ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖം 30, കൊല്ലവർഷം 1201, ഇടവമാസം 6ാം തീയതി, 2026 മെയ് 20, ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അരവിന്ദൻ കണിച്ചുകുളങ്ങര.
1: മഹാഭാരതം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാവുന്ന ചില സംശയങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങാറാകുമ്പോൾ ഉദ്ധവർ ചോദിച്ചത്. മന്ത്രിയായിരുന്ന ഉദ്ധവർ കാലങ്ങളായി ഭഗവാന്റെ സന്തത സഹചാരിയും കൂടെ നടന്ന് ഭഗവാന്റെ ശക്തിമഹിമകൾ നിറയെ അനുഭവിച്ച ആളുമാണ്. ചോദ്യം ഇതായിരുന്നു, ഭഗവാനെ അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ? പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ചൂതുകളിയിൽ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. രാജ്യവും ധനവും സഹോദരങ്ങളെയും പണയം വെച്ച് യുധിഷ്ഠിരൻ ദുര്യോധനനുമായി ചൂത് കളിച്ചപ്പോഴും ശകുനിയെക്കൊണ്ട് യുധിഷ്ഠിരനെ കള്ളച്ചൂതിൽ തോൽപ്പിക്കുമ്പോഴും അങ്ങ് ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ്? അഞ്ചുപേരുടെയും ഭാര്യയായ പാഞ്ചാലിയെ പണയം വെച്ച് കളിച്ചപ്പോഴും അങ്ങ് ഇടപെട്ടിട്ടില്ലല്ലോ. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം വരെ കാര്യങ്ങളെത്തിയിട്ടും അങ്ങ് ഒന്നിലും ഇടപെടാതെ നിസ്സംഗനായി നിന്നത് എന്തിനായിരുന്നു? അറിവില്ലാത്ത എനിക്ക് അതിൻ്റെ പൊരുൾ പറഞ്ഞു തന്നാലും. ഉദ്ധവരുടെ ചോദ്യങ്ങൾ സശ്രദ്ധം കേട്ട ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉദ്ധവരെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. നിനക്ക് മാത്രമല്ല, മാലോകർക്കെല്ലാം തോന്നുന്ന സംശയമാണ്. ഞാൻ ഭഗവാനല്ലേ? എന്തും ചെയ്യാൻ കഴിവുള്ളവനല്ലേ? ധർമ്മസംസ്ഥാപനത്തിനായി അവതരിച്ചവനല്ലേ? എന്നൊക്കെ. പക്ഷേ എന്നോടാരും സഹായം ആവശ്യപ്പെട്ടില്ല. ചോദിക്കുന്നവർക്കല്ലേ സഹായം നൽകേണ്ടതുള്ളൂ? അതല്ലേ ന്യായം? ഉദ്ധവരോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, വിവേകശാലികളാണ് വിജയിക്കുന്നത്. ദുര്യോധനന് വിവേകമുണ്ടായിരുന്നു, യുധിഷ്ഠിരന് അതില്ലാതെ പോയി. അതാണ് പരാജയമുണ്ടായത്. ധാരാളം സമ്പത്തും രാജ്യഭരണവും ഉണ്ടായിട്ടും ദുര്യോധനൻ ചൂതുകളി അറിയില്ലായിരുന്നു. അതുകൊണ്ട് ദുര്യോധനൻ എന്താണ് ചെയ്തത്? കളി അറിയുന്ന അമ്മാവനായ ശകുനിയെ കളി ഏൽപ്പിച്ചു. ചൂതുകളി അറിയാതിരുന്ന യുധിഷ്ഠിരനും കളിക്കാൻ എന്നെ ക്ഷണിക്കാമായിരുന്നില്ലേ? ഞാനും ശകുനിയും കൂടി കളിച്ചിരുന്നെങ്കിൽ പാണ്ഡവപക്ഷം തോൽക്കില്ലായിരുന്നു. തന്നെയുമല്ല, ഞങ്ങൾ ചൂത് കളിക്കുന്നത് ശ്രീകൃഷ്ണൻ അറിയരുതെന്ന് യുധിഷ്ഠിരൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ തന്നെ പുറത്തു നിർത്തേണ്ടി വന്നു. കളിയിൽ തോൽക്കുമ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ പാണ്ഡവപക്ഷത്തേക്ക് എന്നെ വിളിക്കുമെന്ന് കരുതി എല്ലാത്തിനും സാക്ഷിയായി പുറത്തു തന്നെ ഞാനുണ്ടായിരുന്നു. കൗരവർ കള്ളച്ചൂതിൽ ജയിച്ചപ്പോൾ ദുര്യോധനനെ പഴിക്കുകയാണ് പാണ്ഡവർ ചെയ്തത്. യുധിഷ്ഠിരൻ്റെ ധാർഷ്ട്യം, കളി അറിയാതെ അറിയാമെന്ന ഭാവവും ആണ് പരാജയം ഏറ്റുവാങ്ങിയത്. ചൂതുകളിയിൽ തോറ്റില്ലായിരുന്നുവെങ്കിൽ പാണ്ഡവ കൗരവ കഥ മറ്റൊരു വഴിത്തിരിവാകുമായിരുന്നു. കളിയിൽ തോറ്റതോടെ യുധിഷ്ഠിരന് സ്വന്തം സഹോദരങ്ങളെയും പാഞ്ചാലിയെയും സകല സമ്പത്തും കൗരവർക്ക് അടിയറ വച്ച് വനവാസത്തിന് പോകേണ്ടിയും വന്നു. ദുശാസനൻ രജസ്വലയായിരുന്ന പാഞ്ചാലിയെ രാജ്യസഭയിൽ മഹാരഥന്മാരെല്ലാം സന്നിഹിതരായിരിക്കുന്ന വേദിയിൽ തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ടുവരുമ്പോൾ പോലും പാഞ്ചാലി എന്നെ വിളിച്ചില്ല. സ്വന്തം ശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് എന്നെ ഓർത്തത്. പാഞ്ചാലിയുടെ കൃഷ്ണ എന്നെ രക്ഷിക്കൂ എന്ന ദീനരോധനം കേട്ടപ്പോൾ മാത്രമാണ് എനിക്കകത്ത് കയറാൻ കഴിഞ്ഞത്. ഉദ്ധവ, നീ അത് അറിയണം. ഇത്രയും പറഞ്ഞതുകൊണ്ട് നീ അറിയേണ്ട ചിലതുകൂടി പറയാം. ഓരോരുത്തരുടെയും കർമ്മഫലം ആണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഞാനൊന്നും നടത്തി കൊടുക്കുന്നയാളല്ല, ഒന്നിലും ഇടപെടുന്നയാളുമല്ല. എല്ലാവരും അവരവരുടെ യുക്തിക്കു അനുസരിച്ച് ചെയ്യണം. അതിനുള്ള ബുദ്ധിയും കഴിവും ജന്മം കൊണ്ടേ നേടിയവരാണ് എല്ലാവരും. അത് തിരിച്ചറിയണം. സകലതിനും സാക്ഷിയായി ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉദ്ധവരുടെ സംശയം വീണ്ടും, ആളുകൾ പാപം ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാതിരുന്നാൽ ദുരിതങ്ങൾ കൂടുതലാവില്ലേ? ഉദ്ധവ, ഞാൻ എല്ലാത്തിൻ്റെയും സാക്ഷിയായി നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്യാനാവുക? ഞാനൊന്നും അറിയുന്നില്ല, ഞാനൊന്നും കാണുന്നില്ല എന്ന് കരുതി നിങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാനറിയാതെ ചൂതുകളിയിലേക്ക് അവർ പോയതാണ് സർവ്വനഷ്ടങ്ങൾക്കും കാരണം. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ചൂതുകളിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഭരണാധികാരികളുടെ സ്വന്തമല്ല രാജ്യവും സമ്പത്തും. അവർ പരിപാലകരാണ്. സ്വന്തം നേട്ടത്തിന് വേണ്ടി രാജ്യവും സമ്പത്തും പണയം വയ്ക്കുന്നത് ഒരു ഭരണാധികാരിക്കും ഭൂഷണമല്ല. അത് നാശത്തിലേ കലാശിക്കൂ. സൂക്ഷ്മഭാവത്തിലുള്ള ഈശ്വരനെ സ്ഥൂലഭാവത്തിലുള്ള ശരീരങ്ങൾക്ക് ദർശിക്കാനാവില്ല എങ്കിലും അനുഭവങ്ങളിലൂടെ അനുഗ്രഹവർഷമായി നിറയുന്ന സാക്ഷിഭാവം സത്യമാണ്. അത് മാത്രമേ സത്യമായുള്ളൂ. ബാക്കിയെല്ലാം മിഥ്യയാണ്.
0: സുഭാഷിതം അവതരിപ്പിച്ചത് അരവിന്ദൻ കണിച്ചുകുളങ്ങര.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. എൽ.ഡി.എഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16-ാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി. സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ ഒ. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കോഴിക്കോട് പൂവാറംതോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ പരാജയപ്പെടുത്തി. ഗുവാഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ ഗുരുപൂജയിൽ നിന്നൊരു ഭാഗം, ആലപിക്കുന്നത് രഞ്ജിനി സുധീരൻ. ഉദയഗീതം സുധാ രഘുനാഥ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഗ്രാമകേരളം, 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 23-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും, 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില തുടർന്ന് അക്ഷരച്ചെപ്പ്, 11:02 സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ആർ അനുപമ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. ഉച്ചയ്ക്ക് 12:02 കൂട്ടുകാരി, ചിത്രകാരിയായ ഗംഗാ നായരുമായി അഭിമുഖം, 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും, ഡോക്ടർ ഷാജി പൌലോ സംസാരിക്കുന്നു. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി, 2:02 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയ്പൂക്കൾ, 3 മണിക്ക് സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം, വിനോദ് കുമാർ വിയറ്റ്നാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4 മണി മുതൽ 5:40 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, തേനീച്ചകൾ പ്രകൃതിയുടെ ചെറുരക്ഷകർ, ഡോക്ടർ അമൃത വി എസ് സംസാരിക്കുന്നു. തുടർന്ന് മാവേലിക്കര ഹോർട്ടികോപ് തേനീച്ച പരിശീലന കേന്ദ്രം റീജിയണൽ മാനേജർ ബി സുനിലുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 മുതൽ 9 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ, രാജലക്ഷ്മി എഴുതിയ കഥ ആത്മഹത്യ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, എം എം ദണ്ഡപാണി ദേശികർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ.

മുന്നറിയിപ്പുകൾ. ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 25.4°C, പെയ്ത മഴ 5.1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 26.5°C, പെയ്ത മഴ 7.5 mm. അറിയിപ്പുകൾ സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് മൂലൂർ പത്മനാഭ പണിക്കരുടെ ഗുരുപൂജ എന്ന കവിത. ആലാപനം രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് മൂലൂർ പത്മനാഭ പണിക്കരുടെ ഗുരുപൂജ എന്ന കവിത. ആലപിച്ചത് രഞ്ജിനി സുധീരൻ.

0: ഉദയഗീതമാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് സുധാ രഘുനാഥ്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനിയൊരു ഗാനം കേൾക്കാം. അഗ്രജൻ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്.

0: സമയം 6:30. പ്രഭാതഭേരി. ആദ്യം നോക്കാം പത്രവൃത്താന്തം. ഇന്ത്യ നോർഡിക് പങ്കാളിത്തം സുവർണ കാലഘട്ടത്തിലേക്ക് കുതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ സംഘടിപ്പിച്ച 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം 25 മുതൽ തുടങ്ങും. ഇതിനായി 1,070 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവായി. രാജ്യത്ത് വീണ്ടും ഇന്ധനവിലയിൽ വർധന. പെട്രോൾ ലിറ്ററിന് 95 പൈസയും ഡീസലിന് 96 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയെ മാതൃകയാക്കി രാജ്യത്തെ 18 നഗരങ്ങളിലേക്ക് വാട്ടർ മെട്രോ സർവീസ് തുടങ്ങാനുള്ള പദ്ധതിയുടെ നടപടികൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ ശ്രീനഗർ, പട്ന, വാരണാസി എന്നിവിടങ്ങളിലും 2-ാം ഘട്ടത്തിൽ അസമിലെ തേജ്പൂർ, ദിബ്രുഗഡ് എന്നിവിടങ്ങളിലും വാട്ടർ മെട്രോ സർവീസ് തുടങ്ങും. പേവിഷബാധയേറ്റതും അപകടകാരികളുമായ നായ്ക്കളെ കൊല്ലാൻ ദയാവധവും ഉപയോഗപ്പെടുത്താമെന്ന് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. മനുഷ്യന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണ നടപടിയെന്ന നിലയിൽ ദയാവധം ഉപയോഗിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം.
1: കേരളത്തിൽ പലയിടത്തും ഇടിമിന്നൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും അപകടകരമായ ഭീഷണികളിലൊന്നായി മാറിയിരിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 2015 മുതൽ കേരളത്തിൽ 151 ഇടിമിന്നൽ മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2026 മാത്രം കുറഞ്ഞത് 10 പേർക്ക് ഇതിനകം ജീവൻ നഷ്ടപ്പെട്ടു. തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.
2: കഴിഞ്ഞ ദിവസം ഒരു രാത്രി 8:30 മണിയോടുകൂടി ശക്തമായ ഒരു ഇടിമിന്നലായിരുന്നു.
1: കോട്ടയം, വയല, കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ മേഴ്സി ബേബി.
2: ഒരു കടയുടെ സൈഡില് 3-4 പേരുടെ അവരുടെ ഒരു ആൽത്തറ ഉണ്ടായിരുന്നു. ആൽത്തറയിൽ എല്ലാവരും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. പെട്ടെന്ന് ഈ ഇടിമിന്നലിന് 4 പേർ അവിടെ നിന്നതിൽ 2 പേര് പെട്ടെന്ന് ബോധം കെട്ട് നിലത്ത് വീണു. 2 പേര് ഷോക്കേറ്റ് അവിടെ നിന്നതുപോലെയായി. പെട്ടെന്ന് അവിടുത്തെ ആളുകളെല്ലാം പെട്ടെന്ന്

0: ഓടിക്കൂടി ഈ നാലു പേരെയും കുറവിലങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ നോക്കിയപ്പോ എല്ലാവർക്കും തന്നെ ECG നന്നായിട്ട് വേരിയേഷൻ ആയിരുന്നു. അവരെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു ഒബ്സർവേഷനിലേക്ക് ആക്കി. പിന്നെ മൂന്നാല് ദിവസം കൊണ്ടാണ് അവരൊന്ന് ഓക്കെ ആയത്. ഇനിയും ഒരാള് ഹോസ്പിറ്റലിലുണ്ട്. ബോഡി പെയിനും തലയ്ക്ക് പെയിനും ഒക്കെ ആയിട്ട് അവരുണ്ട്. റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്നു.
1: മലപ്പുറം മങ്കട വെള്ളിലാംകുന്ന് ഒന്നാം വാർഡ് മെമ്പർ അനീസ് വെള്ളിലാംകുന്ന്.
2: നമ്മുടെ മങ്കട പഞ്ചായത്തിൽ വെള്ളില എന്ന് പറയുന്ന പ്രദേശത്ത് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ആളുകളെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. കാറ്റ് കൊള്ളാനൊക്കെ വേണ്ടിട്ട്, റിലാക്സിന് വേണ്ടിട്ട്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ. അന്ന് അവിടെ 7 പേരുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയാണ് കയറിയതാണ്. ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പൊ അതിനിടയിലാണ് ഇടിയും മിന്നും മഴയൊക്കെ ഉണ്ടായത്. തുറന്നൊരു പ്രദേശമായതുകൊണ്ട് ഒരു ഉയരം കൂടിയ പ്രദേശമുള്ള നിലക്ക് ഇടിമിന്നലേറ്റ് അവിടെ വീണ് കിടക്കുകയുണ്ടായത്. പിന്നെ കുറച്ച് സമയം അവിടെ വീണ് കിടന്നു. അതിനുശേഷം അതിലെ വന്ന ആളുകളാണ് ഇവരെ കാണുന്നത്. ഉടനെ 6 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 3 പേര് ഹോസ്പിറ്റലിലേക്ക് മരണപ്പെട്ടിരുന്നു. 4-ാമത്തൊരാള് അവിടെ ചെറിയ മെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. CPR ഒക്കെ കൊടുത്തു നോക്കി, പക്ഷെ രക്ഷണ്ടായില്ല. 4-ാമത്തെ ആള് മരണപ്പെട്ടു. നാച്ചുറൽ കലാമിറ്റി മൂലമുണ്ടായ ഒരു അപകടം എന്ന നിലക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടൊന്നുമില്ല.
1: കേരളത്തിന്റെ ഇടിമിന്നൽ പാറ്റേണിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി വിദഗ്ധരും കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികളും ചൂണ്ടിക്കാട്ടുന്നു. മുൻ ദശകങ്ങളെ അപേക്ഷിച്ച് ഇടിമിന്നൽ കൂടുതൽ കേന്ദ്രീകൃതവും പ്രവചിക്കാൻ പ്രയാസകരവുമാകുന്നുവെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരും ചൂണ്ടിക്കാട്ടുന്നു.
3: കേരളത്തിൽ ഇപ്പോൾ സജീവമായിട്ടുള്ള വേനൽ മഴയിൽ പ്രധാനമായും 3 അപകടങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്.
1: കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ്.
3: അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേനൽമഴയിൽ ഉണ്ടാകുന്ന മേഘങ്ങളുടെ ഘടന. അത് കൂടുതലും കൂമ്പാര മേഘങ്ങളുടെ രൂപത്തിലായിരിക്കും. ഇത്തരം കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിലാണ് ലൈറ്റ്നിങ്ങും തണ്ടറും ഒക്കെ ഉണ്ടാകുന്നത്. ഇടിമിന്നൽ അപകടങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ഡേറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ഡിസാസ്റ്ററുകളിൽ 40-50% വരെ ഡെത്ത് ഉണ്ടാകുന്നത് ഈ ഇടിമിന്നൽ അപകടങ്ങൾ കൊണ്ടാണ്. കേരളത്തിലും ഈ വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകം തന്നെ ഈ വർഷം 10-ലധികം ആൾക്കാർ ഇടിമിന്നൽ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു റാൻഡമായിട്ട് നടക്കുന്ന ഇവൻ്റ് ആയതുകൊണ്ടാണ് പലരും അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്. പണ്ട് വേനൽക്കാലത്ത് ചുരുങ്ങിയ 1-2 ചെറിയ സ്ഥലങ്ങളിലുണ്ടാകുന്ന പാറ്റേൺ മാറിക്കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അന്തരീക്ഷ സ്ഥിതിയിലുള്ള മാറ്റങ്ങളും കൂടെ ചേർന്ന് വരുമ്പോൾ ഇടിമിന്നൽ മേഘങ്ങൾ കൂടുതൽ വ്യാപകമാകുകയും ഇടിമിന്നൽ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും കൂടുതൽ വ്യാപകമാകുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുസാറ്റിൻ്റെ തന്നെ പഠനങ്ങളിൽ ഇടിമിന്നൽ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്, ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളും, പിന്നെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ മലപ്പുറം, കോഴിക്കോട്, ആ ഒരു കണ്ണൂർ, ആ ഒരു റീജിയനും ഇടിമിന്നലിൻ്റെ അപകട സാധ്യത കൂടിയ സ്ഥലങ്ങളാണ്. അതോടൊപ്പം തന്നെയുള്ള ഈ ഇടിമിന്നൽ മേഘങ്ങൾ കൊണ്ടുവരുന്ന മറ്റു 2 അപകടങ്ങളാണ് ശക്തിയേറിയ കാറ്റ്. അപ്പം മേഘക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്ന് വരുന്ന ശക്തിയേറിയ കാറ്റ് താഴെ എത്തുമ്പോൾ ഏകദേശം 50-60 km/h ശക്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് കൂടുതലും ഇലക്ട്രിക്കൽ പോസ്റ്റുകളും നമ്മുടെ കാർഷിക വിളകളും മറ്റും നശിപ്പിക്കുന്ന ഒരു, അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീഴാനുള്ള ഒരു സാധ്യത. പിന്നീട് ഉള്ളതാണ് അതിശക്തമായിട്ടുള്ള മഴ. ഇത്തരം വലിയ കൂമ്പാര മേഘങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ 5 മുതൽ 10 സെന്റിമീറ്റർ വരെയൊക്കെ മഴ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം ശക്തിയേറിയ മഴയും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വെള്ളക്കെട്ടിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. അപ്പം ഇത്തരം വേനൽ മഴയോട് അനുബന്ധിച്ച് വരുന്ന ഈ 3 തരത്തിലുള്ള അപകടങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്.
1: പൊതുജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും അപകടകരമായ തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് ഇടിമിന്നൽ നേരിട്ട് ഏൽക്കുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നത്. ഭൂചലനത്തിലൂടെയോ സൈഡ് ഫ്ലാഷിലൂടെയോ ആണ് പല മരണങ്ങളും സംഭവിക്കുന്നതെന്ന് ദുരന്ത നിവാരണ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മിന്നൽ ആക്രമണത്തിന് ശേഷം പെട്ടെന്നുള്ള വൈദ്യസഹായം വളരെ നിർണായകമാണ്. മിന്നലിന് ഇരയായ ഒരാൾ വൈദ്യുത ചാർജ് നിലനിർത്തുന്നില്ല. അതുകൊണ്ടുതന്നെ ദ്രുതഗതിയിലുള്ള പ്രഥമ ശുശ്രൂഷയിലൂടെയും അടിയന്തര വൈദ്യസഹായത്തിലൂടെയും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.
4: നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടിമിന്നലേറ്റുള്ള മരണങ്ങളിൽ ചെറുതായെങ്കിലും ഒരു വർധനവ് കാണപ്പെടുന്നുണ്ട്.
1: കേരള യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് TS.
4: അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം മഴമേഘങ്ങളിൽ കൂടുതൽ വിദ്യുച്ഛക്തി സംഭരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഇടിമിന്നലുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. ഇടിമിന്നൽ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പ്രാഥമിക ശുശ്രൂഷ ഒരുപക്ഷെ ആളുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ പര്യാപ്തമായിരിക്കും. ഇടിമിന്നൽ ഏൽക്കുന്ന ആൾ മിക്കപ്പോഴും പൊള്ളലുകൾ ഏൽക്കുകയായിരിക്കും സംഭവിക്കുക. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പൊള്ളലിന് നൽകുന്ന പ്രാഥമിക ശുശ്രൂഷയാണ് ഈ സാഹചര്യത്തിലും നാം നൽകേണ്ടത്. ശരീരത്തിലെ വസ്ത്രങ്ങൾ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ

0: അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഉരുകി ശരീരത്തോട് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ആഭരണങ്ങൾ ഉരുകി ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനും ശ്രമിക്കരുത്. കഴിയുന്നത്ര പൊള്ളലേറ്റ ഭാഗത്ത് തൊലി നഷ്ടപ്പെടാതെ വേണം നാം പ്രാഥമിക ശുശ്രൂഷ നൽകാൻ. ഈ സമയത്ത് ശരീരത്തിന് തണുപ്പിക്കാൻ ഈ ഭാഗത്ത് ഐസോ വെള്ളമോ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും. വെള്ളം കുടിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ആൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കാം. തുറസായ സ്ഥലത്ത് നീക്കിക്കിടത്തുകയും അതോടൊപ്പം തന്നെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മറ്റൊന്ന്, ഇടിമിന്നലേൽക്കുമ്പോൾ പലപ്പോഴും ഉയർന്ന അളവിലുള്ള വിദ്യുച്ഛക്തി ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനെ തന്നെ നിലപ്പിച്ചു കളയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ ആൾ ശ്വാസം കഴിക്കുന്നുണ്ടാകില്ല, ആൾക്ക് ബോധമുണ്ടാകില്ല. ആ സമയത്ത് CPR എന്ന പ്രാഥമിക ശുശ്രൂഷ, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ എന്ന പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് അബോധാവസ്ഥയിലുള്ള രോഗിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനെപ്പറ്റിയിട്ട് ഒരു ട്രെയിനിങ് നടക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. എങ്കിൽ പോലും ട്രെയിനിങ് ഇല്ലാത്തവർക്കും ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയാണ്, കാരണം അതിന് ജീവന്റെ വിലയുണ്ട്.
1: കേരളത്തിലെ വ്യൂ പോയിന്റുകളിൽ നടന്ന മരണങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ഉല്ലാസയാത്ര എത്ര വേഗത്തിൽ ദുരന്തത്തിൽ അവസാനിക്കാം എന്നതിന്റെ ഉദാഹരണമാണ്. വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകളുടെ അതേ ഗൗരവത്തോടെ മിന്നൽ അലർട്ടുകൾ പരിഗണിക്കണമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
2: ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന പ്രകൃതി ദുരന്തവും ഇടിമിന്നൽ തന്നെയാണ്.
1: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റ് പ്രേം പ്രകാശ്:
2: ശരാശരി 2800-3000 ഇടയിൽ ആളുകൾ ഓരോ വർഷവും ഇന്ത്യയിൽ ഇടിമിന്നൽ മൂലം മരണപ്പെടുന്നു. ഇടിമിന്നൽ സമയത്ത് അടച്ചുറപ്പുള്ള കെട്ടിടത്തിനുള്ളിൽ തുടരുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അതിനാൽ ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. വീടിന് പുറത്താണെങ്കിൽ യാതൊരു കാരണവശാലും വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ ഗ്രൗണ്ടുകളിലും വീടുകളുടെ തുറന്ന ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ലക്ഷണം കണ്ടു തുടങ്ങിയാൽ ഉയരത്തിലുള്ള പാറകൾ, കുന്നുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും എത്രയും വേഗം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. കേബിൾ TV, ലാൻഡ് ഫോൺ തുടങ്ങി പുറമേ നിന്ന് വരുന്ന കേബിളുകൾ ഇടിമിന്നലിന്റെ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ സുരക്ഷിതമായി ഊരിയിടുക. ലോഹവസ്തുക്കളുടെ സ്പർശനമോ സാമീപ്യമോ ഇടിമിന്നൽ സമയത്ത് പാടില്ല. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. പട്ടം പറത്തുവാനോ ജലാശയങ്ങളിൽ ഇറങ്ങുവാനോ പാടില്ല. ശക്തമായ ഇടിമിന്നലുള്ള സമയം നിങ്ങളൊരു തുറസായ സ്ഥലത്തായിപ്പോയെങ്കിൽ പാദങ്ങൾ ചേർത്തുവെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി ഒരു പന്ത് പോലെ ഉരുണ്ട് നിലത്തിരിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് യാത്രയിലാണെങ്കിൽ കൈകാലുകൾ പുറത്തിടാതെ ലോഹഭാഗങ്ങളിൽ സ്പർശിക്കാതെ വാഹനത്തിനകത്ത് തന്നെ തുടരുക. സൈക്കിൾ, ബൈക്ക്, ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുക. മഴയുടെ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ എത്രയും വേഗം വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലങ്ങളിൽ നിന്നും മാറ്റിക്കെട്ടുക. ഇടിമിന്നലുള്ളപ്പോൾ അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും തുറസായ സ്ഥലത്തേക്ക് പോകരുത്. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. പഴയ വയറിംഗ് ഉള്ള വീടുകൾക്കാണ് മിക്കപ്പോഴും ഇടിമിന്നലേറ്റ് നാശമുണ്ടാകാറുള്ളത്. സർജ് പ്രൊട്ടക്ഷൻ സംവിധാനം ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന ഉയർന്ന വോൾട്ടേജിൽ നിന്ന് വൈദ്യുത ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നതിന് സഹായിക്കും. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളൽ, കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടൽ തുടങ്ങി ഹൃദയാഘാതം വരെ ഉണ്ടാകാം. മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരിക്കില്ല. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ ഒരു കാരണവശാലും മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. ഇടിമിന്നൽ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ യഥാസമയം ലഭിക്കുവാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ദാമിനി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ, വെബ്സൈറ്റ് എന്നിവ വഴിയും ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാം.
1: മിന്നൽ ഒരു നിമിഷാർത്ഥത്തിലുണ്ടാകുന്ന പ്രതിഭാസമാണ്. അതിന്റെ ആഘാതമോ ഭയാനകവും സർക്കാർ ഏജൻസികൾക്ക് മാത്രം ഈ ദുരന്തങ്ങൾ തടയാനാകില്ല. കഴിയുന്നത്ര എല്ലാ ജനങ്ങളിലും ഇടിമിന്നൽ സുരക്ഷാ അവബോധം എത്തിക്കേണ്ടതുണ്ട്. ഇടിമിന്നലുള്ള സമയത്ത് ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഒരു വലിയ സുരക്ഷാ സംസ്കാരത്തിന്റെ ഭാഗമാകുകയാണ്. പ്രളയത്തിലും സമാന ദുരന്തങ്ങളിലും അഭിമാനപൂർവം ഒറ്റക്കെട്ടായി നിന്ന ഒരു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഇടിമിന്നൽ ഭീഷണിക്കെതിരെയും അതേ കൂട്ടായ അവബോധം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമത്രേ.
3: മറ്റൊരു വിഷയവുമായി പ്രഭാതഭേരിയിനി നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അതിന് ഒരു പ്രധാന കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട HOD ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
4: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം നരേന്ദ്രമോദിയുടെ സന്ദർശനം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റോമിൽ നരേന്ദ്രമോദിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റ് സെർജിയോ മാറ്റർലയെയും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും കണ്ട് ഇന്ത്യ ഇറ്റലി സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം സന്ദർശിക്കുമെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും നിലകൊള്ളുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത സന്ദർശനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ രാവിലെ ഓസ്ലോയിൽ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത സമിതി രൂപീകരിച്ചു. സുധീർ ഗുപ്ത MPയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിലെ 9 അംഗങ്ങളുമാണ് സമിതിയിൽ ഉൾപ്പെടുന്നത്. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9:30 ലോക്ഭവനിൽ വെച്ച് ജി സുധാകരൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ മുൻപാകെ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റുള്ള അംഗങ്ങൾ വ്യാഴാഴ്ച നിയമസഭയിൽ പ്രോടേം സ്പീക്കറുടെ മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ എടുക്കുക. ഇതിനുശേഷം വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 29 ആയിരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം.
0: സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 crore rupees അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ

0: 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 939 പേർ 6 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. 25 തിങ്കളാഴ്ച വർണ്ണശബളമായ പരേഡോടുകൂടി ക്യാമ്പ് സമാപിക്കും. LDFിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധിയെഴുതിയതെന്നും അത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പരാജയം CPIMന്റെയോ LDFിന്റെയോ അവസാനമാണെന്ന് ആരും കരുതേണ്ടതും പിണറായി വിജയൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിവിധ തസ്തികകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് 66 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തി. പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൂടാതെ OBC A ക്ക് 10% സംവരണവും OBC B ക്ക് നൽകിയിരുന്ന 7% സംവരണവും റദ്ദാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിനും സന്ദർശക സംതൃപ്തിക്കും വേണ്ടി മ്യൂസിയം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഗ്രഹാലയ അധികൃതർ അറിയിച്ചു. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേഡ് ഹോളോബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചവാടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന വിജ്ഞാപനം പുതുച്ചേരി ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മെട്രോളജി നയരൂപീകരണത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ജയ്പൂരിൽ ലക്നൌ ഉയർത്തിയ 221 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 5 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. കണ്ണൂർ ആറളം ഫാമിൽ ഗജംതി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ആറളം ഫാമിലെ Block 1, 5 എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ 2 ടീമുകളായാണ് തുരത്തൽ നടപടി ആരംഭിച്ചത്. ആദ്യം 2 കൊമ്പനാനകളെ എക്കണ്ടി വഴിയും തുടർന്ന് Block 2 നിന്ന് 4 ആനകളെയും Block 4 വഴി ഹെലിപ്പാട് ഭാഗത്തേക്ക് കടത്തിവിട്ടു. ഹെലിപ്പാട് നിന്ന് താളിപ്പാറ ഭാഗത്തേക്ക് തുരത്തവേ ആന തിരിഞ്ഞതിനെ തുടർന്ന് ഇന്നലത്തെ ഓപ്പറേഷൻ നിർത്തിവെച്ചു. ആറളം വൈൽഡ് ലൈഫിലെയും കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ് എന്നീ റേഞ്ചുകളിലെയും സേനാംഗങ്ങളും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ 47 പേരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. രാത്രിയിലും പെട്രോളിംഗ് ഏർപ്പെടുത്തി. ദൗത്യം ഇന്നും തുടരും.
0: കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രക്കാരായ 2 പേർ മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. കണ്ണവം ടൗണിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെ

അകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിച്ചതിനെ വിമർശിച്ച പി എ മുഹമ്മദ് റിയാസിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനും വ്യക്തി അധിക്ഷേപം നടത്താനും ശ്രമിക്കുന്ന നീക്കത്തിൽ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് പൂവാറം തോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. അതിനുശേഷം പോലീസിനെ വിവരമറിയിച്ചു. പിന്നീട് ഇയാളെ തിരുവമ്പാടിയിൽ എത്തിച്ചു. യുവാവിനെ കണ്ടെത്താൻ പോലീസും വനംവകുപ്പും സംയുക്തമായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിഭു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: യേശുദാസും ലതികയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധാനം രവീന്ദ്രൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2026 ഏപ്രിലിൽ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായ മലയാള ചലച്ചിത്ര താരം ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി. 2026 ഏപ്രിലിൽ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായ മലയാള ചലച്ചിത്ര താരം ആരാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കുശേഷം കേൾക്കാം.

കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. ഇതുവഴി കർഷക ഉൽപാദക കമ്പനികളും കാർഷിക വാണിജ്യ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെടുകയോ 9037824056 അല്ലെങ്കിൽ 9037824026 എന്നീ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യണമെന്ന് റീജിയണൽ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന കദർ ആപ്പ് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിനെക്കുറിച്ച് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി മാനേജർ രാജേഷ് കൃഷ്ണൻ RK ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188248481. ജൂൺ 1 ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ വികസന പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ് മത്സരം എന്നിവ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. മത്സരങ്ങൾ ഈ മാസം 26 രാവിലെ 10 മണി മുതൽ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രം ഓച്ചിറ കല്ലൂർ മുക്ക് IOC പമ്പിന് എതിർവശം ബ്രഹ്മാനന്ദ വിലാസം NSS കരയോഗ മന്ദിരം പായക്കുഴുവി റോഡ് ഓച്ചിറ വെച്ച് നടത്തുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 24 5 മണിക്ക് മുൻപായി 04762698550 അല്ലെങ്കിൽ 9495973885 എന്നീ ഫോൺ നമ്പറുകളിൽ ഒന്നിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി പന്നിവേലിച്ചിറയിലുള്ള ഫിഷറീസ് കോംപ്ലക്സിൽ കാർപ്പ്, ഗിഫ്റ്റ് തിലോപ്പിയ ഇനം മത്സ്യക്കുഞ്ഞുങ്ങളും അലങ്കാര ഇനം മത്സ്യങ്ങളും ഇന്ന് രാവിലെ 11 മണി മുതൽ വിതരണം ചെയ്യുന്നു. മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ച വില ഈടാക്കുന്നതാണ്. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും 8943

0: നാല് ഏഴ് രണ്ട് എട്ട് എട്ട് രണ്ട് അല്ലെങ്കിൽ 04682 21458 എന്നീ നമ്പറുകളിലൊന്നിൽ വിളിക്കുക. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSLC, ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 23 വൈകിട്ട് 5 മണിക്ക് മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842396005. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡിന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. 2026 SSLC പരീക്ഷയിൽ മുഴുവൻ A+, 9 A+, 8 A+ എന്നിവ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, രക്ഷാകർത്താവിന്റെ ക്ഷേമനിധി ബോർഡ്, പാസ്ബുക്കിന്റെ ഫോട്ടോ പതിച്ച പേജ്, കുടുംബ വിവര പേജ്, വിഹിതമടവ് രേഖപ്പെടുത്തിയിട്ടുള്ള പേജ് എന്നിവയുടെ പകർപ്പ്, വിദ്യാർത്ഥിയുടെ ആധാറിന്റെയും പാസ്ബുക്കിന്റെയും കോപ്പി, പാസ്പോർട്ട് ഫോട്ടോ എന്നിവ ഹാജരാക്കണം. 2 സെറ്റ് അപേക്ഷകൾ അനുബന്ധ രേഖകൾക്കൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 23. വിളിക്കേണ്ട ഫോൺ നമ്പർ 04712325483. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് May 20. ചരിത്രത്തിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യങ്ങളുമായി ഇപ്പോൾ
2: ചരിത്രത്തിൽ ഇന്ന്. 1498 May 20 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ കോഴിക്കോട്ടെ കാപ്പാട് തീരത്ത് കപ്പലിറങ്ങിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ യൂറോപ്യൻ അധിനിവേശത്തിന് തുടക്കം കുറിച്ച സുപ്രധാനമായ ഒരു ദിവസമാണിത്. ഈ യാത്രയിലൂടെ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള കടൽമാർഗം ആദ്യമായി കണ്ടെത്തപ്പെട്ടു. മലബാറിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന ഏകഛത്രാധിപത്യം ഇതോടെ അവസാനിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു സന്ദർശനമായിരുന്നു ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ വിപ്ലവ ചിന്താഗതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബിപിൻ ചന്ദ്രപാൽ 1932 May 20 അന്തരിച്ചത്. ലാൽ ബാൽ പാൽ എന്ന പ്രശസ്തമായ വിപ്ലവത്രയത്തിലെ പാൽ ഇദ്ദേഹമായിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളായ അദ്ദേഹം ബംഗാൾ വിഭജനത്തിനെതിരെ ശക്തമായി പോരാടി. പ്രമുഖനായ ഒരു വാഗ്മിയും പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. ഭാരതീയരുടെ ഇടയിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന പ്രമുഖ നേതാവ് ടി പ്രകാശം അന്തരിച്ചത് 1957 May 20. തങ്കതുരി പ്രകാശം പണ്ടുലു എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. മദ്രാസ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയും പിന്നീട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ പ്രഥമ മുഖ്യമന്ത്രിയും അദ്ദേഹമായിരുന്നു. അമേരിക്കൻ ഭൂഖണ്ഡം ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രശസ്തനായ ഇറ്റാലിയൻ നാവികൻ ക്രിസ്റ്റഫർ കൊളംബസ് 1806 May 20 അന്തരിച്ചത്. സ്പെയിനിലെ ബല്ലാഡോളിഡിൽ വച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഏഷ്യയിലേക്ക് പുതിയൊരു കടൽമാർഗം തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്രകളാണ് ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ ചൈനയിലെ ത്രീ ഗോർജസ് ഡാം നിർമ്മാണം പൂർത്തിയാക്കിയത് 2006 May 20. ചരിത്രത്തിൽ ഇന്ന്.
1: ശ്രീകുമാരൻ തമ്പി രചിച്ച് MK അർജുനൻ ഈണം പകർന്ന യേശുദാസ് പാടിയത് ചിത്രം ചട്ടമ്പി കല്യാണി.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം, ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിലെന്ന് വേനൽക്കാലവും ഉറക്കവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ GP സിദ്ധി.
4: ചൂടും ഈർപ്പവും കൂടുന്നതോടുകൂടി നമ്മുടെ ദിനചര്യയിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. ഏറ്റവും പ്രധാനമായി ബാധിക്കുന്നതാണ് നമ്മുടെ ഉറക്കം. രാത്രിയിൽ ചൂട് കൂടുതലാവുകയും വിയർപ്പും അസ്വസ്ഥതയും മൂലം പലർക്കും ഉറക്കം തടസ്സപ്പെടാറുണ്ട്. ശരിയായ ഉറക്കം ലഭിക്കാത്തത് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നതിനാൽ വേനൽക്കാലത്ത് ഉറക്കശീലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വേനൽക്കാലത്ത് ഉറക്കക്കുറവിന് പ്രധാന കാരണം ഉയർന്ന താപനിലയും ഈർപ്പവും അമിത വിയർപ്പുമാണ്. അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കുന്ന രീതിയിൽ പകല് നമ്മുടെ ആഹാര കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക, കുടിക്കുന്ന വെള്ളത്തില് ശ്രദ്ധ വേണം. ആയുർവേദത്തില് ഗ്രീഷ്മചര്യ, അതായത് വേനൽക്കാലത്തെ ചര്യകളുടെ കൂടെ പകൽ ഉറക്കം നിർദ്ദേശിക്കുന്നുണ്ട്. അധികം ക്ഷീണം തോന്നുകയാണെങ്കിൽ പകല് ചെറുതായി ഉറങ്ങുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങുന്നതിനൊരു കൃത്യ സമയം വേണം. ചൂട് അധികമായതിനാൽ പലപ്പോഴും നമ്മുടെ നിഷ്ഠ ഉറക്കത്തിൽ പാലിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഉറങ്ങുന്ന മുറിയില് നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുക, ഉറങ്ങുന്നതിനൊരു 2 മണിക്കൂർ മുന്നെയെങ്കിലും ഭക്ഷണം കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണമെങ്കിൽ കുടിക്കുന്നതും നല്ലതായിരിക്കും. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ, ഉദാഹരണമായി രക്താതിമർദ്ദം, അതുപോലെ തന്നെ ഹൃദയാരോഗ്യ പ്രശ്നം, പ്രമേഹം, ഇത്തരം ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ഉറക്കക്കുറവ് അവരുടെ ജീവിതശൈലി രോഗങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്ന സ്ഥലവും ഉറങ്ങുന്ന സമയവും ഉറക്കത്തിന്റെ അളവിലും പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ്. ഉറക്കക്കുറവ് മൂലം ക്ഷീണം, ഉന്മേഷക്കുറവ്, തലവേദന, ശ്രദ്ധക്കുറവ്, മാനസിക അസ്വസ്ഥത ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മുറിയിൽ തണുപ്പ് സൂക്ഷിക്കുക. AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായാലും പകൽ സമയത്ത് നന്നായി ജനൽ വാതിലുകൾ തുറന്നിട്ട് വായുസഞ്ചാരം ഉറപ്പാക്കുക. നമ്മുടെ മുറിക്കുള്ളിലെ വായുവിനെ മാത്രമാണ് AC ഉപയോഗിച്ച് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് കുറച്ചെങ്കിലും വായുസഞ്ചാരം ഉറപ്പാക്കുന്ന രീതിയിൽ വാതിലോ അല്ലെങ്കിൽ ജനലോ ചെറുതായി തുറന്നിടുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം രാവിലെ ഉണർന്നിടിക്കുമ്പോൾ ക്ഷീണമുണ്ടാകാൻ സാധ്യതയുണ്ട്. ലഘുവായ വസ്ത്രങ്ങൾ ധരിക്കുക, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതായിരിക്കും നല്ലത്. കിടക്കയും ബെഡ്ഷീറ്റും ശുചിയായി സൂക്ഷിക്കുക. തണുപ്പും വൃത്തിയുമുള്ള ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത് ഉറക്കം മെച്ചപ്പെടുത്തും. മതിയായി വെള്ളം കുടിക്കേണ്ടതുമാണ്. ഉറങ്ങുന്നതിന് മുന്നേ മറ്റാരോഗ്യ പ്രശ്നം ഒന്നും ഇല്ല എങ്കിൽ ഒന്ന് കുളിച്ചിട്ടുറങ്ങുന്നത് ഉറക്കം കൃത്യമാക്കുന്നതിനും ആരോഗ്യപ്രദമാക്കുന്നതിനും സഹായിക്കും. അതുപോലെ തന്നെ സ്ക്രീൻ സമയവും കുറയ്ക്കേണ്ടതാണ്. ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രദ്ധിക്കുക. ഉറക്കക്കുറവ് ഒരു വ്യക്തിയുടെ ശാരീരിക പ്രവർത്തനങ്ങളെയും മാനസിക പ്രവർത്തനങ്ങളെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നു എങ്കിൽ തീർച്ചയായും ഡോക്ടറിന്റെ നിർദ്ദേശം പാലിക്കേണ്ടതും ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതുമാണ്.

0: ആയുരാരോഗ്യത്തിൽ എന്ന് വേനൽക്കാലവും ഉറക്കവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30.
8: പ്രായോജകർ
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
11: കരുണാസായി ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
12: മനോയാനം.
13: ശാരീരിക വ്യായാമവും സാമൂഹികമായ ഇടപെടലുകളും ഒത്തുചേരുമ്പോൾ അത് തലച്ചോറിൽ ഇരട്ടി മധുരം നൽകുന്ന ഒരു ഔഷധമായി മാറുന്നു. ശാരീരിക അധ്വാനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻഡോർഫിനുകളും സ്നേഹബന്ധങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിനും ഒത്തുചേരുമ്പോൾ മസ്തിഷ്കം അതിന്റെ ഏറ്റവും മികച്ച അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. മനുഷ്യ ശരീരവും മനസ്സും പരസ്പര പൂരകങ്ങളായാണ് പ്രകൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നാം ചലിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തെളിയുന്നു. നാം മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശാന്തമാകുന്നു. ശാരീരികമായ വ്യായാമവും സാമൂഹികമായ ഇടപെടലുകളും ഒത്തുചേരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ വിസ്മയകരമാണ്. നാം നടക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുകയും കോശങ്ങൾക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ രാസവസ്തുക്കളായ എൻഡോർഫിനുകൾ തലച്ചോറിൽ സ്രവിക്കപ്പെടുന്നു. എന്നാൽ ഈ നടത്തം പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോടൊപ്പമാണെങ്കിൽ ഗുണങ്ങൾ ഇരട്ടിയാകുന്നു. സ്നേഹബന്ധങ്ങൾ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും സുരക്ഷിത ബോധം നൽകുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ ചലനവും മനസ്സിന്റെ വിനിമയവും ഒത്തുചേരുന്ന ഈ നിമിഷങ്ങൾ വൈകാരികമായ സന്തുലിതാവസ്ഥയ്ക്ക് വലിയൊരു അടിത്തറയാണ് നൽകുന്നത്. ശാരീരിക വ്യായാമം ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഗുണകരമാണ് അതൊരു ഗ്രൂപ്പായോ അല്ലെങ്കിൽ സുഹൃത്തിനോടൊപ്പമോ ചെയ്യുന്നത്. നമ്മെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വലിയ തോതിൽ കുറയുന്നു. നിസ്സാരമെന്ന് തോന്നുന്ന 10 മിനിറ്റിലെ നടത്തം പോലും ഉത്കണ്ഠ കുറയ്ക്കാനും കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാനും നമ്മെ സഹായിക്കുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ സാമൂഹികമായ ചലനങ്ങൾ നമ്മുടെ നാഡീവ്യൂഹത്തെ കൂടുതൽ വഴക്കമുള്ളതാക്കുന്നു. ആവർത്തിച്ചുള്ള ഇത്തരം അനുഭവങ്ങൾ തലച്ചോറിൽ പുതിയ നാഡീബന്ധങ്ങൾ രൂപപ്പെടുത്തുകയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് നൽകുകയും ചെയ്യുന്നു. നമ്മുടെ തലച്ചോറിൽ സോഷ്യൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഈ ഭാഗം കൂടുതൽ സജീവമാകുന്നു. നടത്തത്തിനിടയിൽ നാം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും തമാശകളും നമ്മുടെ ഉള്ളിലെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് വിശ്വാസവും ഐക്യദാർഢ്യവും വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നാം നമ്മുടെ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരാളോടൊപ്പം നടക്കുമ്പോൾ ആ ചിന്തകളിൽ നിന്ന് പുറത്തുകടക്കാനും ലോകത്തെ മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണാനും നമുക്ക് സാധിക്കുന്നു. ശാരീരികമായ ഉന്മേഷത്തിനൊപ്പം മാനസികമായൊരു വിമലീകരണം കൂടി ഇവിടെ സംഭവിക്കുന്നു. ആധുനിക കാലത്തെ പല ജീവിതശൈലീ രോഗങ്ങൾക്കും വിഷാദ രോഗങ്ങൾക്കും ഏറ്റവും ലളിതമായ ഒരു പ്രതിവിധിയാണിത്. പ്രിയപ്പെട്ടവരുമായി നടക്കാൻ പോകുന്ന ശീലം കേവലം ഒരു വ്യായാമമല്ല, മറിച്ച് അതൊരു വലിയ തെറാപ്പിയാണ്. ഇത് തലച്ചോറിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന പ്രതിഭാസത്തെ ഉത്തേജിപ്പിക്കുന്നു. അതായത് തുടർച്ചയായ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ വഴി നമ്മുടെ തലച്ചോർ സമാധാനവും

0: ആത്മവിശ്വാസവും കൈമുതലായുള്ള ഒരു പുതിയ രീതിയിലേക്ക് സ്വയം മാറുന്നു. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കും മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കും ഈ വാക്കിംഗ് ആൻഡ് ടോക്കിംഗ്, അതായത് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന രീതി, വലിയൊരു ആശ്വാസമാണ്. തിരക്കേറിയ ജീവിതത്തിൽ സുഹൃത്തുക്കൾക്കായി സമയം കണ്ടെത്തുക എന്നത് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. എന്നാൽ ഈ സമയത്തെ നമ്മുടെ ആരോഗ്യത്തിനായുള്ള ഒരു നിക്ഷേപമായി കാണണം. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും പ്രിയപ്പെട്ടവരോടൊപ്പം നടക്കാൻ സമയം കണ്ടെത്തുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ മറവി രോഗങ്ങളെയും വാർദ്ധക്യ സഹജമായ മാനസിക തകർച്ചകളെയും തടയാൻ സഹായിക്കും. സാമൂഹികമായ ഒറ്റപ്പെടൽ പുകവലിയേക്കാൾ ദോഷകരമാണെന്ന് ആധുനിക പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ചങ്ങാത്തവും ചലനവും ചേർത്തുവയ്ക്കുന്നത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും. സമാധാനവും സന്തോഷവും ആരോഗ്യവും കൈകോർക്കുന്ന ഒരു ജീവിതശൈലി രൂപപ്പെടുത്താൻ ലളിതമായ ഈ പാത നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്രകാരം സ്വീകരിച്ചാൽ ജീവിതശൈലിയിലൂടെ ആയുസ്സും ആരോഗ്യവും പരിപാവനമായിരിക്കും എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കേൾക്കാം സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം, ചിത്രം ബനാറസ്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ നിന്ന് വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
6: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
5: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
6: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
5: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
6: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
5: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
7: തൊഴിൽ ദർശനം.
8: ഡൽഹിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. SC ST OBC വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണിത്. തസ്തികകളും ഒഴിവും സീനിയർ മാനേജർ 3, മാനേജർ 1, എഞ്ചിനീയർ 6, ജൂനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1-6. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.engineersindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.engineersindia.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 25. കൊച്ചിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് ഫാറ്റ് ഇൻഡസ്ട്രി റെഡിനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നു. 9 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും HR, ട്രെയിനിംഗ്, അഡ്മിൻ 4, മാർക്കറ്റിംഗ് 2, മെറ്റീരിയൽസ് 2, ലീഗൽ 1. യോഗ്യത കുറഞ്ഞത് 50% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ, HR പേഴ്സണൽ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ വെൽഫെയർ, സോഷ്യൽ വർക്ക്, മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നിയമ ബിരുദം, MBA, HR. പ്രായം 26 വയസ്സ് കവിയരുത്. വിജ്ഞാപനത്തോടൊപ്പമുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അതിന്റെ പ്രിന്റൌട്ട്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം രജിസ്റ്റേർഡ് പോസ്റ്റായി അയക്കണം. വിലാസം സീനിയർ മാനേജർ ട്രെയിനിംഗ്, ഫാറ്റ് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ഫാറ്റ് ഉദ്യോഗമണ്ഡൽ 683501. വിലാസം ഒരിക്കൽ കൂടി സീനിയർ മാനേജർ ട്രെയിനിംഗ്, ഫാറ്റ് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, ഫാറ്റ് ഉദ്യോഗമണ്ഡൽ 683501. ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി May 30. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി June 4. ഫാറ്റിൽ ടെക്നീഷ്യന്റെ പ്രോസസ് ഒഴിവിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. പുരുഷന്മാർക്കാണ് അവസരം. യോഗ്യത കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയിലുള്ള ബിരുദം അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോകെമിക്കൽ ടെക്നോളജി വിഷയമായിട്ടുള്ള കെമിക്കൽ ടെക്നോളജിയിലുള്ള ഡിപ്ലോമ. പ്രായം 26 വയസ്സ് കവിയരുത്. ഫാറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിനുശേഷം അഭിമുഖത്തിന് പങ്കെടുക്കാം. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് പ്രിന്റൌട്ടും യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം May 21 രാവിലെ 9 മണിക്ക് അഭിമുഖത്തിന് ഹാജരാകണം. സ്ഥലം HR ഡിപ്പാർട്ട്മെന്റ്, FEDO ബിൽഡിംഗ്സ്, ഉദ്യോഗമണ്ഡൽ. വിലാസമൊരിക്കൽ കൂടി HR ഡിപ്പാർട്ട്മെന്റ്, FEDO ബിൽഡിംഗ്സ്, ഉദ്യോഗമണ്ഡൽ. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.fact.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.fact.co.in. തിരുവനന്തപുരത്തുള്ള റീജിയണൽ കാൻസർ സെന്ററിൽ പ്രോജക്ട് സ്റ്റാഫ് അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. സീനിയർ റെസിഡന്റ് റേഡിയേഷൻ ഓങ്കോളജി, ഒഴിവ് 2. യോഗ്യത MD DNB, ഡിപ്ലോമ റേഡിയേഷൻ ഓങ്കോളജി തത്തുല്യം. പ്രായം 45 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രൊഫസർ മെഡിക്കൽ ഓങ്കോളജി, ഒഴിവ് 1. യോഗ്യത DM മെഡിക്കൽ ഓങ്കോളജി അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 45 വയസ്സ് കവിയരുത്. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 23. പ്രോജക്ട് സ്റ്റാഫ് ഒഴിവ് 2. യോഗ്യത ലൈഫ് സയൻസ്, ബയോടെക്നോളജിയിലുള്ള ബിരുദാനന്തര ബിരുദം, ഡോക്ടറൽ ബിരുദം, പ്രവൃത്തി പരിചയം. പ്രായം പ്രോജക്ട് സയന്റിസ്റ്റ് തസ്തികയിലേക്ക് 40 വയസ്സും പ്രോജക്ട് അസോസിയേറ്റ് തസ്തികയിലേക്ക് 35 വയസ്സും. വിശദമായ അപേക്ഷ തയ്യാറാക്കി യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 26. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rcctvm.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rcctvm.gov.in.
7: തൊഴിൽ ദർശനം.
9: ഇനി കേൾക്കാം അക്കരപ്പച്ച എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ വരികളെഴുതി ദേവരാജൻ ഈണം നൽകി മാധുരിപാടി ഗാനം.

0: അതിന് ഒരു പ്രധാന കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് ഒ ഡി, ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധാനം വിദ്യാസാഗർ, യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഇലവങ്കോട് ദേശം.

0: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രസാദ് അഞ്ചൽ.
4: ചില പദങ്ങളുടെ പുല്ലിംഗ സ്ത്രീലിംഗ രൂപങ്ങളുടെ നിർണയത്തിലും തെറ്റുകൾ കടന്നുകൂടാറുണ്ട്. ഉദാഹരണമായി, ബാലകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ബാലിക എന്നതിൽ വലിയ സംശയമില്ല. എന്നാൽ ഗോപാലകൻ എന്നത് ഗോപാലിക എന്നും ലേഖകൻ എന്നത് ലേഖിക എന്നും പ്രവർത്തകൻ എന്നത് പ്രവർത്തിക എന്നും ആണെന്നറിയുക. പത്രപ്രവർത്തകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം പത്രപ്രവർത്തിക എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാമെങ്കിലും പ്രവർത്തിക എന്നതാണ് ശരിയായ രൂപം. പാട്ടുകച്ചേരികളിൽ സാധാരണയായി പാടാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയാണ് കാനഡ രാഗത്തിലും രൂപക താളത്തിലുമായി ചിട്ടപ്പെടുത്തിയ മാവസദ ജനനീ എന്ന സ്വാതിരുനൽ മഹാരാജാവിൻ്റെ കൃതി. അർത്ഥം മനസ്സിലാക്കാതെ പാടുന്നതിനാൽ നിരവധി അനർത്ഥങ്ങൾ പാട്ടുകാർ വരുത്തുന്നത് അനവധി തവണ കേട്ടിട്ടുണ്ട്. മാം അവ സദാ ജനനി എന്ന് പദച്ഛേദം. ഹേ ജനനി, ലോകജനനിയായ അല്ലയോ അമ്മേ, മാം എന്നെ, സദാ എല്ലായ്പ്പോഴും, അവ രക്ഷിച്ചാലും. അവ എന്ന ധാതുവിന് രക്ഷണ, ഗതി, കാന്തി, പ്രീതി, തൃപ്തി, അവഗമ, പ്രവേശ, ശ്രവണ, സ്വാമ്യർത്ഥ, യാചന, ക്രിയേച്ഛ, ദീപ്തി, അവാപ്തി, ആലിംഗന, ഹിംസ, ദാന, ഭാഗ, വൃദ്ധിഷു, അവതി, രക്ഷിക്കുക എന്ന് തുടങ്ങി ഇപ്പറഞ്ഞ അത്രയും അർത്ഥങ്ങളിൽ അവ എന്ന പദം പ്രയോഗിക്കുന്നു. മുഖ്യാർത്ഥം സംരക്ഷണം എന്നു തന്നെയാണ്. ഇവിടെ അവ എന്നാൽ രക്ഷിച്ചാലും, മാം അവ സദാ ജനനി എന്നതിന് പകരം മാ അവ സദാ ജനനി എന്നു പാടിയാലും ശരിയാണ്. കാരണം എന്നെ, ഞങ്ങൾ രണ്ടുപേരെ, ഞങ്ങൾ അനേകം പേരെ എന്നീ അർത്ഥങ്ങൾ വരുന്ന ദ്വിതീയ വിഭക്തിക്ക് ഏകവചന

0: വചനത്തിനും ദ്വിവചനത്തിനും ബഹുവചനത്തിനും രണ്ട് രൂപം വീതമുണ്ട്. ഏകവചനത്തിൽ മാം മാ, ദ്വിവചനത്തിൽ ആവാം നൗ, ബഹുവചനത്തിൽ അസ്മാൻ നഹ. അതുകൊണ്ട് മാം എന്ന് പാടിയാലും മാ എന്ന് പാടിയാലും തെറ്റില്ല. പക്ഷേ മാ എന്നാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നെ മാ മവസദ എന്ന് മകാരം പറയരുത്. മാ അവസദ ജനനീ എന്ന് പാടണമെന്ന് മാത്രം. ഇവിടെ രചയിതാവ് ഉദ്ദേശിച്ച പദം മാം എന്ന് തന്നെയാകണം. അതുകൊണ്ടാണ് മാമവ എന്ന് സമസ്തപദമായി പ്രയോഗിച്ചത്. തുടർന്നു വരുന്ന സോമബിംബമനോഹര എന്നിടത്ത് നിർത്തിയാൽ ആ പ്രയോഗം തെറ്റായി വരും. മനോഹരി എന്നാണ് വരേണ്ടത്. എന്നാൽ ഇവിടെ സോമബിംബമനോഹര സുമുഖി എന്ന് സമസ്തപദം കൊണ്ടാണ് ദേവിയെ വർണ്ണിച്ചത്. ചന്ദ്രബിംബത്തിൻ്റെ മനോഹാരിതയുള്ള സുന്ദരമായ മുഖമുള്ളവളെ എന്നാണ് അർത്ഥം. മഹാരാജാവിൻ്റെ കാലത്ത് സോമബിംബമനോഹര എന്നിടത്ത് സംഗതികൾ പ്രയോഗിച്ച് ആവർത്തിച്ചു പാടിയിട്ടുണ്ടാവില്ല. അത് പിന്നീട് വന്ന പാട്ടുകാരുടെ പ്രയോഗമാകാനേ ഇടയുള്ളൂ. ചന്ദ്രബിംബത്തിൻ്റെ മനോഹാരിതയുള്ള സുന്ദരമായ മുഖമുള്ളവളെ, സേവക അഖില കാമദാന നിരതെ, തന്നെ സേവിക്കുന്ന മുഴുവൻ പേർക്കും കാമദാന നിരതെ, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിൽ അധികം താല്പര്യമുള്ള അല്ലയോ അമ്മേ എന്നർത്ഥം. ഇവിടെയും മഹാനായ സ്വാതിരനൽ മഹാരാജാവ് പാടുന്നവർക്ക് സാഹിത്യത്തിൽ ചില പിഴകൾ വന്നുപോയാൽ തന്നെ അത് പാട്ടുകാർക്ക് ദോഷമാകരുതല്ലോ എന്ന് കരുതി പ്രയോഗിച്ച ഒരു പദമാണെന്ന് തോന്നും നിരതെ എന്നത്. ചിലർ ആ പദം പാടുമ്പോൾ നീട്ടി നീരതെ എന്ന് പാടുന്നതായി തോന്നിയിട്ടുണ്ട്. എന്നാലും ശരിയാണ്, നീരതം എന്നാൽ മേഘം എന്നർത്ഥം. അങ്ങനെയാകുമ്പോൾ തന്നെ സേവിക്കുന്ന മുഴുവൻ പേർക്കും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന മേഘമായുള്ളവളെ, മേഘം ഒരു കണക്കില്ലാതെ വർഷിക്കുമല്ലോ.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ പ്രസാദ് അഞ്ചൽ.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
3: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
3: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
3: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
4: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് MB ശ്രീനിവാസൻ.

0: നമസ്തേ. അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശ്യം. രാജ്യത്തെ റെയിൽവേ വൈദ്യുതീകരണം 99.6% പൂർത്തിയായതായി റെയിൽവേ. രാജ്യത്ത് 69,873 കിലോമീറ്ററിലധികം വൈദ്യുതീകരണമാണ് സാധ്യമായത്. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി തട്ടഞ്ചാവടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. എല്ലാ മാസവും സ്ത്രീകൾക്ക് 3,000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ യോജന പദ്ധതിക്കായി പശ്ചിമബംഗാൾ വനിതാ ശിശുവികസന സാമൂഹ്യക്ഷേമ വകുപ്പ് വിജ്ഞാപനം. June 1 പ്രാബല്യത്തിൽ വരുന്ന ധനസഹായം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് നൽകും. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രക്കാരായ 2 പേർ മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. ബറാക്ക ആണവ നിലയത്തെ ലക്ഷ്യമിട്ട ഡ്രോണുകൾ ഇറാഖിൽ നിന്നാണെന്ന് UAE പ്രതിരോധ മന്ത്രാലയം. നേരത്തെ അൽ ദഫ്ര മേഖലയിലെ ബറാക്ക ആണവ നിലയത്തിന്റെ പരിധിയിൽ ഡ്രോണുകളുടെ ആക്രമണത്തിൽ ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചിരുന്നു.

നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, 2026 ഏപ്രിലിൽ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ

0: പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായ മലയാള ചലച്ചിത്ര താരം ആരാണ്? ശരി ഉത്തരം ജി കൃഷ്ണകുമാർ. 3 വർഷമാണ് കാലാവധി. മുംബൈയിലാണ് NFDC യുടെ ആസ്ഥാനം. 2001 എയ്ഡ്സിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചലച്ചിത്രം ഇദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കി.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: ഇനി കേൾക്കാം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. പന്തളം സുധാകരനാണ് വരികൾ എഴുതിയത്. KJ ജോയിയുടെ സംഗീതം.

0: മഴ.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
0: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
2: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
3: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
2: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 രൂപ അധികം ലഭിക്കുന്നു.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
2: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
3: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
2: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
6: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം കാലം സാക്ഷി.
7: എം പി മന്മഥൻ. കറകളഞ്ഞ ഗാന്ധിയനും മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും അധ്യാപകനും കഥാപ്രസംഗകനുമായിരുന്നു എം പി മന്മഥൻ. 1914 May 1 ആലപ്പുഴ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1935 ഗാന്ധിജിയെ കണ്ടതാണ് മന്മഥന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയത്. ബിരുദാനന്തര പഠനത്തിന് ശേഷം മൂവാറ്റുപുഴ NSS ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് വിവിധ കോളേജുകളിൽ പ്രൊഫസറായും പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചു. 1952 മുംബൈയിൽ ജയപ്രകാശ് നാരായണനെ കാണുന്നതും സർവോദയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും. തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കെ സർവോദയ പ്രസ്ഥാനത്തിലും ഭൂദാന യജ്ഞത്തിലും സജീവമാകുന്നതിനായി അദ്ദേഹം ഔദ്യോഗിക പദവി രാജിവെച്ചു. കേരള മദ്യനിരോധന സമിതിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച അദ്ദേഹം മദ്യവിരുദ്ധ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് 7 മാസത്തോളം ജയിൽവാസം അനുഷ്ഠിച്ചു. മികച്ച പ്രഭാഷകനും ഗാന്ധികനുമായിരുന്ന മന്മഥൻ യാചകൻ എന്ന ചലച്ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര സേനാനി കെ കേളപ്പന്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ കേളപ്പൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. സ്മൃതി ദർപ്പണം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന കൃതിയാണ്. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും വഴികളിൽ നിന്ന് മാറി നടന്ന് ജീവിതത്തിലുടനീളം ധാർമ്മിക മൂല്യങ്ങളും ഗാന്ധിയൻ ദർശനങ്ങളും ഉയർത്തിപ്പിടിച്ച എം പി മന്മഥൻ 1994 August 15 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് എം പി മന്മഥന്റെ ശബ്ദം.
8: പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്, ഭാരതമാതാവിൻ്റെ മക്കളാണ്. നമ്മൾ ഒന്നാണ്, ഒരൊറ്റ ജനതയാണ്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂജിതമാകണം അന്തരംഗം എന്നാണ് നമ്മുടെ മഹാകവി വള്ളത്തോൾ പാടിയിട്ടുള്ളത്. എന്നാൽ മാതൃരാജ്യത്തെപ്പറ്റിയുള്ള നമ്മുടെ ഈ അഭിമാനം, ഈ ദേശാഭിമാനം

0: കാര്യം ആരോർക്കുന്നു? ഇനി ഓരോ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെന്ന് പറഞ്ഞാലും മതിയാവുകയില്ല. ഓരോ മതക്കാരിലും എത്രയെത്ര വിഭാഗങ്ങളുണ്ട്. ഹിന്ദു സമുദായത്തിൽ തന്നെ എത്ര ജാതികൾ. ഈ ജാതിക്കാർ തമ്മിൽ ഇന്നും കടുത്ത അവകാശ തർക്കങ്ങളില്ലേ? അവകാശ തർക്കങ്ങൾ മൂത്താൽ പ്രക്ഷോഭണമായി, കലഹമായി, ചിലപ്പോൾ അടിയായി, കുത്തും വെട്ടുമായി. ആ കലഹത്തിൻ്റെ ചൂട് തുടങ്ങുമ്പോൾ അവരെല്ലാം ഒരേ നാട്ടുകാരാണെന്നുള്ള അടിസ്ഥാന പ്രമാണം പാടേ മറന്നു കളയുന്നു. ഇതുകൊണ്ടുമായില്ല, ഒരേ നാട്ടുകാരെന്ന ബോധം നശിപ്പിക്കാൻ കരുത്തുള്ള ഛിദ്രശക്തികൾ ഇനിയും പലതുണ്ട്. ഭാഷയുടെ വ്യത്യാസം, ദേശത്തിൻ്റെ വ്യത്യാസം, ഇതെല്ലാം പലപ്പോഴും ഭാരതീയരെ അകറ്റി നിർത്തുക മാത്രമല്ല, പരസ്പരം യുദ്ധം ചെയ്യാൻ കളമൊരുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മലയാളി, തമിഴൻ, തെലുങ്കൻ, കർണാടകക്കാരൻ, മറാഠി, ഗുജറാത്തി, ബംഗാളി, ഇങ്ങനെ പോകുന്നു ആ വിഭാഗീയത. എത്രയെത്ര സംഘട്ടനങ്ങളാണ് ഭാഷാഭ്രാന്തും പ്രാദേശികത്വത്തിൻ്റെ ഭ്രാന്തും ഇവിടെ ഉണ്ടാക്കിയത്! എത്ര മനുഷ്യക്കുരുതികൾ അവയുടെ പേരിൽ നടന്നു!
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് എം പി മന്മഥന്റെ ശബ്ദം.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: നമുക്ക് ചുറ്റും 2026-27 അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ഡിപ്ലോമ 2ാം വർഷത്തിലേക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രവേശന നടപടികൾ ഈ മാസം 18 മുതൽ ആരംഭിച്ചു. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ്, സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. പ്ലസ് ടു അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE വിഭാഗക്കാർ 50% കുറയാത്ത മാർക്ക് ലഭിച്ച് പാസായി ഉന്നത പഠനത്തിന് അർഹത നേടിയിരിക്കണം. പ്ലസ് ടു അല്ലെങ്കിൽ VHSC വിഭാഗക്കാർ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ AECTE നിഷ്കർഷിച്ചിരിക്കുന്ന 11 അഡീഷണൽ കോഴ്സുകളിൽ ഏതെങ്കിലും പഠിച്ച് പാസായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 2 വർഷ മെട്രിക്, ITI അല്ലെങ്കിൽ KGCE കോഴ്സുകൾ പഠിച്ച് പാസായിരിക്കണം. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിട്ടുള്ള 1ാം വർഷത്തിന്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസാകേണ്ടതാണ്. പൊതുവിഭാഗങ്ങൾക്ക് 400 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടച്ച് പൂർത്തിയാക്കേണ്ടതും അതിനുശേഷം വിവിധ സർക്കാർ എയ്ഡഡ്, ഗവൺമെന്റ് കോച്ച് ഷെയറിംഗ്, സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നതുമാണ്. വിശദവിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും https://le.polyadmission.org എന്ന അഡ്മിഷൻ പോർട്ടലിലും വിവിധ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്കുകളിലും ബന്ധപ്പെടാവുന്നതാണ്. ഹെൽപ്പ് ഡെസ്കിനെ സംബന്ധിച്ച വിവരങ്ങൾ അഡ്മിഷൻ പോർട്ടലിൽ ലഭ്യമാണ്. SSC, ST, OEC, SCBC വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവരണം ലഭിക്കുന്നതാണ്. May 18 ആരംഭിച്ച ഓൺലൈൻ അപേക്ഷാ സമർപ്പണം June 3 വരെ തുടരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.le.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ നന്ദാവനം ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെ തമ്പാനൂർ, ആയുർവേദ കോളേജ്, കുന്നുംപുറം, അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ ജലവിതരണം മുടങ്ങും. കരമന ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിസ്റ്ററി ജൂനിയർ ഗസ്റ്റ് അധ്യാപക

0: ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ജൂൺ 2 രാവിലെ 10 മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ എത്തണം. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് കോളേജിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് www.cpt.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേട്ടത് നമുക്ക് ചുറ്റും.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: ഗ്രാമകേരളം.
5: മുനിയറയും ചെപ്പാറയും.
6: തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഹാശിലായുഗവുമായി ബന്ധം വെളിവാക്കുന്ന അനേകം അവശേഷിപ്പുകൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. നന്നങ്ങാടികൾ, കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ തുടങ്ങി ചരിത്രാതീത കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒട്ടനവധി തെളിവുകൾ. അത്തരത്തിലുള്ള ഒരിടമാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെപ്പാറ അഥവാ ചെപ്പാറ റോക്ക് ഗാർഡൻ എന്നറിയപ്പെടുന്ന പ്രദേശം. തൃശൂരിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക്. വടക്കാഞ്ചേരിയിൽ നിന്ന് 10 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിയും. ഏകദേശം 1 കിലോമീറ്റർ അധികം നീണ്ടു നിവർന്നു കിടക്കുന്ന വിശാലമായ പാറ, ഇതിനു മുകളിലേക്ക് കയറുവാനായി കൈവരികളും തീർത്തിട്ടുണ്ട്. മുകളിലേക്ക് നടന്നു കയറുമ്പോൾ തന്നെ സദാ കാറ്റ് നമ്മെ തഴുകി തലോടിക്കൊണ്ടിരിക്കും. ഉയരം കൂടുന്തോറും കാറ്റിന്റെ ശക്തി കൂടുന്നതായി അനുഭവപ്പെടും. തിരക്കുകൾക്കിടയിൽ നിന്ന് അല്പനേരം ശാന്തമായി കാറ്റുകൊണ്ടിരിക്കാനായി ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. സഞ്ചാരികൾക്ക് സുഗമമായി വിശ്രമിക്കാനുതകുന്ന രീതിയിൽ കുറച്ചു ദൂരം നിരപ്പായാണ് പാറയുടെ മുകൾ ഭാഗം കാണപ്പെടുന്നത്. മഹാശിലായുഗത്തിന്റെ ഓർമ്മകളും പേറി നീണ്ടു നിവർന്നു കിടക്കുകയാണ് ചെപ്പാറ. ഇവിടെ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായി ബെഞ്ചും ഒരുക്കിയിട്ടുണ്ട്. പാറയ്ക്ക് മുകളിലായി ചരിത്രാതീത കാലത്തിന്റെ ഓർമ്മകളെ അവശേഷിപ്പിച്ചുകൊണ്ടുള്ള 3 മുനിയറകൾ അങ്ങിങ്ങായി കാണാനാകും. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളും ചരിത്ര അന്വേഷികളും ഗവേഷകരുമൊക്കെ ഇവിടം ലക്ഷ്യമാക്കി വരുന്നുണ്ട്. ചെപ്പാറ എന്ന പേരിനു പുറകിലുള്ള വിശേഷങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ചിലപ്പോൾ പാറയ്ക്ക് മുകളിൽ ചെപ്പുകൾ പോലെ കാണപ്പെടുന്ന മുനിയറകൾ കൊണ്ടാകാം ഈ പേര് വന്നത് എന്നും ഒരു ഊഹമുണ്ട്. കുടക്കല്ല്, തൊപ്പിക്കല്ല് എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി മുനിയറകളിൽ ശിലാപാളികൾ മാത്രമാണ് കാണാനാവുക. കുത്തി നിർത്തിയിരിക്കുന്ന 2 ശിലാപാളികൾക്ക് മുകളിലായി ഒരു ശിലാപാളി ഇരിപ്പിടം പോലെ വച്ചിരിക്കുന്നു. ഒരു കാലത്തിന്റെ സംസ്കാരത്തിന്റെ നേർസാക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. പുരാതന മനുഷ്യരുടെ മരണാനന്തര ജീവിതത്തിലേക്കും ശവസംസ്കാര രീതികളിലേക്കുമാണ് ഇവ വെളിച്ചം വീശുന്നത്. കാലവും കാലാവസ്ഥയും ഒന്നും ഇവിടുത്തെ ചരിത്ര അവശേഷിപ്പുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടില്ല. ചെപ്പാറയ്ക്ക് മുകളിലായി വേനൽക്കാലത്ത് പോലും വറ്റാത്ത ഒരു ജലാശയമുണ്ട്. ഇതിന് സമീപത്തായി ജലാശയത്തിലേക്ക് ഉരുണ്ടുവീഴാൻ തയ്യാറെടുത്ത പോലെ നിൽക്കുന്ന ഒരു ഉരുളൻ കല്ലും

0: കാഴ്ചയ്ക്ക് രസകരമാണ്. എന്നാൽ നല്ല ഉറപ്പോടുകൂടി അവിടെ സ്ഥാനം പിടിച്ച ഈ ചെറുപാറയിലാണ് ഒട്ടുമിക്കവരും ഫോട്ടോ എടുക്കാനായി വന്നിരിക്കുന്നത്. സൂര്യോദയത്തേക്കാൾ സൂര്യാസ്തമയം കാണാനാണ് ഇവിടെ ആളുകളെത്തുന്നത്. നല്ല കാറ്റേറ്റ് ശുദ്ധവായു ശ്വസിച്ച് പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പണിഞ്ഞ താഴ്വരയും വയലേലകളും കാണാം. ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന പ്രകൃതി രമണീയമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ചെപ്പാറ സഞ്ചാരികൾക്കും ചരിത്ര അന്വേഷികൾക്കും നല്ല ഓർമ്മകൾ സമ്മാനിക്കും. തീർച്ച
1: മുനിയറയും ചെപ്പാറയും. രചന എം ആർ രഞ്ജിനി. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
5: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
4: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നടത്ത ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നടത്ത ടിക്കറ്റിനല്ലേ കിട്ടിയത്.
6: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
7: പ്രമുഖ കമ്പനികളുടെ എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
8: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24.
9: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
8: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
9: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
8: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
9: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
8: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
10: കൈതപ്രം വരികൾ എഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന് MG ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം പട്ടാഭിരാമൻ.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ഒരു കാലത്ത് കുഞ്ചുകുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടി പുന്നമരങ്ങളിൽ കയറി ഉറുമ്പിൻ മുട്ടകൾ മാസ്റ്റർ തേടിയിട്ടുണ്ട്. ഇന്ന് മകൾക്കു വേണ്ടി അതേ തൊഴിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. മുലപ്പാലിന് ഓടണം, മരുന്ന് മേടിക്കാൻ കാശ് കടം വാങ്ങണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇരിക്കപ്പുറതിയില്ല. ഇതിനിടയിൽ ഇളയ കുട്ടിയുടെ ശാഠ്യം, മാധവിയമ്മയുടെ ശകാരം. അയാൾ എല്ലാം നിശബ്ദമായി സഹിച്ചു. കൂടെ കൂടെ ശുണ്ഠി പിടിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി ചോദിക്കുകയും ചെയ്തു, ഞാനെന്തിനിങ്ങനെ നരയിക്കണം? ഇത് നല്ല പുതുമ. എന്നിട്ടും ആ നരകമെല്ലാം അനുഭവിച്ചു. ചികിത്സ മുറയ്ക്ക് നടന്നുവെങ്കിലും കുഞ്ചുകുട്ടിയുടെ ദീനം വച്ചടി വച്ചടി കയറ്റമാണ്. പിച്ചും പേയും പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ കാത്തിരുന്നു നശിച്ചു. തീ കെട്ടോ, എന്തൊരു പുകയാണ്! ഗോവിന്ദൻ നായരേ, ഇത് നേരാണോ? വരില്ലേ? ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് മാസ്റ്ററും പത്നിയും താടിക്ക് കയ്യും കൊടുത്ത് നിശബ്ദരായി നിന്നു. എന്തൊക്കെയാണ് അവൾ പറയുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല. മാസ്റ്ററുടെ വിഷമം കണ്ട് സഹായിക്കാൻ അയൽപ്പക്കക്കാർ വന്നു ചേർന്നിരുന്നു, പെണ്ണുങ്ങളും ആണുങ്ങളും. മാസ്റ്ററുടെ മനോഗുണത്തെപ്പറ്റി അവർ സ്വകാര്യത്തിൽ വാഴ്ത്തി. ഇതിനിടയിൽ ആരോ വന്ന് അയാളുടെ ചെവിയിൽ മന്ത്രിച്ചു, ലഹളയിൽപ്പെട്ട് ഗർഭമായതാണത്രേ, മാപ്പിളമാർ പിടിച്ചുകൊണ്ടു പോയതാത്രേ, അതിൻ്റെ കുറ്റമല്ല, മരണപ്പാച്ചിലല്ലേർന്ന്. മാസ്റ്റർ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഇതേവരെ ഇല്ലാത്ത ഒരു വേദന അയാളുടെ ഹൃദയത്തിൽ ഉറവെടുത്തു. കുഞ്ചുകുട്ടിയെ സംബന്ധിച്ച് നാട്ടിൽ അതായിരുന്നു സംസാരം. ഗോവിന്ദൻ നായർ അയാളെ വിട്ടുപിരിഞ്ഞതിനു ശേഷം 6 ദിവസം അവൾ കാത്തു. പുലർക്കാലം മുതൽ ഉറക്കം പിടിക്കുന്നതുവരെ കാത്തിരിപ്പ് തന്നെ. 7-ാം ദിവസം ആ വീട് വിട്ടു പുറപ്പെട്ടു. വഴി പോലും നല്ലവണ്ണം അറിയില്ല. എങ്ങോട്ടെന്നില്ലാതെ നടന്നു, അഥവാ പൊങ്ങുതടി പോലെ ഒഴുകുകയായിരുന്നു. എങ്ങോട്ടാ? വഴിയിൽ വച്ച് ആരോ അവളോട് അന്വേഷിച്ചു. ഗോവിന്ദൻ നായരെ കണ്ടോ? കുഞ്ചുകുട്ടി ചോദിച്ചു. ഏതു ഗോവിന്ദൻ നായരെ, ഏതു ഗോവിന്ദൻ നായർ? അതവളെ അത്ഭുതപ്പെടുത്തി. അവളുടെ നോട്ടത്തിൽ ഒരു ഗോവിന്ദൻ നായരേ ലോകത്തിലുള്ളൂ, അഥവാ ലോകമാകെ ഒരു ഗോവിന്ദൻ നായരാണ്. കുഞ്ചുകുട്ടി നിന്നു, ആലോചിച്ചു, ഒരുവിധം വിവരിച്ചു കൊടുത്തു. ആ മനുഷ്യൻ കൈമലർത്തി. അവൾ നടത്തം തുടരുകയും ചെയ്തു. അങ്ങനെ പലരോടും അന്വേഷിച്ചു. ഒടുവിൽ ചക്കാലൻ കുഞ്ഞനാണ് അവളെ കാര്യം ധരിപ്പിച്ചത്. തിരൂരങ്ങാടിയിൽ നിന്ന് വന്ന ഒരു കൂട്ടം ലഹളക്കാരുടെ കയ്യിൽപ്പെട്ടു. എന്നിട്ട് പിന്നത്തെ കഥയൊന്നും അറിയില്ല. അവൾ കരഞ്ഞില്ല, ബോധം കെട്ടതുമില്ല. നടത്തം തുടർന്നു. അന്ന് മുതൽക്ക് പിന്നെ തെണ്ടിത്തിരിച്ചിൽ തന്നെ. അവൾ കുടുംബത്തേക്ക് പോയില്ല. വല്ല വീടുകളുടെയും കോലായിൽ കയറിക്കിടന്നു. വല്ലവരും കൊടുത്ത ഭക്ഷണം കഴിച്ചു. ചിലപ്പോൾ പട്ടിണിയും കിടന്നു. ഇതിനിടയിൽ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ചു. സാധുക്കുട്ടി,

0: അതിനെ ഇങ്ങനെയാക്കി തീർത്തല്ലോ. അങ്ങനെ അവളുടെ ഗർഭത്തിൻ്റെ ഉടമ ലഹളക്കാർ എന്നൊരു ജനസമൂഹമായി തീർന്നു. കുഞ്ചുകുട്ടി പ്രതിഷേധിച്ചില്ല. എന്താണ് ആളുകൾ പറയുന്നതെന്ന് ശ്രദ്ധിച്ചതേയില്ല. ഒരു രൂപം മാത്രമാണ് അവളുടെ മുമ്പിലുണ്ടായിരുന്നത്. ഒരു ശബ്ദം മാത്രമാണ് അവളുടെ ചെവി കേട്ടത്, ഗോവിന്ദൻ നായരുടെ. ഇടയ്ക്ക് വല്ല പാമ്പിൻ കാമിൻ്റെ പിമ്പുറത്തോ ആൽച്ചുവെട്ടിലോ നിന്ന് അവൾ ദീർഘനേരം ആരോടെന്നില്ലാതെ ചറുപിറുന്നനെ സംസാരിക്കും. വന്നത് നന്നായി. ഊണ് കഴിച്ചോ? ഇല്ലേ. വിശപ്പില്ലേ? അരുതേ. ഇഷ്ടമാണ്. പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇലയനക്കമോ കാൽപ്പെരുമാറ്റമോ അവളെ ഉണർത്തും. അവൾ നടത്തം തുടരുകയും ചെയ്യും. അങ്ങനെ ആ യാത്ര ദേശാതിർത്തികൾ കടന്ന് മുന്നോട്ടു പോവുകയാണുണ്ടായത്. കുഞ്ചുകുട്ടിയുടെ ഗർഭം സംബന്ധിച്ച ഈ പുതുവാർത്ത മാസ്റ്ററെ ഞെട്ടിച്ചു. അയാൾ അത് ഭാര്യയോട് പറഞ്ഞില്ല. വാക്കുകൾ നിലച്ചിരുന്നു, നോട്ടങ്ങളും പ്രവൃത്തികളും മാത്രമേയുള്ളൂ.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: കവികൾക്കും ഗാനരചയിതാക്കൾക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് സ്വപ്നം. സ്വപ്നം ഉറക്കത്തിൽ കാണുന്നതായി തോന്നുന്ന ഒരു കാഴ്ച മാത്രമല്ല, അത് പ്രതീക്ഷയും മോഹവുമൊക്കെയാണ്. തൃശൂർ ഫാഷൻ ജുവലെ സ്മൃതി മധുരത്തിൽ ഇന്ന് സ്വപ്നത്തെ പ്രതിപാദിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു മെയ്മാസ പുലരിൽ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. പി ഭാസ്കരനാണ് വരികൾ എഴുതിയത്. രവീന്ദ്രന്റെ സംഗീതം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം കാവ്യമേള എന്ന ചിത്രത്തിൽ യേശുദാസും പി ലീലയും പാടിയത്. വയലാറിന്റെ വരികൾ ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

0: സ്വപ്നത്തെ പ്രതിപാദിക്കുന്ന ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇതുവരെ കേട്ടത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9444-210-0874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
6: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
7: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
9: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
10: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
11: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
12: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
13: ഇന്നീ പരിപാടിയിൽ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
14: നാഡി എന്നാൽ ചാനൽ എന്നർത്ഥം. ശുദ്ധി എന്നാൽ ശുദ്ധിയാക്കൽ. പലതരത്തിലുള്ള വിഷമയമായ അഴുക്കുകൾ കൊണ്ട് നമ്മുടെ നാഡികൾ അശുദ്ധമായി പോകുന്നു. ഇതിനെ ശുദ്ധീകരിക്കുകയാണ് ഈ പ്രാണായാമം ചെയ്യുന്നത്. സൂര്യനാഡി അല്ലെങ്കിൽ സിമ്പതാറ്റിക് നെർവ് സിസ്റ്റം വലതു മൂക്കിനെയും ചന്ദ്രനാഡി പാരാസിമ്പതാറ്റിക് നെർവ് സിസ്റ്റം ഇടതു മൂക്കിനെയും പ്രതിനിധാനം ചെയ്യുന്നു. മാനസിക പിരിമുറുക്കം കൊണ്ടും മാനസിക ശാരീരിക ആഘാതം കൊണ്ടും ഇതിന്റെ പ്രവർത്തനത്തിന് ഏറ്റക്കുറിച്ചിൽ വരാം. ആരോഗ്യകരമല്ലാത്ത ജീവിത രീതി നാഡികൾക്ക് തടസ്സങ്ങളുണ്ടാക്കുന്നു. നാഡിശുദ്ധി പ്രാണായാമ ഈ ഏറ്റക്കുറിച്ചിലുകളെ തുലനാവസ്ഥയിൽ എത്തിക്കുവാൻ സഹായിക്കുന്നു. ഈ നാഡിശുദ്ധി പ്രാണായാമയെ അനുലോമ വിലോമ പ്രാണായാമ എന്നും പറയപ്പെടാറുണ്ട്. ചെയ്യേണ്ട വിധം: നട്ടെല്ല് നിവർന്നിരുന്ന് വലതു കൈത്തലം മുഖത്തിനു നേരെ കൊണ്ടുവരണം. ചൂണ്ടുവിരലും നടുവിരലും മടക്കി വയ്ക്കണം. വലത് പെരുവിരൽ കൊണ്ട് വലതു നാസികയെ അടച്ചുകൊണ്ട് ഇടത് നാസികയിലൂടെ ദീർഘമായ ശ്വാസം എടുക്കണം. മൂത്രവിരലും ചെറുവിരലും ഉപയോഗിച്ച് ഇടത് നാസികയെ അടച്ച ശേഷം വലത് നാസികയിലൂടെ ശ്വാസം പുറത്തേക്ക് വിടണം. ശേഷം ഇതേ വലത് നാസികയിലൂടെ ശ്വാസം വീണ്ടും ഉള്ളിലേക്കെടുത്ത ശേഷം ഇടത് നാസിക തുറന്ന് അതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടണം. ഇടത് മൂക്കിൽ തുടങ്ങി ഇടത് മൂക്കിൽ അവസാനിക്കുന്നതാണ് ഒരു നാഡിശുദ്ധി പ്രാണായാമ. ഇങ്ങനെയൊരു 10 തവണയെങ്കിലും ഒരു ദിവസം ചെയ്യാം. നാഡിശുദ്ധി പ്രാണായാമ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ: ഇത് നാഡികളെയും പേശികളെയും തമ്മിലുള്ള ഏകോപനം, രക്തചംക്രമണം എന്നിവ മെച്ചപ്പെടുത്തുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ശരീരവേദന ഒഴിവാക്കുവാനും സഹായിക്കുന്നു. ഈ മന്ദഗതിയിലുള്ള ശ്വസന രീതി രക്തക്കുഴലുകൾക്ക് വിശ്രമമേകുവാനും വിശാലമാക്കുവാനും കാരണമാകുന്നു. അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുന്നു. സ്ഥിരമായ പരിശീലനം അമിതമായ ആശങ്കകൾ തടയുവാനും സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നു. സകല നാഡികളെയും ശുദ്ധീകരിക്കുവാൻ ഈ പ്രാണായാമ പതിവായി പരിശീലിക്കാം.
13: നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.
11: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
7: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
15: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
16: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലി.

0: ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ചിത്രശലഭം എന്ന ചിത്രത്തിൽ സുദീപ് കുമാർ പാടിയത്, യൂസഫലി കേച്ചേരിയാണ് വരികൾ എഴുതിയത്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നമസ്തേ. അനന്തപുരിയിൽ അവസാനമായി ഒരു ഗാനം കൂടി കേൾക്കാം. ബിച്ചു തിരുമല രചിച്ച് ജോൺസൺ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ഇന്നത്തെ പ്രോഗ്രാം.

0: 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.
0: ¶¶

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്ന് കേൾക്കാം 1981-90 കാലഘട്ടങ്ങളിലെ ഏതാനും ഗാനങ്ങൾ.

ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന എം ജി ശ്രീകുമാറും എസ് ജാനകിയും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ആഴിക്കൊരു മുത്ത്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
5: പോയി നിന്റെ പ്രൈസ് മണി.
0: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
4: വരുന്ന വഴി ചെയ്തു, മൊബൈലിലൂടെ.
5: എവിടെ?
4: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
5: നോ ബ്രോക്കറേജ്,
4: നോ ഹിഡൻ ഫീസ്.
5: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
4: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
8: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
9: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
10: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
9: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
10: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
9: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
10: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
9: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
12: എന്നും രാവിലെ 10:30
11: പ്രായോജകർ.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
12: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഈറ്റില്ലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

മുത്തിനൊപ്പം മകക്കണ്ണിനു കാട്ടണമേ. മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം. മുത്തേ മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും.

മനസ്സു നിറച്ചും നിനക്കു സലാം മുത്തേ മുത്തേ മുത്തേ, മനസ്സു നിറച്ചും നിനക്കു സലാം ഇഹത്തിനും പരത്തിനും പൊരുളാണ് മുത്തേ മുത്തേ മണിമുത്തേ മുത്തേ, മനസ്സു നിറച്ചും നിന

0: മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം മുത്തേ, മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം മുത്തേ, മണിമുത്തേ മുത്തേ മനസ്സു നിറച്ചും നിനക്കു സലാം.
1: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com.

0: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഈണം മറന്ന കാറ്റ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് മോഹൻ സിത്താര.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഇനി കേൾക്കാം ആയിത്തം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ONV കുറുപ്പിന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കു മോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
5: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
5: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
5: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
6: ഗാനോപഹാരത്തിൽ അവസാനമായി എ ഓട്ടോ എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയാണ് വരികൾ എഴുതിയത്, രവീന്ദ്രന്റെ ഈണം.

0: തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അടുത്ത മാസം 21-ന്റെ നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിന് ഗുജറാത്തിലെത്തി. സമിതി അധ്യക്ഷൻ PP ചൌധരിയും സംഘവും ഗുജറാത്ത് ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശ്യം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മൊയാരം സ്മാരക അവാർഡ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. രാവിലെ കണ്ണൂർ IMA ഹാളിലാണ് അവാർഡ് ദാന ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
5: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
4: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
4: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരികൾ.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരച്ചപ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കളങ്ങളെല്ലാം വരച്ച് പാട്ട് കേട്ട് ആ പാട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടുപിടിച്ച് അവ പൂരിപ്പിച്ച്
7: നമുക്ക് അയച്ചു തരണം.
6: അതെ, നമുക്ക് അയച്ചു തരാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തയ്യാറായിരിക്കുകയാവും അല്ലെ?
7: അതെ. അപ്പോൾ അവരെ ഒട്ടും വിഷമിപ്പിക്കേണ്ട, നമുക്ക് വാക്കുകൾ പറഞ്ഞാലോ?
6: തീർച്ചയായിട്ടും പറയാം. പതിവ് പോലെ ഇടത്തുനിന്നും വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക്. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
7: ഒരിക്കൽ കൂടി പറയാം കളങ്ങൾ. ഇടത്തുനിന്നും വലത്തോട്ടാണ് 1, 2, 3, 4 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
6: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. പുണരുക, തലോടുക, സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുക എന്നൊക്കെയാണ്. കൂടാതെ താലോലിക്കുക എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്.
7: ഒരിക്കൽ കൂടി പറയാം സൂചനകൾ. ഈ വാക്കിന്റെ അർത്ഥം പുണരുക, തലോടുക, സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുക എന്നൊക്കെയാണ്. താലോലിക്കുക എന്ന് ഒരർത്ഥം കൂടിയും ഈ വാക്കിനുണ്ട്.
6: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടാൽ മതിയാകും അല്ലേ?
7: അതെ,
6: പാട്ട് കേട്ടുകൊള്ളൂ. ആ പാട്ടിനകത്ത് ആ വാക്ക് അങ്ങനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് കിടപ്പുണ്ട്.

0: എട്ടിടത്തുനിന്ന് വലത്തോട്ട് 12, 13 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് രണ്ടക്ഷരങ്ങളുണ്ട്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 12, 13 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്കാണ്. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം ക്ഷീണിച്ച അല്ലെങ്കിൽ തളർന്ന എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ക്ഷീണിച്ച അല്ലെങ്കിൽ തളർന്ന എന്നൊക്കെയാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ ഈ ഗാനം കൂടി കേട്ടോളൂ. ഈ ഗാനത്തിൽ ആ വാക്കുണ്ട് അല്ലേ?
1: അതെ.

0: ഇനിയും ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. ഒരു വാക്കുകൂടി ഉണ്ട്, ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18, 19 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്, 4 അക്ഷരമുള്ള വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 16, 17, 18, 19 എന്നീ കളങ്ങളാണ്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയട്ടെ.
1: പിന്നെ
0: സൂചനകൾ ശ്രദ്ധിച്ചോളൂ. വെളുത്ത വാവിനെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചന്ദ്രൻ പൂർണമായി പ്രകാശിക്കുന്ന ദിവസമാണ് ഇത്.
1: ഒരിക്കൽ കൂടി പറഞ്ഞാലോ സൂചനകൾ?
0: പറഞ്ഞോളൂ.
1: വെളുത്ത വാവിനെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചന്ദ്രൻ പൂർണമായി പ്രകാശിക്കുന്ന ദിവസമാണ് ഇത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ അധികം പ്രയാസം ഉണ്ടാവും തോന്നില്ല അല്ലേ?
1: അതെ
0: അതെ, നമ്മുടെ ജീവിതവുമായി അത്രയ്ക്ക് ഇഴചേർന്ന് നിൽക്കുന്നതാണ് ഈ വാക്കും ഈ വാക്കിന്റെ അനുഭവവും അല്ലേ? നമ്മുടെ അക്ഷരച്ചെപ്പ് പോലെ തന്നെയാണ്.

0: അടുത്ത വാക്ക് പറയട്ടെ.
1: പറഞ്ഞോളൂ.
0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞു. ഇനി വലത്ത് നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. വലത്ത് നിന്നും ഇടത്തോട്ട് 10, 9, 8, 7 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 10, 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ സൂചനകൾ പറയാം. ആമ്പൽ പൂക്കൾ നിറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ ആമ്പൽ കൂട്ടം, ആമ്പൽ പൊയ്ക എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി പറയാം സൂചനകൾ. ആമ്പൽ പൂക്കൾ നിറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ ആമ്പൽ കൂട്ടം, ആമ്പൽ പൊയ്ക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
1: പാട്ട് കേൾക്കണം.
0: അതെ, ഈ പാട്ടിനുള്ളിൽ ആ വാക്ക് അങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. ആമ്പൽ പൂക്കൾ പോലെ തന്നെ നീന്തി കളിക്കുന്നുണ്ട്. പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ചോളൂ, കളത്തിലെഴുതിക്കോളൂ.

0: വലത്തു നിന്നും ഇടത്തോട്ട് ഒരു വാക്കുകൂടിയുണ്ട്. അത് 24, 23, 22, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്കാണ്.
1: വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 24, 23, 22, 21 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഓർമ്മ അല്ലെങ്കിൽ നിനവ്, ചിന്ത എന്നൊക്കെയാണ്. ഇത് ഒരാളെയോ ഒന്നിനെയോ കുറിച്ചുള്ള ഓർമ്മയെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ചിന്തയെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: ഈ വാക്ക് ഓർമ്മ നിൽക്കുമായിരിക്കും അല്ലേ? എങ്കിലും ഒന്നും കൂടെ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഓർമ്മ അല്ലെങ്കിൽ നിനവ്, ചിന്ത എന്നൊക്കെയാണ്. ഇത് ഒരാളെയോ ഒന്നിനെയോ കുറിച്ചുള്ള ഓർമ്മയെ അല്ലെങ്കിൽ ചിന്തയെ സൂചിപ്പിക്കുന്നു. ചിന്തിച്ചിരിക്കാതെ പാട്ട് കേൾക്കാം അല്ലേ?
0: എന്നിട്ട് വേഗം ആ വാക്ക് പൂരിപ്പിക്കൂ.
1: അതെ,

0: അക്ഷരച്ചെപ്പ് തുടർന്ന് കേൾക്കാം റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,515 രൂപ നിരക്കിലും പവന് 960 രൂപ വർദ്ധിച്ച് 116,120 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: അക്ഷരച്ചെപ്പ് തുടരുന്നു.
4: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള രണ്ട് വാക്കുകൾ കഴിഞ്ഞു. ഇനി മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
5: ഒരിക്കൽ കൂടി പറയാം, മുകളിൽ നിന്നും താഴേക്ക് 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
4: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രധാനമായും പുരയിടം അല്ലെങ്കിൽ കൃഷിയിടം, തോട്ടം എന്നൊക്കെയാണ്.
5: ഒരിക്കൽ കൂടി പറയാം സൂചനകൾ. ഈ വാക്കിന്റെ അർത്ഥം പ്രധാനമായും പുരയിടം അല്ലെങ്കിൽ കൃഷിയിടം, തോട്ടം എന്നൊക്കെയാണ്.
4: ഈ വാക്ക് കണ്ടുപിടിക്കാൻ പ്രത്യേകം പറയണ്ടല്ലോ. വാക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
5: പാട്ട് കേൾക്കണം.
4: പാട്ട് കേൾക്കണം. പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ചോളൂ, എഴുതിക്കൊള്ളൂ.

0: പൂരിപ്പിക്കുന്നു.
1: താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് 3 അക്ഷരങ്ങളുണ്ട്.
0: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്ക്. 11, 6, 1 എന്നീ 3 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: സൂചനകൾ പറയാം. സൗന്ദര്യം, മനോഹാരിത, മനോഹരമായ രൂപം, അഴക് അല്ലെങ്കിൽ ഭംഗി എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. സൗന്ദര്യം, മനോഹാരിത, മനോഹരമായ രൂപം, അഴക് അല്ലെങ്കിൽ ഭംഗി എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: അപ്പോൾ ആ വാക്ക് പൂരിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം?
0: ഈ പാട്ട് കേൾക്കണം, അല്ലാതെ എന്താ വഴി?
1: അതെ, അപ്പോൾ പാട്ട് കേൾപ്പിക്കാം.
0: ആ പാട്ടിൽ ഈ വാക്ക് കാണുമായിരിക്കും അല്ലേ? തീർച്ചയായും ഉണ്ട്, കേട്ടു നോക്കൂ.

0: കളങ്ങളിലേക്ക് 24, 19, 14 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: സന്തോഷമുള്ള ഒരു വാക്കാണ് കേട്ടോ ഇത്. അല്ല, ഇത്രയും നേരം പറഞ്ഞത് സന്തോഷമില്ലാത്ത വാക്കെന്നല്ല,
1: പിന്നെ
0: ഈ വാക്കിന് കുറച്ചുകൂടി സന്തോഷമുണ്ട്.
1: ആണോ? എങ്കിൽ നമുക്ക് സൂചനകൾ പറഞ്ഞാലോ.
0: പിന്നെ ഈ വാക്കിന്റെ അർത്ഥം പുഞ്ചിരി അല്ലെങ്കിൽ മന്ദഹാസം എന്നൊക്കെയാണ്. ഇത് ഒരു സന്തോഷ സൂചകമായ വാക്കാണ്.
1: പറഞ്ഞ പോലെ ഈ വാക്കിന്റെ സൂചന കേട്ടിട്ട് എനിക്ക് സന്തോഷമായി.
0: അതെ, പുഞ്ചിരിയോടുകൂടി പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം പുഞ്ചിരി അല്ലെങ്കിൽ മന്ദഹാസം എന്നൊക്കെയാണ്. ഇതൊരു സന്തോഷ സൂചകമായ വാക്കാണ്.
0: കളങ്ങളെല്ലാം പൂരിപ്പിക്കുമ്പോൾ ശ്രോതാക്കളുടെ മുഖത്തുമുണ്ടാകുന്ന ഒരു ഭാവം അല്ലേ?
1: അതെ,
0: എല്ലാം ശരിയായി വരുമ്പോൾ നമ്മുടെ മനസ്സിലും മുഖത്തുമൊക്കെ അങ്ങനെ തെളിഞ്ഞു നിൽക്കും. ഈ വാക്കല്ലേ കേട്ടോ, ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന ആ അത്. പാട്ട് കേട്ടോളൂ.

0: താഴെ നിന്ന് മുകളിലേക്ക് ഒരു വാക്കുകൂടി ഉണ്ട്.
1: ആ വാക്ക് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 15, 10, 5 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: താഴെ നിന്ന് മുകളിലേക്ക് 15, 10, 5 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: സൂചനകൾ കൂടി പറഞ്ഞാലോ?
2: പറയൂ.
1: ഈ വാക്കിന്റെ അർത്ഥം രണ്ടായി വിഭജിച്ചതിൽ ഒരു ഭാഗം അല്ലെങ്കിൽ അരഭാഗം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അർത്ഥഭാഗമെന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം രണ്ടായി വിഭജിച്ചതിൽ ഒരു ഭാഗം അല്ലെങ്കിൽ അരഭാഗം അല്ലെങ്കിൽ അർത്ഥഭാഗം എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ വാക്ക് ഈ പാട്ടിനുള്ളിലുണ്ട്.
1: പാട്ട് കേൾപ്പിക്കാം.
0: അതെ, ആ വാക്ക് ശ്രദ്ധയോടുകൂടി കേട്ട് കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിച്ചുകൊള്ളൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇനി കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേട്ടാലോ?
2: കേൾക്കാം.
1: കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതായിരുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് കുറിമാനം.
2: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അഴൻ.
1: വലത്തുനിന്നും ഇടത്തോട്ട് 9, 8, 7 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് പന്തൽ.
2: വലത്തുനിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നൊമ്പരം.
1: വലത്തുനിന്നും ഇടത്തോട്ട് തന്നെ പൂരിപ്പിക്കേണ്ട വാക്കായിരുന്നു അടുത്തത്. വലത്തുനിന്നും ഇടത്തോട്ട് 18, 17, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് ചിമിഴ്.
2: വലത്തുനിന്നും ഇടത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു, അത് 25, 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് തൊങ്ങൽ.
1: ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതേണ്ട വാക്കുകളായിരുന്നു. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പുന്നാരം.
2: മുകളിൽ നിന്നും താഴോട്ട് 9, 14, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പടവ്.
1: താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളായിരുന്നു ഇനി. താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് സാന്ത്വനം.
2: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കേണ്ടിയിരുന്ന അവസാനത്തെ വാക്ക് 25, 20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്നതായിരുന്നു വാക്ക് തൊടി. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയ് അഖില പി, കാസർഗോഡ് ബേക്കലുള്ള അഖിലയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: അഖിലയുടെ വിശേഷങ്ങൾ കേൾക്കാം.
3: നമസ്കാരം, എന്റെ പേര് അഖിലാണ്. ഞാൻ കാസർഗോഡ് ബേക്കൽ സ്വദേശിയാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി നോക്കുകയാണ്. വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരനും ഉണ്ട്. ആകാശവാണി രാവിലെ സംരക്ഷണം ചെയ്യുന്ന എല്ലാ പരിപാടികളും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. അതില് ഹലോ സന്ദേശ ഗാനം, അക്ഷരച്ചെപ്പ്, അതുപോലെ നോവൽ സഞ്ചാരം ഒക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിപാടികളാണ്. അക്ഷരച്ചെപ്പില് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിൽ തന്നെ വിജയിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആകാശവാണിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ബനാറസ് എന്ന സിനിമയിലെ പൂവരും കുടി പൈതലും തുടങ്ങുന്ന പാട്ടാണ്. താങ്ക് യു.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം:
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഹരിലക്ഷ്മി.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
8: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
7: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
9: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
7: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
11: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
12: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
11: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
12: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും.
11: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
12: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
11: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി. ഇനി പ്രധാന വാർത്തകൾ.
13: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി മേജർ ജനറൽ BC ഖണ്ഡൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. രാജ്യത്തെ

ജനങ്ങളെ സേവിക്കുന്നതിന് ജീവിതം സമർപ്പിച്ച നേതാവും പ്രഗത്ഭനായ സൈനികനും ഭരണാധികാരിയുമായിരുന്നു ഖണ്ഡൂരിയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് ഇറ്റലി സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-29 സംയുക്ത നയതന്ത്ര പദ്ധതിയും സന്ദർശനത്തിൽ അവലോകനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16 നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത 139 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോട്ടം സ്പീക്കറായ ജി സുധാകരനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മധ്യ സുഡാൻ വെസ്റ്റ് കോഡോഫാൻ പ്രവിശ്യയിലെ ഗുബൈഷ് നഗരത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് വൈറസ് കൂടുതൽ പടരുകയാണെന്ന് ആരോഗ്യമന്ത്രി റോജർ കാമ്പ അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 12 മണിക്ക്

0: സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ.
1: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നമുക്ക് ആരംഭിക്കാം. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ ആണ്. സ്വാഗതം മാഡം.
0: നമസ്കാരം.
1: ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതാണല്ലോ. സ്ത്രീകളുടെ പ്രത്യേക ശാരീരിക ഘടന കൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നൊന്ന് പറയാമോ?
0: സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വരാവുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്ത്രീകളുടെ ആ ഒരു ശാരീരിക ഘടനയും അവരുടെ ജീവിത രീതിയും അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള വ്യത്യാസങ്ങളും കാരണം ചില പ്രത്യേക അസുഖങ്ങളും രോഗങ്ങളും അവർക്കുണ്ടാകാനിടയുണ്ട്. പ്രത്യേകിച്ച് ആർത്തവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഒന്നെങ്കിൽ ആർത്തവം കൃത്യമില്ലാതെ വരിക, 3-4 മാസം കൂടുമ്പോൾ ആർത്തവം വരിക, അല്ലെങ്കിൽ ആർത്തവ സമയത്ത് ബ്ലീഡിംഗ് കുറയുക, അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം ആർത്തവ സമയത്ത് ഉണ്ടാകുക, അമിതമായ വേദനയുണ്ടാവുക, ഇവയൊക്കെയാണ് ആർത്തവവുമായി ബന്ധപ്പെട്ട് സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ. പിന്നെ മറ്റൊന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ്. മൂത്രം ചുടിച്ചിൽ എന്നൊക്കെ പറയുന്ന മൂത്രത്തിൽ വരാവുന്ന പഴുപ്പും അണുക്കളും ഒക്കെ വരാവുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആ ശരീരഘടനയുടെ പ്രത്യേകത കൊണ്ട് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ കാണാൻ സാധ്യതയുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ക്യാൻസർ അതുപോലുള്ള രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്യാൻസേഴ്സിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ എപ്പോഴും കൂടുതലായി കാണാൻ സാധ്യതയുള്ളത്. പിന്നെ മറ്റ് അനവധി രോഗലക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ ആർത്തവ ക്രമക്കേടുകൾ, അമിതമായ വണ്ണം, അമിതമായ രോമ വളർച്ച, ഇത്തരം പ്രശ്നങ്ങൾ ഈ പോളിസിസ്റ്റിക് ഓവറിയോട് ബന്ധപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട്.
1: അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ സ്ത്രീകളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയാം. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് പറയാമോ?
2: ഞാൻ ലീന, തിരുവനന്തപുരത്ത് നിന്നാണ്.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
2: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
2: മാഡം, ഞാൻ എനിക്ക് ഈ എന്താ പറയുന്നത്, പീരീഡ്സിന്റെ സമയത്തെല്ലാം ഈ കാല്, വലത് കാല് നല്ല പെയിനാണ്. അങ്ങോട്ട് എടുക്കാൻ, കാലെടുത്ത് നടക്കാൻ വയ്യാത്ത ഒരു വേദന തോന്നാറുണ്ട്. കാലിങ്ങോട്ട് മൂവ് ചെയ്യിക്കാനേ പറ്റുന്നില്ല. ഒരു ഫസ്റ്റ് ഡേ മാത്രം ശരിക്കും വയറുവേദനയായിട്ടാണ് അത് തുടങ്ങുന്നത്. തുടങ്ങിയിട്ട് ഇത് കാലിലോട്ട്, ഈ വലത് കാലിലേക്ക് ഈ പെയിൻ അങ്ങോട്ട് ഇറങ്ങുന്നു. നല്ല വേദന. പിന്നെ ഇപ്പോ ഇതിപ്പോ ഒരു 6-7 മാസം കൊണ്ട് അങ്ങനെ തുടങ്ങി. പിന്നെ ഇപ്പൊ മുട്ടിന് ഭയങ്കര വേദനയാണ്. മുട്ടിന്, വലത് കാലിന്റെ മുട്ടിന് മാത്രം നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഒക്കെ ഒരു പെയിൻ ഉണ്ട്. അതെന്തെങ്കിലും, എനിക്ക് ഹീമോഗ്ലോബിൻ ഓൾറെഡി കുറവാണ്. ഞാൻ ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടിയിട്ട് ഒത്തിരി അയണൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അതിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ വരുന്നത്?
0: പീരിയഡ് സമയത്ത് മാത്രമേ വേദനയുള്ളോ?
2: ഈ വലത് കാലോട്ട് ഇറങ്ങുന്ന വേദന പീരിയഡ് സമയത്താണ്. അത് കാല് ഫുൾ വേദനയാ. മേലിന്ന് താഴെ അറ്റം വരേക്കും വേദനയാ. അല്ലാണ്ട് മുട്ട് വേദന ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ വലത് കാല് മുട്ട് ഒരു പിടുത്തമുണ്ട്. കയറുമ്പോഴല്ല, ഇറങ്ങുമ്പോഴേക്ക്.
0: സ്റ്റെപ്പ്
2: ഇറങ്ങുമ്പോഴാ മുട്ടിന് വേദന. നമുക്ക് ഇടത് കാലിന് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വലത് കാല് മാത്രം.
0: ശരി ശരി. അപ്പൊ ശരിക്കും പീരീഡിന്റെ സമയത്ത്, പീരീഡിന്റെ സമയത്ത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കാം. കുറച്ച് രക്തസ്രാവം കൂടുതലായിരിക്കും, ബ്ലീഡിംഗ് കുറച്ച് കൂടുതൽ ഉണ്ടാവും.
2: അതുകൊണ്ടായിരിക്കും,
0: അതെ അതെ, അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഹീമോഗ്ലോബിൻ ഇങ്ങനെ കുറയുന്നത്, വിളർച്ച അല്ലെങ്കിൽ അനീമിയ വരുന്നത്, രക്തക്കുറവ് വരുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ട്. ശരി ശരി. പിന്നെ വേദന എന്താന്ന് വെച്ചാല് ഒന്ന് നോക്കണം, യൂട്രസിന്റെ ഒരു സ്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം യൂട്രസിന് എന്തെങ്കിലും വീക്കമോ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകളോ വല്ലതും ഉള്ള, പ്രത്യേകിച്ച് അണ്ടാശയത്തിൽ, നമ്മൾ ഓവറി എന്ന് പറയുമല്ലോ, ഓവറിയിൽ എന്തെങ്കിലും മുഴകളൊക്കെ, അതെ, ഓവറിയിൽ എന്തെങ്കിലും മുഴകളുള്ളവരാണെങ്കിൽ സിസ്റ്റ് ഒക്കെ വരാം. ഓവറിയിൽ ചില ടൈപ്പ് ഓഫ് സിസ്റ്റുകളൊക്കെ വരുന്നവർക്ക് ഇതുപോലെ പീരീഡ് സമയത്ത് നടുവേദന, കൈകാല് കഴപ്പ്, കൈകാലുകൾക്ക് വേദന വരാൻ സാധ്യത ഈ ഓവറി സിസ്റ്റ് ഉള്ളവർക്ക് വളരെ കൂടുതലാണ്. കാരണം ഓവറി,
2: വയറിലല്ലയോ വേദന വരുന്നത്? കാലിലേക്ക് വരുമോ അങ്ങനെ?
0: അതാ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്, ഓവറിയിലെ സിസ്റ്റം ഉള്ളവർക്ക് കാലിലേക്ക് വേദന വരാൻ സാധ്യതയുണ്ട്. ആ ഞരമ്പുകളുടെ ഒക്കെ രീതിയുണ്ട്, അതാണ്. അതുകൊണ്ട് എന്തായാലും അതൊന്നും നോക്കണം. പിന്നെ ഒന്നുള്ളത്, നമുക്ക് അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ഇതുപോലെ മുട്ടുവേദനയും കാലുവേദനയും ഇതെല്ലാം കൂടുതലായിട്ട് വരാം. പിന്നെ ഉള്ളത് ഇരട്ടക്കുറവ്, പിന്നെ കുഴപ്പമില്ല. പിന്നെ കാൽസ്യത്തിന്റെ കുറവ് ശരീരത്തെ നമുക്കൊരു 40-45 വയസ്സ് കഴിയുമ്പോൾ വന്നു തുടങ്ങാം കാൽസ്യത്തിന്റെ കുറവൊക്കെ. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് കാലുവേദനയും എല്ലിന്റെ വേദനകൾക്കൊക്കെ കാരണമാകാറുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഈ പറഞ്ഞ പോലെ രക്തക്കുറവ് ഒന്ന് പരിഹരിച്ച് വെക്കണം. നല്ലൊരു സ്കാൻ യൂട്രസിന്റെ ഓവറിയുടെ ഒന്ന് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ത് പ്രശ്നമാണെന്ന്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിഷ്യൻ ഡോക്ടറെ കാണിക്കണം, എന്തുകൊണ്ടാണ് കാലുവേദന അല്ലെ മുട്ടുവേദന എന്നൊക്കെയുള്ളത് കാണിക്കണം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ ശ്രോതാവ് പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ആർത്തവത്തിന് മുന്നേ ബ്രസ്റ്റിനുണ്ടാകുന്ന വേദന, തൊടാൻ പറ്റാത്തത്ര വേദന ഉണ്ടാകുന്നതായിട്ട് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമാണോ?
0: അതെ അതെ, വരാം. കാരണം പ്രത്യേകിച്ച് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് നമ്മൾ പറയും, PMS എന്ന് പറയുന്നത് കൗമാരക്കാരിലും അതുപോലെ തന്നെ 40-50 ഇടയ്ക്കുള്ള പ്രായം, ആർത്തവ വിരാമം വരുന്നൊരു പ്രായമാണല്ലോ 40-55 ഇടയ്ക്ക് മെനോപോസ് ആവുന്ന പ്രായം, ഈ രണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ PMS ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഏത് കാലഘട്ടത്തിലും വരാം. അപ്പൊ PMS എന്ന് പറയുമ്പോൾ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം ഉള്ളവർക്കാണ് ഭയങ്കരമായ ബ്രസ്റ്റ് പെയിന് അല്ലെങ്കിൽ പീരീഡ്സിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ തൊട്ടു മുമ്പ് നല്ല വേദന വരിക, ശരീരത്തിലൊക്കെ നീര് വെച്ച പോലത്തെ ഫീലിംഗ്, തലവേദന വരുന്നു, നമുക്ക് മറ്റു ശാരീരിക പ്രശ്നങ്ങൾ ഓക്കാനും ഛർദി, ഇങ്ങനെ കുറെ അസ്വസ്ഥതകൾ, ഉറക്കമില്ലായ്മ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഈ ഒരു PMS ഉള്ളവർക്കാണ്. പിന്നെ PMS അല്ലാണ്ട് തന്നെ ചിലർക്ക് പീരീഡ്സിന്റെ സമയത്ത് ചെറിയൊരു ബ്രസ്റ്റ് പെയിന്, അത് ചെറിയ രീതിയിലായിരിക്കും, നമുക്ക് മരുന്നൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ ഒരു 1-2 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു ബ്രസ്റ്റിന്റെ പെയിന്, അങ്ങനെ ചെറിയ ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ വന്ന് പീരീഡ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം കംപ്ലീറ്റ്ലി അങ്ങ് പോവും, അത് നോർമലാണ്, അത് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് വരുന്ന ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത്.
1: ചികിത്സ ആവശ്യമുണ്ടോ?
0: അതാ ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോ ഒരു നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നില്ല, എല്ലാ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വേദന കാരണം നമ്മൾ ഒരുപാട് വേദന സംഹാരികൾ കഴിക്കേണ്ടി വരുന്നു, സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ബ്ലൗസ് ഇടാൻ തന്നെ വയ്യ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അതിനെ ബേസ് ചെയ്തുള്ള പരിശോധനകളും ആവശ്യമാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഞാൻ പത്തനംതിട്ടയിൽ റഹീമ.
1: സംസാരിച്ചോളൂ
3: ഡോക്ടർ. എനിക്ക് പിന്നെ എന്തെങ്കിലും വലുതായിട്ട് ഭക്ഷണം ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ എന്റെ വയറ് വന്നങ്ങ് വീർക്കുക, വയറ് വന്ന് വീർത്തിട്ട് പിന്നെ എനിക്ക് നടക്കാനോ ഒരു ജോലി ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, എനിക്ക് തട്ടുതടയാണേ.
0: അപ്പൊ
3: എന്റെ കാലില് ഒരു കാലില് ഒരു മുറിവ് വന്നിട്ട് ഒരു 6 മാസം കൊണ്ട് ഞാൻ അതിന്റെ ചികിത്സയിലാണ്. അപ്പൊ ഗുളിയെല്ലാം കൂടെ ഒരു 10-28 ഗുളിയുണ്ട്, എല്ലാം ആന്റിബയോട്ടിക്ക.
0: അപ്പൊ
3: വീട്ടിലും ആരുമില്ല, തന്നെ ഉള്ളു. അപ്പൊ എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങ്
0: അണച്ചണച്ചായി.
3: വയറിന്റെ 65 വയസ്സ്.
0: പീരീഡ്സ് ഒക്കെ നിന്നായിരുന്നല്ലേ?
3: നിന്നിട്ട് 10 വർഷത്തോളമായി.
0: ഓക്കെ ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് പീരീഡ് നിന്ന് കഴിയുമ്പോ സ്ത്രീകൾക്ക് പൊതുവേ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതൽ അടിയും. അത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് വയറില്, കയ്യില്, കാലിലൊക്കെ ആയിരിക്കും, ബ്രസ്റ്റിലൊക്കെ ആയിരിക്കും ഈ കൊഴുപ്പ് വന്ന് അടിയുന്നത്. അപ്പൊ ഇത് തന്നെ നമുക്ക് വയറിങ്ങനെ വെച്ച പോലെയും വയറ് വീർത്ത പോലെയും തോന്നാനുള്ള ഒരു ഇടയുണ്ടാക്കും. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അസിഡിറ്റി, ഗ്യാസ് എന്നൊക്കെ പറയത്തില്ലേ, ഗ്യാസ്, ദഹനക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് പല പല ഇതെല്ലാം ഈ സമയത്ത് വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് സാധാരണ ഒരു 40 വയസ്സിലൊക്കെ ഉള്ളതിനേക്കാൾ ഈ സമയത്ത് നമുക്കത് വരാനുള്ള സാധ്യത കൂടുതലാണ്.
3: പിന്നെ
0: വയർ ഒത്തിരി വീർപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്ന നല്ലതാണ്.
3: നമുക്ക് കൊടല്
0: അതെ അതെ. പിന്നെ നമുക്കൊരു ആർത്തവം നിന്ന് കഴിഞ്ഞിട്ട്, പീരീഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും കൊടലിന്റെയും മറ്റവയവങ്ങളുടെയും, ലിവർ അങ്ങനെയൊക്കെ പറഞ്ഞ മറ്റവയവങ്ങളുണ്ടല്ലോ, ഇത്തരം അവയവങ്ങളുടെയും അതോടൊപ്പം തന്നെ യൂട്രസിന്റെയും എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. വയറിന്റെ മൊത്തത്തിലുള്ള ഒരു സ്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു റഹീമ ഇത്രയും ഗുളിക കഴിക്കുന്നോണ്ടായിരിക്കാം, ആ ഗുളികയിൽ പലതും ചിലപ്പോൾ അസിഡിറ്റിയും ഗ്യാസും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വയറുവീർപ്പും ക്ഷീണവും അസ്വസ്ഥതയൊക്കെ തോന്നുന്നത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. പൊതുവിൽ ഇപ്പോൾ ആർത്തവ ആരംഭം നേരത്തെയാണല്ലോ, പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ നേരത്തെ ഒരു ഏർലി പ്യൂബർട്ടി എല്ലാവരും ഇപ്പം പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പെൺകുട്ടികൾക്ക് കൂടുതലായിരിക്കും. ചെറിയ പ്രായത്തിലെ ആർത്തവ ശുചിത്വം പാലിക്കേണ്ടി വരുന്നു, പക്ഷെ കുട്ടികൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാതെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: അതെ, ഇപ്പൊ കുട്ടികൾക്ക് വളരെ നേരത്തെയാണ് പീരീഡ്സ് വരുന്നത്. അതൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ അവരുടെ ആഹാര രീതികള്, വ്യായാമമില്ലാത്ത ജീവിത രീതികളാണ് കുട്ടികളുടെ, പിന്നെ ഒരുപാട് അങ്ങനെയുള്ള ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എങ്കിലും ഒരു 9-10 വയസ്സാകുമ്പോഴേ പീരീഡ്സ് തുടങ്ങുന്ന കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ ആ ഒരു പ്രായത്തിൽ അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു പൂർണ്ണമായ ശാരീരിക വളർച്ചയോ ഒരു മാനസിക വളർച്ചയോ ഒന്നും തന്നെ അവർക്ക് വന്നിട്ടുണ്ടാവത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഈ പീരീഡ്സ് വരുന്നത്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആർത്തവ ശുചിത്വത്തിന് ഒരു പ്രാധാന്യം അറിയത്തില്ല അവർക്ക്. അപ്പൊ പ്രധാനമായിട്ട് അമ്മയ്ക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് കൗൺസിലേഴ്സിന് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഇവർക്ക് എന്താണ് മെൻസ്ട്രൽ ഹൈജീന്, എന്താണ് ഈ മെൻസ്ട്രൽ ഹൈജീന്റെ പ്രാധാന്യം എന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആർത്തവ ശുചിത്വം എന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് പീരീഡ്സിന്റെ സമയത്ത് രണ്ടു നേരം ഒന്ന് കുളിക്കാൻ നോക്കണം കുട്ടികൾ. പിന്നെ ആ യോനി ഭാഗമൊക്കെ വൃത്തിയായിട്ട് കഴുകണം. കാരണം ബ്ലഡൊക്കെ പറ്റി ചെന്നിട്ട് പലപ്പോഴും കുട്ടികൾ വരാറുള്ളത് ഇങ്ങനെ അവർക്ക് അവിടെ തൊടാനും പോലും ഇഷ്ടമല്ല, ബ്ലഡ് കാണുന്നതേ ദേഷ്യമാണ്. അങ്ങനെ അപ്പൊ ഈ ബ്ലഡ് ഇരുന്ന് പഴകിയൊക്കെ ഇരുന്നിട്ട് പിന്നെ അത് അണുബാധയൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് നമ്മൾ ഒരു നേരമെങ്കിലും വൃത്തിയായിട്ട് കഴുകണം. അതേപോലെ തന്നെ പാഡായാലും മെൻസ്ട്രൽ കപ്പായാലും എന്താ അവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ഇപ്പൊ പാഡാണെന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള പാഡുകളായിരിക്കണം, സാനിറ്ററി പാഡുകളായിരിക്കണം. പാടൊരു എവരി ഒരു 4 to 6 അവേഴ്സ് മാറ്റണം. എസ്പെഷ്യലി നല്ലോണം രക്തം പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 4 മണിക്കൂർ ഇടവിട്ട് പാഡ് മാറ്റുന്നത് നല്ലതാണ്. അതുപോലെ ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം. ഒരു 2 മണിക്കൂർ ഇടവിട്ട് 2 അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും ഇടവിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറയണം. പിന്നെ ആ ഭാഗത്തുള്ള രോമവളർച്ചയൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി സൂക്ഷിക്കണം. അതുപോലെ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളും ആ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും വൃത്തിയുള്ളതായിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചാൽ തന്നെ ആർത്തവ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു രീതിയിൽ പാലിക്കാൻ പറ്റും. അതുപോലെ തന്നെ അണുബാധകൾ വഴാതിരിക്കാൻ നല്ലതായിരിക്കും. അടിവസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വൃത്തിയായിട്ട് കഴുകണം. കഴുകി ചെറുതായിട്ട് വെയിലത്തിട്ട് ഉണക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കപ്പ് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് വെക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നല്ല വൃത്തിയുള്ള കൈകളായിരിക്കണം. അത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അണുബാധകള് രോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
4: ഹലോ
1: ഡോക്ടർ, ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്?
4: ഞാൻ കൊല്ലത്തുനിന്ന് സുമയ എന്ന പേര്. 58 വയസ്സുണ്ട്.
1: ഓക്കേ, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
0: ആ പറഞ്ഞോളൂ.
4: 2015 യൂട്ടൻസ് എടുത്തതാ.
0: ആ ശരി ശരി.
4: ആ എനിക്ക് പിന്നീട് കുറെ നാള് പിന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ഈ സർജറി നടത്തിയ ഡോക്ടറെ തന്നെ ചെന്ന് കണ്ട് സംസാരിച്ച് സ്കാൻ ചെയ്ത് ഇതിനകത്ത് ഉടനെടുത്ത് ടെസ്റ്റ് ചെയ്ത്. അപ്പൊ അതിൽ കുഴപ്പമൊന്നുമില്ല, സ്കാനിങ്ങിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കൂടുതലായിട്ടില്ല, കുറച്ച് കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ശരീരം ഒരുപാട് ഒത്തിരി അങ്ങ് ക്ഷയിച്ച് ക്ഷയിച്ച് വരിക. ആരോഗ്യം ഇല്ലാത്തതൊക്കെ ഒന്നും ജോലിയൊന്നും ചെയ്യാനും പറ്റത്തില്ല, എന്നാ ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അവശ്യ പോലെയാണ്. പിന്നെ ഈ പണ്ട് തൊട്ടേ ഒന്ന് ഇടയ്ക്ക് പഴപ്പോലെയും പുറത്തുള്ള ഒട്ടുപാടിയുടെ മാറുന്നില്ല. അപ്പൊ പണ്ടൊക്കെ നമുക്ക് വരുന്ന പിന്നെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വീണ്ടും ശ്രദ്ധിച്ചാൽ എപ്പോഴും ഉണ്ടെന്ന്.
0: ആ ശരി ശരി. ബ്രസ്റ്റ് ചെയ്യുന്നില്ലേ പറഞ്ഞേ? ഇടത്തെ ബ്രസ്റ്റ്.

0: അതിലറിയാൻ പറ്റും. പിന്നെ സ്കാനും നോക്കിയിട്ടുണ്ട്, അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആയിരിക്കും, അതായത് നമുക്കിപ്പം ഫംഗൽ പൂപ്പൽ ബാധകൾ, വരാം, ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. അപ്പോൾ ഉള്ളിൽ നിന്നൊരു സ്വാബ് കൾച്ചർ എന്ന് പറയും, നമ്മളിപ്പം എന്താ പറയണ്ടേ മറ്റേ മുറിവി എന്നൊക്കെ എടുക്കുന്ന പോലെ ഒരു കൾച്ചർ എടുക്കാറുണ്ട്. അങ്ങനെ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അണുബാധകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ മിക്കവാറും ഈ ഡിസ്ചാർജ് അങ്ങ് കുറയാനും നിൽക്കാനുമായിരിക്കും സാധ്യതയുള്ളത്. അപ്പോൾ ഡിസ്ചാർജിൻ്റെ കാര്യം അത്ര യൂട്രസ് എടുത്ത ആളായതുകൊണ്ട് അത്ര ഭയക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ശരീരം മെലിയുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒന്ന്, നമ്മൾ പ്രായവും കൂടെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഡയബറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡയബറ്റീസ് നമ്മളിപ്പം ഭയങ്കര അതാണ് ഡയബറ്റീസിന്റെ ഒരു നല്ല കൺട്രോൾ ആവശ്യമാണ്. പ്രമേഹം നമുക്ക് പ്രമേഹ രോഗികളാകുമ്പോൾ പലപ്പോഴും പലരും ആദ്യം മെലിയുകയാണ് ചെയ്യുന്നത്, പിന്നെ അതുകൊണ്ട് പ്രമേഹം ഒരു ത്തിന്റെ ഒരു ലക്ഷണം പലർക്കും വരാറുണ്ട്. തുടക്കമാണെങ്കിലും അത് നല്ലോണം ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ തൈറോയിഡിന്റെയും കൂടെ നോക്കുന്നത് നല്ലതാണ്. തൈറോയിഡ് കൂടി നിൽക്കുമ്പോഴും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. തൈറോയിഡ് കൂടുതൽ കൂടി നിൽക്കുമ്പോഴും അമിതമായിട്ട് ആ ശരി ശരി ശരി ആയിക്കോട്ടെ. നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തൈറോയിഡ് ഇല്ല, പ്രഷർ ഇല്ല, ഷുഗർ ഉണ്ടതില്ല, പിന്നെ ബാക്കി യൂട്രസിന്റെ അതിന്റെ വയറിന്റെ എല്ലാം സ്കാൻ നോക്കി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മെലിയുന്ന വലിയൊരു തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പ്രായമാവും തോറും എല്ലിന്റെ തേയ്മാനം വന്നു തുടങ്ങും സ്ത്രീകൾക്ക്, എസ്പെഷ്യലി യൂട്രസ് എടുത്തവരും ഓവറിയൊക്കെ എടുത്തവരാകുമ്പോൾ എല്ലിന്റെ തേയ്മാനം കൂടുതലായിരിക്കും. അപ്പൊ തന്നെ പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മൾ പ്രായമായ ഒരു 65-70 വയസ്സുള്ള അമ്മമാർ നല്ല മെലിയുന്ന കാണാറുണ്ടല്ലോ. പിന്നെ നമ്മുടെ ശരീരത്തെ ഫാറ്റ് കുറയും, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങും, അതെല്ലാം ഹോർമോണിന്റെ കുറവ് കൊണ്ട് വരുന്ന, അപ്പൊ അങ്ങനെയും മെലിയാം. അപ്പം മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ മെലിയുന്നതിന് നമ്മൾ ശരിക്കും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ബ്രസ്റ്റിലെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിലെ വെള്ളം പോലെ വരുന്ന സെക്രീഷൻസ് അതൊന്ന് നോക്കണം. കാരണം ബ്രസ്റ്റിൽ നിന്ന് വരുന്ന എന്ത് ദ്രാവകങ്ങളായാലും നമ്മളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രായമായാലും നമ്മൾ നോക്കുന്നത് നല്ലതാണ്. അത് ചിലപ്പോൾ ഹോർമോൺ വ്യത്യാസങ്ങൾ, പ്രൊലാക്റ്റിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോണൊക്കെ കൂടി നിന്നാൽ ചിലപ്പം ബ്രസ്റ്റിൽ നിന്ന് സെക്രീഷൻസ് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ബ്രസ്റ്റിനകത്ത് തന്നെ എന്തെങ്കിലും ചെറിയ തടിപ്പോ മുഴകളോ ഉണ്ടെങ്കിൽ വരാം, ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലാണ്ടും വരാം. അപ്പം ബ്രസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റോ ആരെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിച്ച് അല്ലെ സർജൻ ഡോക്ടറെ ഒന്ന് കാണിച്ച് ബ്രസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ബ്രസ്റ്റ് നമ്മൾ കൈകൊണ്ട് തന്നെ പരിശോധിക്കണം, എന്നാലേ എന്തെങ്കിലും മുഴയോ തടിപ്പോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ആ പിന്നെ അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ സ്കാൻ ചെയ്ത് നോക്കുന്നതും കുറച്ചുകൂടെ ആഴത്തിൽ അറിയാൻ സഹായിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കട്ടെ, ഈ സെൽഫ് എക്സാമിനേഷന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത്? എല്ലാ മാസവും ചെയ്യേണ്ടതുണ്ടോ? അതിന്റെ ഒന്ന് രീതി പറയാമോ?
0: സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണ് അതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ്. അപ്പം നമുക്കൊരു 30 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, നമ്മൾ ക്യാൻസർ ഗൈഡ് ലൈൻസ് അങ്ങനെയാണ് പറയുന്നത്, 40 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആ മാസത്തിലൊരിക്കൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്താൽ മതി. അതിനൊരു രീതിയുണ്ട്, നമ്മുടെ ഉള്ളം കൈ കൊണ്ട് വേണം നോക്കാൻ, വിരലിന്റെ ടിപ്പ് കൊണ്ട് നോക്കരുത്. വിരലിന്റെ ടിപ്പ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രസ്റ്റിന്റെ നോർമലായിട്ടുള്ള ടിഷ്യൂ നമ്മുടെ കൈ തടയും, അപ്പം നമുക്ക് എന്തോ തടിപ്പോ മുഴയോ ആണെന്നൊരു ഭീതി വരും. അപ്പം ഉള്ളം കൈ കൊണ്ട് വേണം ബ്രസ്റ്റ് മേളിൽ നിന്ന് താഴോട്ടും സൈഡിലോട്ടും അങ്ങനെ എല്ലാ ഡയറക്ഷനിലും നോക്കാനുള്ളത്, രണ്ട് ബ്രസ്റ്റും നോക്കണം. കൂടാണ്ട് നമ്മൾ ആംപിറ്റ് അല്ലെങ്കിൽ ആക്സില കക്ഷം എന്ന് പറയത്തില്ല, കക്ഷത്തിലും കൂടെ നോക്കുന്നത് നല്ലതാണ്. അവിടെ വല്ല തടിപ്പോ മുഴയോ ഉണ്ടോ എന്നും കൂടെ നോക്കുന്നത് നല്ലതാണ്. 30-40 ഇയേഴ്സിലുള്ളവർക്ക് മാസത്തിൽ ഒരിക്കലൊന്ന് നോക്കിയാൽ മതി, കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നോക്കാം. അത് ഒരു ഒരു എന്താ പറയുക, ഒരു കണ്ണാടിയുടെ മുമ്പിൽ, മിററിന്റെ മുമ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ ആ നോക്കുന്ന രീതി കറക്റ്റ് ആണെന്നൊന്ന് മനസ്സിലാക്കാനും പറ്റും. 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മാസത്തിലുള്ള ചെക്കപ്പ്, നമ്മളുടെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം. അതോടൊപ്പം വർഷത്തിൽ ഒരിക്കൽ ഒരു ഡോക്ടറെ, ഏതർ ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സർജൻ ഡോക്ടറെ കൊണ്ട് എക്സാമിൻ ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ 40-50 ഇടയ്ക്കാണ് ക്യാൻസറിന്റെ റിസ്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു ഡോക്ടറെ കൊണ്ട് വർഷത്തിലൊരിക്കൽ നോക്കിക്കണം എന്ന് പറയുന്നത്.
1: ഓക്കെ, നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ അത് ആർത്തവത്തിന് മുന്നേ ആണോ പിന്നെയാണോ, ഏത് സമയത്താണ് ചെയ്യേണ്ടത്?
0: പ്രിഫറബിളി നല്ലത് ആർത്തവം കഴിഞ്ഞ് ചെയ്യുന്നതാണ്. കാരണം ആർത്തവത്തിന് തൊട്ട് മുമ്പാകുമ്പോൾ ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് സ്വെല്ലിങ്സ് ഒക്കെ വരാറുണ്ട്. പീരീഡ്സ് കഴിഞ്ഞിട്ട് 4-5 ദിവസം കഴിഞ്ഞ് നോക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് ശ്രീകലയെന്ന്.
1: എവിടെ നിന്നാണ് സ്ഥലം?
2: ഞാൻ ചെങ്ങന്നൂര്, ചെറിയ നാട്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ.
2: ഡോക്ടർ, എന്റെ ഈ എനിക്ക് 54 വയസ്സുണ്ട്. എനിക്ക് ഈ ഏണിന് താഴോട്ടങ്ങ് അടച്ചങ്ങൊടി, നമുക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ സമയത്ത്. പിന്നെ ഞാൻ ചെന്നൊരു വേദന ഗുളിക കഴിക്കുമ്പോൾ അതങ്ങ് മാറും. ജോലിയാണെങ്കിൽ അഞ്ചാറ് പശു

0: ഒക്കെയുള്ള വീടാ, ജോലി നിറയെ ഉണ്ട്.
1: അപ്പം പീരീഡ്സ് നിന്നാണോ അമ്മയ്ക്ക്?
0: ഇപ്പൊ 48 വയസ്സായപ്പോഴേ.
1: ഓ, നിന്ന്. ശരി ശരി ശരി. ആ പീരീഡ് നിന്ന് അതിനുശേഷം ബ്ലീഡിങ് ഉള്ളിൽ നിന്ന് ഡിസ്ചാർജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ?
0: ഒന്നും വന്നിട്ടില്ല. ഈ അടിവയർ അങ്ങോട്ട് കഴിച്ചങ്ങോട്ട് നമ്മക്ക് അപ്പൊ കിടക്കാനും ഇരിക്കാനും ഒന്നും അല്ല.
1: ഗർഭപാത്രം താഴോട്ട് വരിക, അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ?
0: അങ്ങനൊന്നും തോന്നുന്നില്ല, അങ്ങനൊന്നുമില്ല.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ പീരീഡ് നിന്ന് കഴിയുമ്പോ പൊതുവേ നമുക്ക് എല്ലിന്റെ തേയ്മാനം വരുമല്ലോ. എല്ലിന്റെ തേയ്മാനം വന്നിട്ടാണ് പലപ്പോഴും ഏണിനാണ്, സ്ത്രീകളാകുമ്പം ഏണിനും കാൽമുട്ടിനും നടുവിനുമായിരിക്കും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഈ എല്ലിന്റെ തേയ്മാനം ബാധിക്കുന്നത്. അപ്പൊ അതായിരിക്കും പലപ്പോഴും ഈ വേദനയ്ക്ക് ഒരു കാരണമാവുന്നത്. പിന്നെ കുറച്ച് വണ്ണം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു വെയിറ്റ് കുറയ്ക്കുക ഉണ്ട്. പിന്നെ അതെ അതെ, പിന്നെ ചെറിയ എക്സസൈസ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ എക്സസൈസുകൾ, യോഗയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ, നടക്കാൻ പോവുക. നടക്കാൻ പോകുന്നൊക്കെ വളരെ നല്ല, നമ്മൾ നല്ല ജോലി ചെയ്യുന്ന ആളാന്ന് കേട്ടപ്പോ മനസ്സിലായി. എങ്കിലും എങ്കിലും നമ്മള് ജോലിയെല്ലാം വീട്ടിലെ ചെയ്യുമെങ്കിലും നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു വ്യായാമം കൂടെ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി ഒരു അരമണിക്കൂർ ഡെയിലി സമയം കണ്ടെത്തണം, ഈ ജോയിന്റ് ഒക്കെ ഒന്ന് മൂവ് ചെയ്യാനും ഒക്കെ. അപ്പൊ മിക്കവാറും ഈ വേദന മാറുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കാൽസ്യം ഗുളികകൾ അല്ലെങ്കിൽ പശുവൊക്കെ ഉള്ള ആളായത് പാലൊക്കെ നന്നായിട്ട് കുടിക്കാമല്ലോ. പാലൊക്കെ നന്നായിട്ട് 2 ഗ്ലാസ് ഒക്കെ ഡെയിലി കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ധാരാളം ഫിഷ്, മീനൊക്കെ കഴിക്കുന്നു. മീനൊക്കെ കിട്ടുമെങ്കിൽ മീനൊക്കെ നല്ലതായിട്ട് കഴിക്കുന്നത്
0: നല്ലതാണ്.
1: ആ ശരി ശരി, ഓക്കെ. വേദന മാറുന്നില്ലെങ്കിൽ യൂട്രസിന്റെയും വയറിന്റെയും കൂടെ ഒരു സ്കാൻ നോക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ എല്ലിന്റെ തേയ്മാനത്തിന് ഒരു ഓർത്തോ ഡോക്ടറെയും കൂടെ കാണുന്നത്, എല്ലിന്റെ ഡോക്ടറെയും കൂടെ കാണുന്നത് നല്ലതായിരിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പി സി ഒ എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരാതെ നോക്കാനും അഥവാ വന്നിട്ടുള്ളവരാണെങ്കിൽ അത് മാനേജ് ചെയ്യാനും എങ്ങനെ സാധിക്കും?
1: പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു രോഗം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് രോഗാവസ്ഥ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം പലപ്പോഴും ആളുകൾ ചോദിക്കും പി സി ഒ ഡിക്ക് നമ്മൾ 2 മാസം മരുന്നെടുത്ത് പെട്ടെന്ന് മാറുമല്ലോ, പൂർണ്ണമായിട്ട് മാറുമല്ലോ എന്ന് ചോദിക്കാറുണ്ട്. അവർക്കൊരു വിഷമം ഉണ്ടാവും അങ്ങനെ. അപ്പൊ ഒരു ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ ജീവിതശൈലിയുമായിട്ടും നമ്മുടെ ആഹാര രീതികള്, നമ്മുടെ ഉറക്കം, നമ്മുടെ മാനസികാവസ്ഥകൾ ആയിട്ടെല്ലാം വളരെയധികം ബന്ധമുള്ള ഒരു രോഗം കൂടെയാണ്. അതുകൊണ്ട് ഹോർമോണുമായിട്ട്, വളരെയധികം ഹോർമോണുമായിട്ട് ബന്ധമുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന്, ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, അമിതമായ വണ്ണം കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് അങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക, ചോറിൻ്റെ അളവ് കുറച്ച് കഴിക്കുന്നത്, ചോറ് പൊതുവെ ഇങ്ങനെ അന്നജങ്ങളെല്ലാം തന്നെ, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം തന്നെ കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ റെഗുലറായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം, ഒരു 1.5 മണിക്കൂർ ഡെയിലി എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ അതുപോലെ ആവശ്യത്തിന് ഉറങ്ങണം, അനാവശ്യമായ സ്ട്രെസ് കുറയ്ക്കാൻ വല്ല മെഡിറ്റേഷനോ നമ്മൾ എന്തെങ്കിലും നമ്മളുടേതായ ഹോബിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് അതൊക്കെ കുറച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ വലുതായിട്ട് ശരീരത്തിൽ വരത്തില്ല. ഹോർമോൺ വ്യത്യാസങ്ങൾ വരാണ്ടിരിക്കുമ്പം പി സി ഒ ഡിയുടെ ചേഞ്ച് അഥവാ പോളിസിസ്റ്റിക് ഓവറി നമുക്കുണ്ടെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ആർത്തവ പ്രശ്നങ്ങളോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളുണ്ടാകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പ്രഷർ, ഷുഗറ്, അതേപോലെ തന്നെ കൊളസ്ട്രോള്, ഇതൊക്കെ കൂടാനുള്ള സാധ്യത എല്ലാം പി സി ഒ ഡി ഉള്ളവർക്കുണ്ട്. ഈവൻ ഈ ഗർഭാശയത്തിനുള്ള ക്യാൻസർ വരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അപ്പം അതുപോലെ പി സി ഒ ഡി ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ആർത്തവം വരണം. അതിപ്പം ഹോർമോൺ ഗുളികകൾ എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ ചിലർക്ക് വരുള്ളൂ, എങ്കിലും കുഴപ്പമില്ല. എല്ലാം ഒരു 35 ദിവസത്തിനിടയിൽ എല്ലാ മാസവും എല്ലാ തവണയും പീരീഡ്സ് വരുത്തിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതും ഗർഭാശയ ക്യാൻസറിനൊക്കെ കാരണമാകുന്നത് പീരീഡ്സ് വരാതിരിക്കുന്ന പി സി ഒ ഡി ആണ്.
2: അടുത്ത കോളറുണ്ട്. ഹലോ.
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് ഷാനി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് താമസിക്കുന്നത്.
2: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
1: പറഞ്ഞോളൂ.
3: മാം, എനിക്ക് 38 വയസ്സായി. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പീരീഡ്സ് ആവുന്നതിന് 10 ദിവസം മുമ്പേ അടിവയറും ശരീരവേദനയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പീരീഡ് ആവണേന്റെ ആ പെയിന്, പക്ഷേ ഒരു ദിവസമൊക്കെ കാണുള്ളൂ, 1 ദിവസം 1.5 ദിവസമൊക്കെ കാണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയും 10 ദിവസം ഇതുപോലെ അടിവയറ വേദനയും പിന്നെ ഒരു കാലുകഴപ്പും നെഞ്ചു വേദനയും, ശരീരം മൊത്തം 1 മാസത്തിന് 30 ദിവസം വേദനയില്ല.
1: അപ്പോ നമ്മള് കുട്ടികളുള്ള ആളാണോ?
3: ഇപ്പോ 2 മക്കളുണ്ട്.
1: ആ ശരി ശരി. അപ്പം ഗർഭാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. കാരണം ഓവറിയില് ഈ ചോക്ലേറ്റ് സിസ്റ്റ്, എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു രോഗ കണ്ടീഷനുണ്ട്. അതുള്ളവർക്ക് ഇതുപോലെ ഈ പീരീഡ്സിന് തൊട്ടു മുമ്പ് പെയിൻ വരാൻ നല്ല സാധ്യതയുള്ള ആളുകൾ അവരാണ്. പീരീഡ് വരുമ്പോൾ വന്ന് രണ്ടു ദിവസം ചിലപ്പോൾ ഇത്തിരി കുറവായിരിക്കും, പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും.

0: അങ്ങനെ സാധ്യതയുള്ള ഒരു വിഭാഗം ഈ എൻഡോമെട്രിയോസിസ് എന്ന രോഗമുള്ളവരാണ്. ചിലപ്പോൾ എല്ലായ്പ്പോഴും ഓവറി സിസ്റ്റും അങ്ങനെ കട്ടി ഉണ്ടാകണം എന്നില്ല. ചിലപ്പം നമുക്ക് നോക്കുമ്പോൾ അതിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ രണ്ട് അതും അതാ ഗർഭാശയത്തിൽ മുഴകൾ, എസ്പെഷ്യലി യൂട്രസിന്റെ അകത്തോട്ടുള്ള മുഴകൾ ഉണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള വേദനയും ബുദ്ധിമുട്ടും എല്ലാം കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ഫൈബ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ മുഴകളില്ലേ, ഗർഭാശയ മുഴകൾ, അതുള്ളവർക്കും ഇതുപോലെ വരാം. അതെ, അതേപോലെ തന്നെ നമുക്ക് രണ്ടും സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ കഴിഞ്ഞ ആളുകളാവുമ്പോഴേ ഗർഭാശയത്തിന് ഒരുതരം വീക്കം വരാം, ബൾക്കി യൂട്രസ് എന്നൊക്കെ പറയുന്നത്. ഗർഭാശയത്തിന് വീക്കം വരുന്നത്, ഗർഭാശയത്തിന്റെ ഭിത്തിക്ക് ഇങ്ങനെ കട്ടി വെച്ച് വീക്കം വരുന്നത്, അതായിരിക്കും ചിലപ്പോൾ അടിവയറ്റിൽ ഇങ്ങനെ നമുക്ക് എന്തോ തടയുന്ന പോലൊക്കെ തോന്നുന്നത്. അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ പെയിനും ബുദ്ധിമുട്ടും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ഒരു സ്കാൻ നോക്കിയിട്ട് ബാക്കി അതിന് വേണ്ട അതിനുള്ള നല്ല പ്രതിവിധികളും മരുന്നുകളും ഒക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പൊ അത് നോക്കുന്നതായിരിക്കും നല്ലത്.
1: പിന്നെ മാം എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഈ ചെറുതിലെ നെഞ്ചിൽ നിമോണിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അടയാളം ഉണ്ട് അവിടെ നെഞ്ചിന്റെ ഈ കഷത്തിന്റെ ഭാഗത്തോട്ട്. അപ്പൊ അതിന്റെ ഉള്ളും ഈ പരീക്ഷാവണ സമയത്താണ് എനിക്ക് ഈ വേദന പറഞ്ഞത്. അവിടെ വടിഞ്ഞു മുറുകുന്നണക്ക് ഒരു വേദന ഉണ്ടാവും. അപ്പൊ ഞാൻ അത് മുമ്പ് കാണിച്ച് സ്കാനിങ്ങിലൊന്നും കുഴപ്പമില്ല, അതിന്റെ ഇതൊന്നും അതിന്റെ ആ മുറിവിന്റെ ആ ഒരു ഭാഗം അകത്ത് ഇങ്ങനെ ഉണ്ട്, അതിന്റെ ചവ് ഉണ്ട്, അതിരുന്നാണ് വലിഞ്ഞ് മുറിവണ വേദന എന്നാണ് പറഞ്ഞത്. പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു.
0: ചെസ്റ്റിന്റെ അങ്ങനെ ഉണ്ടെങ്കിൽ നെഞ്ചിന്റെ സി ടി സ്കാൻ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴീ മുറിവിന് എന്തെങ്കിലും തടിപ്പ്, ഈ മുറിവിൽ എന്തെങ്കിലും ചെറിയ കുരുക്കൾ പോലൊക്കെ ചിലർക്ക് വരും, അങ്ങനെ വല്ലതും ഉണ്ടായിട്ടാണോ നമുക്ക്, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് അങ്ങനെ ചെസ്റ്റ് പെയിൻ വരേണ്ട കാര്യമില്ല, വരാറില്ല. അപ്പൊ നമുക്ക് ഗർഭാശയത്തിൽ ചെറിയ കുരുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ ആ കുരുക്കൾ ചെസ്റ്റിലെ ഈ മുറിവിൽ ചിലപ്പം വരാം. സ്കാർ എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണത്. അങ്ങനെയുള്ളവർക്ക് ചെസ്റ്റ് പെയിൻ വരാം, അല്ലാണ്ട് പീരീഡ്സിന്റെ സമയത്ത് ചെസ്റ്റ് പെയിൻ, നെഞ്ചിന് വേദന വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് എന്തായാലും ഒന്ന് നെഞ്ചിന്റെ ഏതെങ്കിലും ഒരു നെഞ്ചുരോഗ വിദഗ്ധനെ കണ്ടു കഴിഞ്ഞാലേ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നെഞ്ചുവേദന വരുന്നതെന്ന് പറഞ്ഞ് അവരത് ചെയ്യാൻ പറയും.
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി ഡോക്ടർ. ഒരു ആരോഗ്യകരമായ ആർത്തവകാലം എത്ര ദിവസമാണ്?
0: ശരിക്കും പീരീഡ്സ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 7 ദിവസം എന്ന് പറയും. 7 ദിവസത്തിൽ 2-ാമത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നോർമൽ ബ്ലീഡിംഗ് തുടങ്ങേണ്ടത്. 2-3 ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ബ്ലീഡിംഗ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. അതൊരു 80 ml താഴെയുള്ള ഒരു ബ്ലഡ് ലോസ് ആണ് ആ സമയത്ത് വരാമെന്ന് പറയുന്നത്. അതായത് നമുക്കൊരു 4-5 പാഡ് മാറ്റത്തക്ക രീതിയിലുള്ള ബ്ലീഡിംഗ് സെക്കൻഡ് ആൻഡ് തേർഡ് ഡേയിൽ വരാം. മാക്സിമം ആണ് 7 ദിവസം നീണ്ടു നിൽക്കുന്നത്. 7 ദിവസത്തിനപ്പുറം ബ്ലീഡിംഗ് നീണ്ടു നിൽക്കേണ്ട കാര്യമില്ല.
2: ഒരു ആർത്തവത്തിന് ശേഷം അടുത്ത എത്ര ദിവസത്തിന് ശേഷം അടുത്ത മാസത്തെ ആർത്തവം വരാം?
0: കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 28 തൊട്ട് 30 ദിവസമാണ്. അതിൽ എല്ലാവർക്കും ഇപ്പോൾ 28 ദിവസം ആകുമ്പോൾ പീരീഡ്സ് വരണം നിർബന്ധമില്ല. നമുക്ക് പറയാവുന്നത് ഒരു 21-ന് 35-നും ഇടയ്ക്ക്, 21 ദിവസത്തിനകത്ത് പീരീഡ് വരുന്നതും നല്ലതല്ല, 35 കഴിഞ്ഞിട്ട് വരുന്നതും എന്തെങ്കിലും പരിശോധന ആവശ്യമാണ്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നും പറയാമോ?
3: നടുവിന് എനിക്ക് നേരത്തെ പോലെ അസ്ഥിക്ക് പ്രശ്നമുണ്ട്, ചെറുപ്പം പോലെ ഉണ്ട്, കെട്ടിക്കാനും പോലെ ഉണ്ട്. അന്നറിയത്തില്ല, കൊണ്ട് നടക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ രണ്ടുപേരുണ്ടായി, അവരെ എടുത്ത് നടക്കാനൊക്കെ പ്രയാസം, മേളിൽ വെക്കാൻ പറ്റില്ല, പുറത്ത് നെഞ്ചത്ത് വെക്കണ്ടൊക്കെ ആയിരുന്നു. അന്നേ പുറമേനയുണ്ട്, അതൊന്നും സഹിക്കത്തില്ല. 94 12 മണിക്ക് പക്ഷെ പോയി, അന്ന് എത്ര എടുത്തപ്പോഴേ അസ്ഥിക്ക് പൊടുവാന്ന് പറഞ്ഞു. അന്നേ പിന്നെ ചികിത്സയ്ക്ക് പോയി, ഇതൊക്കെ വലിയ ഡോക്ടറെ കണ്ട് ിട്ട് സ്കാൻ ചെയ്ത് അന്ന് കോട്ടയത്തെ ഉള്ളു സ്കാൻ ചെയ്ത്.
0: ഓ ശരി ശരി.
3: അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കുടിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്കൊന്ന് ഷുഗറും പ്രഷറും ഒക്കെ കൂടി, അങ്ങനെയൊക്കെ കൂടുതലായിരുന്നു. പുറമേതന സഹിക്കാൻ വയ്യ, അങ്ങ് തലയും കൂടെ കറങ്ങി കറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമ്പോ.
0: അതെ അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു കേട്ടിട്ട് ഒരു പിന്നെ എല്ലുരോഗ വിദഗ്ധൻ, ഒരു ഓർത്തോപെഡിഷ്യൻ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് നട്ടലിനെ, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല കാര്യങ്ങളെങ്കിലും, എനിക്ക് തോന്നുന്നു നട്ടലിന് വളവ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണ് ഈ ചെറുപ്പത്തിലേ വരുന്നത്.
3: ഓ,
0: എല്ലിന് തേയ്മാനം ഉണ്ടല്ലേ. ശരി
3: ശരി.
0: ആ, എല്ലിന് തേയ്മാനം ഉള്ളവർക്ക്, അതെ അതെ അതെ, എല്ലിന് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് നമുക്ക് മെൻസസ് നിന്നും കൂടെ കഴിയുമ്പോൾ ഇത് ഇരട്ടിയാവും. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വേദന കൂടാനുള്ള കാര്യം. നല്ലൊരു ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ എല്ലിന് തേയ്മാനം എന്ന് പറയുന്നത്. അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് കാൽസ്യം അടങ്ങിയ ആഹാരം കുറച്ച് കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. ഇലക്കറികൾ കഴിക്കാം, മീനെ മുട്ട ഒക്കെ കഴിക്കുന്നത് നല്ലതാ. പിന്നെ ആ പാലൊക്കെ കുടിക്കുന്നത് നല്ലത്, പിന്നെ കാൽസ്യത്തിന്റെ ഗുളിക കഴിക്കുന്നത് നല്ലത് ആവശ്യമാണ്. ഇപ്പൊ എല്ലിന് തേയ്മാനം ഉള്ളവർക്ക് ഡെയിലി അതെ അതെ അതെ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല, ഇടയ്ക്ക് 10 ദിവസം അങ്ങനെ കഴിക്കണം. നമ്മൾ നിരന്തരമായിട്ട് കഴിക്കണം. നമുക്ക് എല്ലിന് തേയ്മാനം ഉണ്ട്, അത്രയും കാൽസ്യം കുറവാകുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് കാൽസ്യം ഗുളിക കഴിക്കണം. അതുപോലെ തന്നെ അതല്ലാണ്ട് ചില ഇഞ്ചെക്ഷൻസും ഒക്കെ ഉണ്ട്, എല്ലിന്റെ ഡോക്ടർമാർ കൊടുക്കാറുണ്ട് എല്ലിന്റെ തേയ്മാനത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ നല്ല പ്രയോജനം കിട്ടുന്നതാണ്, അതൊക്കെ എടുക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നും. കെട്ടിടത്തോളം അതെ ഷുഗറും അതുപോലെ തന്നെയാണ് നിയന്ത്രണത്തിൽ വെക്കണം. പ്രഷർ ഷുഗർ എല്ലാം നിയന്ത്രണത്തിൽ വെക്കുന്നത് നല്ലത്. അതുപോലെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അല്ലാണ്ട് എന്തെങ്കിലും ശരീരത്തിന് ഒരു അയവ് കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം. അതും കൂടെ ചെയ്താലേ നമ്മുടെ ജോയിന്റുകളൊക്കെ ഒന്ന് മൂവ് ചെയ്യുകയും വികസിക്കുകയും ഒക്കെ ചെയ്യത്തുള്ളൂ. പിന്നെ എണ്ണ തേച്ചൊക്കെ ഒന്ന് കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതായിരിക്കും. അത് ശരീരത്തിന് കുറച്ചുകൂടെ ഒരു അയവ് കിട്ടുകയും ചെയ്യും, പെയിൻ കുറയാൻ കുറച്ചുകൂടെ സഹായമാവും. ചൂടുവെള്ളത്തിൽ കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എൻഡോമെട്രിയോസിസും അഡിനോമയോസിസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? എങ്ങനെയാണ് അത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാനുള്ള ഒരു രോഗങ്ങളുടെ പരിധിയിൽ വരുമോ?
0: തീർച്ചയായിട്ടും എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു 40% വന്ധ്യത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ്. എൻഡോമെട്രിയോസിസ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിനകത്ത് ഒരു പാളിയുണ്ട്, എൻഡോമെട്രിയം നമ്മൾ പറയും. ആ അകത്തെ പാളി ഇങ്ങനെ കുരുക്കളായിട്ട് യൂട്രസിന്റെ പുറത്ത്, ഓവറിയുടെ പുറത്ത്, ഈവൻ കൊടലിന്റെ പുറത്ത്, അങ്ങനെ ഉള്ള ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് വളർന്നു തുടങ്ങും. ഇത് ശരിക്കും പീരീഡ് തുടങ്ങുമ്പോഴേ വളർന്നു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പീരീഡ്സ് ആകുമ്പോഴും നമ്മുടെ യൂട്രസിനകത്ത് വരുന്ന എല്ലാ വ്യത്യാസങ്ങളും ഈ കുരുക്കളിലും വരും. എന്നിട്ട് അവിടെ ബ്ലഡ് കളക്ട് ചെയ്യും. യൂട്രസിനകത്തെ ബ്ലഡ് ആർത്തവത്തോടൊപ്പം പുറത്തു പോകും, മറ്റേ ബ്ലഡ് പോകത്തുമില്ല. ഈ കുരുക്കളിലെല്ലാം കെട്ടിക്കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് പഴകി കഴിയുമ്പോഴാണ്, അതൊരുമാതിരി ബ്ലഡ് പഴകിയിട്ട് ബ്രൗൺ കളറിലാവുമ്പോഴാണ് ചോക്ലേറ്റിന്റെ കളറാവുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സിസ്റ്റുകൾക്കാണ് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത്തരം സിസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു വലിയ സിസ്റ്റൊക്കെ ആ ഒരു 2-3-4 സെന്റിമീറ്റർ വരെയുള്ള സിസ്റ്റുകൾ വരെ ആകുന്നര സൈസ് വരെയും ഇത് വളരെയധികം പെയിൻഫുൾ ആണ്. അങ്ങേയറ്റം വേദന പീരീഡ് സമയത്തും പീരീഡിന് മുമ്പും ശേഷവും, അതുപോലെ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട്, നടുവേദന, കൈകാല് വേദന, കഴപ്പ്, ഇതെല്ലാം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. സിസ്റ്റം ഒത്തിരി അങ്ങ് വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വേദന ഉണ്ടാക്കത്തില്ല, അത് വളരെ അങ്ങ് സട്ടിലായിട്ട് അവിടെ ഇരിക്കുന്നത് കാണാം. പിന്നെ ഈ സിസ്റ്റ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിനെ അടുത്തുള്ള ട്യൂബിനെ എല്ലാം ബ്ലോക്ക് ചെയ്ത് അങ്ങനെയാണ് പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാവുന്നത്, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഡിനോമയോസിസ് ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കുള്ളിലേക്ക്, ഈ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ പാളി ഭിത്തിക്കുള്ളിലേക്ക് ഇങ്ങനെ വളരുകയാണ്. വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഗർഭാശയത്തിനുള്ളിൽ അങ്ങ് വീക്കം വയ്ക്കും, ഗർഭാശയ ഭിത്തിക്ക് കട്ടി വയ്ക്കും, അമിതമായ കട്ടിയും വയ്ക്കും, വലിപ്പവും വയ്ക്കും. അത് പീരീഡ് സമയം യൂഷ്വലി 40 കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് അബോർഷൻസ് ചെയ്തവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഗർഭാശയ സംബന്ധമായ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തവർക്ക്, അമിതമായ വണ്ണമുള്ള ആളുകൾക്ക് ഒക്കെ ഈ ഒരു കണ്ടീഷൻസ്, കുട്ടികളില്ലാത്തവർക്ക് ഒക്കെ അഡിനോമയോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് വളരെ കൂടുതലാണ് അഡിനോമയോസിസ് ഇപ്പോൾ, മിക്കവാറും ഒരു 40 കഴിഞ്ഞ് ഒരുപാട് സ്ത്രീകൾക്ക് കാണുന്നുണ്ട്.
2: എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്?
0: അപ്പം എൻഡോമെട്രിയോസിസിനാണെങ്കിൽ ഒരു 5 സെന്റിമീറ്റർ കൂടുതലുള്ള സിസ്റ്റൊക്കെ ആണെങ്കിൽ ലാപ്രോസ്കോപ്പിക് ഈ ഹോൾ ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് ഈ സിസ്റ്റുകളെ നീക്കം ചെയ്യും. അതുപോലെ തന്നെ ഈ കുരുക്കളെല്ലാം കരിച്ചുവിടുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് ട്യൂബിന്റെ ഇതൊക്കെ ചെക്ക് ചെയ്ത് അല്ലെ വാഷ് ട്യൂബൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് ഗർഭിണിയാകാൻ സാധ്യതയുള്ളത്. വളരെ നല്ലതാണ് ആ ട്രീറ്റ്മെന്റ്. പിന്നെ മെഡിസിൻസും ഉണ്ട്. പിന്നെ കുട്ടികളില്ല ഉണ്ട്, ഇനിയിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉദ്ദേശമില്ലാത്ത ഫാമിലി കംപ്ലീറ്റ് ചെയ്ത സ്ത്രീകളാണെങ്കിൽ അവർക്ക് നമുക്ക് പീരീഡ് ബ്ലോക്ക് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഇഞ്ചെക്ഷൻസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഒക്കെ പല പല മാർഗ്ഗങ്ങൾ, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്തരം മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് പീരീഡ് ബ്ലോക്ക് ചെയ്ത് വെക്കും. പീരീഡ് വരാതാവുമ്പോഴത്തേക്ക് ഈ അസുഖം അങ്ങ് ശമിക്കും. ചിലപ്പോൾ പ്രഗ്നൻസി തന്നെ നമ്മളൊരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാറുണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ചിലപ്പം പ്രഗ്നൻസിയും കഴിഞ്ഞ് മുലയൂട്ടലും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു വർഷത്തേക്ക് പീരീഡ് ഇല്ലാണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സിസ്റ്റൊക്കെ അങ്ങ് പോകുന്നതായിട്ട് കാണാറുണ്ട് പലർക്കും. അപ്പോൾ അതാണ് എൻഡോമെട്രിയോസിസിന്. അഡിനോമയോസിസിനാണെങ്കിൽ ഇതുപോലെ തന്നെ മരുന്നുകൾ കൊടുക്കാം. ഗർഭാശയത്തിനുള്ളിലിടുന്ന ഒരുതരം കോപ്പറേറ്റീവ് പോലൊക്കെ ഇടുന്ന ഒരുതരം റോഡുണ്ട്, മെറി LNG IUD എന്ന് പറയുന്നത്. അത്തരം സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഗർഭാശയം എടുക്കുന്നത് ചിലപ്പോൾ വേണ്ടി വരും.
2: എൻഡോമെട്രിയോസിസിന്റെ മാഡം പറഞ്ഞ പോലെ ലാപ്രോസ്കോപ്പി സർജറി ഒക്കെ ചെയ്തതിന് ശേഷവും പിന്നീട് പീരീഡ് വരുമല്ലോ നമുക്ക്.
0: അതെ,
2: അപ്പോൾ ഇത് ഈ രോഗാവസ്ഥ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്.
0: അതുണ്ട്, വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് എൻഡോമെട്രിയോസിസിന്റെ ഒരു പ്രശ്നം. പക്ഷേ ശസ്ത്രക്രിയ പൂർണ്ണമായി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവെൽ നമുക്ക് കൂട്ടാൻ പറ്റും. ചിലപ്പോൾ ഒരു 6-7-8 വർഷം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ പുതിയൊരു സിസ്റ്റ് ഫോം ചെയ്യത്തുള്ളൂ. പക്ഷേ റെക്കറിംഗ് ഡിസീസാണ്, റെക്കറൻസ് വരാവുന്ന ഡിസീസാണ്.
2: മാഡം, ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ

0: ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഫോളിക് ആസിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ എത്ര നാളെ മുന്നേ ഉപയോഗിച്ച് തുടങ്ങും?
1: തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പേര് ഈ പ്രീകൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് വരാറുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർ. നല്ലൊരു കാര്യമാണത്, കാരണം നമ്മൾ പലപ്പോഴും അറിയത്തില്ല പല അസുഖങ്ങളും ഇങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തുണ്ടാകും. അപ്പം ഗർഭകാലത്ത് ഏത് അസുഖം ഉണ്ടെങ്കിലും ഭയക്കേണ്ട കാര്യമില്ല, പക്ഷെ ആ അസുഖം നിയന്ത്രണ വിധേയമായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോളിക് ആസിഡ് കഴിക്കുകയാണെങ്കിൽ ഒരു ഒന്നര മാസം മുമ്പ് തൊട്ട് കഴിച്ചു തുടങ്ങണം. കാരണം ഫോളിക് ആസിഡ് കൊണ്ട് നമുക്ക് പിന്നെ നാഡീ വ്യൂഹത്തിന് വരുന്ന തകരാറുകൾ, കുഞ്ഞിൻ്റെ നാഡീവ്യൂഹത്തിന് വരുന്ന തകരാറുകൾ പലതും, ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് പറയും, അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫോളിക് ആസിഡ് ഗുളിക 5 മില്ലിഗ്രാം മാത്രമുള്ള വളരെ ചീപ്പായിട്ടുള്ള ഗുളികയാണത്, അത് കഴിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ രക്തസംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ്, ഷുഗർ ഉണ്ടോ എന്നുള്ള ബ്ലഡ് ടെസ്റ്റ്, BP ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. മറ്റെന്തെങ്കിലും ഹീമോഗ്ലോബിൻ അനീമിയ, രക്തക്കുറവ് വല്ലതും ഉണ്ടോ, പിന്നെ രക്തസംബന്ധമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടോ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ അതുപോലെ എന്തെങ്കിലും ലൈംഗിക രോഗങ്ങൾ, പകരുന്ന പോലത്തെയുള്ള ലൈംഗിക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇവയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു പരിഹാരം കാണാൻ പറ്റും.
0: അടുത്ത കോളർ, ഹലോ.
2: ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുഷ്പം വിളിക്കുന്നു.
0: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് 70 വയസ്സായിട്ടുണ്ട്.
1: പറഞ്ഞോളൂ.
2: ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ വർഷം മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ സ്കാൻ എടുക്കും, എക്സ്റേ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോഴൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് ഭയങ്കര ബോഡി പെയിൻ, അവരുടെ ബോഡി പെയിനാ. പിന്നെ ഹൈറ്റ് 5 അടി ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ അത് കുറയുന്നു. അപ്പൊ ഈ ഓസ്റ്റിയോപോറോസിസിന്റെ എന്തെങ്കിലും സംശയത്തിലാണോ, അത് എങ്ങനെ കണ്ടുപിടിക്കുക, എങ്ങനെ?
1: അമ്മയ്ക്ക് സാധ്യതയുണ്ട്, ഓസ്റ്റിയോപോറോസിസിന്റെ സാധ്യതയുണ്ട്. ഏജ് ഇത്രയായി. പിന്നെ അതിന്റെ ഒരു പ്രധാന സിംറ്റമാണ് ഈ പെയിൻ എന്ന് പറയുന്നത്, ബോഡി പെയിന്. പിന്നെ അതുപോലെയാണ് നമ്മുടെ ഹൈറ്റ് കുറയുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ എല്ലിനിടയിലുള്ള ആ ഒരു ദ്രാവകവും അതിന്റെ സംഭവങ്ങളൊക്കെ കുറഞ്ഞിട്ട് എല്ലുകൾ തമ്മിലും ചേരുമ്പോഴാണ് നമ്മുടെ ഹൈറ്റ് കുറയുന്നത്. പിന്നെ നട്ടലൊക്കെ വളയും, അങ്ങനെയൊക്കെയാണ് ഹൈറ്റ് കുറയുന്നത്. പ്രായമുള്ള അമ്മമാർക്ക് പലപ്പോഴും കാണാറുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കണ്ട് അതിന്റെ കാൽസ്യം, ഫോസ്ഫറസ് അങ്ങനെയൊക്കെയുള്ള ലവണങ്ങൾ ടെസ്റ്റ് ചെയ്യണം, എക്സ്റേ എടുക്കണം. അവർ ചില ചില സ്ഥലങ്ങളിലെ പ്രത്യേക എക്സ്റേ പറയും എല്ലിന്റെ തേയ്മാനം അറിയാനായിട്ട്. അതുപോലെ ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ ഉണ്ട്, ആ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം എല്ലിന്റെ തേയ്മാനം എത്ര ഗ്രേഡിലാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് അവര് അതിനുള്ള മരുന്നുകള്, കാര്യങ്ങള്, എക്സസൈസ്, അതിനുള്ള ഇഞ്ചെക്ഷൻസ്, കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് പറഞ്ഞു തരും.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സങ്കീർണമായ പ്രഗ്നൻസീസ് ഏതൊക്കെ അവസ്ഥകളിലാണ്? ഇപ്പൊ എക്ടോപിക് പ്രഗ്നൻസി പോലുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക?
1: അതെ, എക്ടോപിക് പ്രഗ്നൻസി ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈനക്കോളജിയിൽ ഒരു എമർജൻസി എന്ന് പറയുന്ന ഒരു കാര്യം അതാണ്. അപ്പം ഇപ്പൊ നമ്മളിപ്പോ യൂറിൻ എന്താ പറയണ്ടേ, ഡേറ്റ് മിസ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞാലും നമുക്ക് യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. കുറച്ചുകൂടെ കൃത്യതയോടുകൂടി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ BHCG എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ആ ബ്ലഡ് ടെസ്റ്റില് നമുക്കൊരു 20-25 കൂടുതലുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ലൊരു ഗർഭമായിരിക്കും എന്നാണ്. പിന്നീട് എല്ലാ 48 മണിക്കൂറിലും ഈ ബ്ലഡ് ടെസ്റ്റ് വാല്യൂ ഇരട്ടിയായിക്കൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ ഇതിൽ 1500 കൂടുതലൊക്കെ ഈ ബ്ലഡിൻ്റെ വാല്യൂ ആകുമ്പോൾ ഗർഭാശയത്തിനുള്ളിൽ പ്രഗ്നൻസി കണ്ടിരിക്കണം, 101% കണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ബ്ലഡ് വാല്യൂ 1500-2000 ഉണ്ട്, പക്ഷേ ഗർഭാശയത്തിനുള്ളിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നൻസി ഇല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാരണം ട്യൂബൽ പ്രഗ്നൻസിൻ്റെ ട്യൂബ് വളരെ നേർത്ത അവയവമായതുകൊണ്ട് അതിനകത്തൊരു പ്രഗ്നൻസി താങ്ങാനൊന്നും അതിന് പറ്റത്തില്ല. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക്, ഒരു പ്രഗ്നൻ്റ് ആയി ഒരു 4-5 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊട്ടി വയറിനുള്ളിലേക്ക് അമിത രക്തസ്രാവം വന്നിട്ട് മരിക്കാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അതുകൊണ്ട് എക്ടോപിക് പ്രഗ്നൻസി വളരെയധികം ശ്രദ്ധിക്കണം. അതിന് സ്കാൻ വെച്ചുള്ളൊരു മോണിറ്ററിങ്ങും അതേപോലെ അതിന് പിന്നെ BHCG ബ്ലഡ് ടെസ്റ്റ് മോണിറ്ററിങ്ങും വളരെ ആവശ്യമാണ്.
0: പീരീഡ് മിസ്സായി ഒരു പ്രഗ്നന്റ് ആകാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയാണ് എങ്കിൽ ഏത് സമയത്താണ് ഡോക്ടറിനെ കാണേണ്ടത്?
1: അതെ, തീർച്ചയായിട്ടും ഡേറ്റ് മിസ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും കാണാം. ഡേറ്റ് മിസ് ചെയ്ത് ഇപ്പോൾ നോർമലി കറക്റ്റ് പീരീഡ് വരുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പീരീഡിന്റെ ഡേറ്റ് മിസ് ചെയ്ത് 1 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
0: ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംശയമാണ്, നോർമലി ഒരു പ്രസവത്തിന് ശേഷം ഇത്ര ഇടവേള നിർദ്ദേശിക്കുന്നുണ്ടോ അടുത്ത പ്രസവത്തിന് വേണ്ടിയിട്ട്? ആരോഗ്യപരമായിട്ട് എത്ര കാലയളവാണ് വേണ്ടത്?
1: അതായത് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ട്, നമ്മുടെ ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ചാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ 2.5 വർഷമാണ് പറയുന്നത് അടുത്തൊരു ഗർഭമാവുന്നതിന്. അതേപോലെ നോർമൽ ഡെലിവറിക്ക് ആണെങ്കിലും നമുക്കൊരു 9 മാസം തൊട്ട് ഒരു 1.5 വർഷം കൊടുക്കുന്ന നല്ലതാണ്. പക്ഷെ നോർമൽ ഡെലിവറിക്ക് അത്രയും പ്രശ്നമില്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഒരു 1.5 വർഷം കൊടുക്കുകയാണെങ്കിൽ, അവിടെയും അത്രയും സമയം കൊടുക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് പൂർണ്ണ ആരോഗ്യം വരുവാനും ആദ്യത്തെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കുവാനും രണ്ടാം

0: കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ നല്ല കെയർ കൊടുക്കാനും പറ്റും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: ലേഖ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
0: ആ, പറഞ്ഞോളൂ
2: ഡോക്ടറെ. എനിക്ക് 55 വയസ്സുണ്ടേ.
0: ആ
2: ഹലോ.
0: ആ, കേക്കാം, പറഞ്ഞാ മതി. ആ
2: ആ 55 വയസ്സുണ്ട്. എനിക്ക് സന്ധിവാതമുണ്ട്. സന്ധിവാതം, സന്ധികളില്ല ഇങ്ങനെ ഒരു വളവ് പോലെ വിരലിനുണ്ട്. അത് കുറെ നാള് കൊണ്ടുണ്ട്. അതിന് മരുന്നൊക്കെ കഴിച്ചിപ്പം ആയുർവേദം കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഇടത് സൈഡിൽ ഇങ്ങനെ വാരി അല്ലെങ്കിൽ മേളോട്ട് അങ്ങ് എപ്പോഴും അങ്ങ് വേദന വരുക.
0: ആ ശരി. ഇപ്പൊ സന്ധിവാദം ഉള്ള ആളെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമല്ലോ. സന്ധിവാദം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചെറുതും വലുതുമായ ജോയിന്റുകളെല്ലാം ഇത് ബാധിക്കാം. ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇപ്പൊ ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഉണ്ട്. നല്ല ചികിത്സാ രീതികളുണ്ട്, വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പൊ നല്ല ആശ്വാസം കിട്ടാറുണ്ട് ആളുകൾക്ക്. അതുപോലെ തന്നെ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മുടെ മറ്റ് അവയവങ്ങൾ, അതായത് കിഡ്നി, നമ്മുടെ മേജർ അവയവങ്ങളെ ബാധിക്കാതിരിക്കാനും നല്ല രീതിയിലുള്ള ചികിത്സയും അതിന്റെ ഒരു കൃത്യമായ രീതിയിലുള്ള രക്തപരിശോധനയും ഫോളോ അപ്പും ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: നടുവിന് വേദനയുണ്ട് ഡോക്ടർ. എനിക്ക്
0: അതെല്ലാം ഇതിന് വരുന്നതാണ്, എല്ലാ ജോയിന്റിനെയും ബാധിക്കും, അങ്ങനെ വരുന്നതാണ്.
2: അതുപോലെ വെരിക്കോസിന്റെ അസുഖം ഉണ്ട് എനിക്ക്. അപ്പൊ വെരിക്കോസിന്റെ അസുഖം ഇങ്ങനെ ഉണ്ട് എനിക്ക്.
0: ശരി ശരി. വെരിക്കോസിന്റെ എന്തായാലും വെരിക്കോസ് വെയിൻ അതിന്റെ നോക്കുന്നത് സർജന്മാരാ നോക്കുന്നത്. അവരെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് വല്ല മരുന്നുകൾ മതിയോ, ശസ്ത്രക്രിയ വേണോ?
2: നേരത്തെ വന്ന് കൊറേ ഇങ്ങനെ കട്ടിക്ക് കടന്നതെല്ലാം ലേസർ ചെയ്ത് കളയുകയൊക്കെ ചെയ്തതാ.
0: അതെ അതെ, ലേസർ ചെയ്തിട്ടുണ്ടല്ലേ. ലേസർ ആണ് അതിനുള്ള ചികിത്സാ രീതിയായിട്ട് പറയുന്നത്. അത് പിന്നെ ഒരുപാട് നേരം നിൽക്കുന്നതൊക്കെ അങ്ങനെയുള്ള ഒരു ഒഴിവാക്കുന്നത് നല്ലതാണ്. അമിതമായ ശരീരഭാരം ഉണ്ടെങ്കിൽ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, വിളിച്ചതിനെ നന്ദി ഡോക്ടർ. നേരത്തെയുള്ള പ്രഗ്നൻസിയും അതുപോലെ തന്നെ പ്രായം, ലേറ്റ് പ്രഗ്നൻസി, പ്രായം കൂടിയ ശേഷമുള്ള പ്രഗ്നൻസിയും ഒരുപോലെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അപ്പോൾ ഏത്, അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് പറയാമോ? ഏത് സമയത്താണ് കറക്റ്റായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് മറ്റ് സങ്കീർണതകളൊന്നും ഇല്ലാതെ നോർമലായിട്ട് ഒരു പ്രഗ്നൻസി, പ്രസവം ഒക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയം ഏതാണെന്ന് പറയാം?
0: ശരിക്കും 18 വയസ്സ് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും ഒരു 22 വയസ്സായിരിക്കും നല്ലത്. ഒരു 22 to 25 ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ആദ്യത്തെ ഗർഭധാരണത്തിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്കൊരു 45 വരെയൊക്കെ മാക്സിമം റിപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അപ് ടു 45 years ആണ്. അപ്പം ഒരു 45-നകത്ത് ഒരു കുട്ടി ആവുന്നതായിരിക്കും ഒരു പരിധിവരെ നല്ലത്. കാരണം 45 കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും മറ്റ് ഹാർട്ടിന് മറ്റ് അവയവങ്ങളെയൊക്കെ ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പലപ്പോഴും പലരും പ്രമേഹ രോഗികളും രക്തസമ്മർദ്ദമുള്ളവരും ഒക്കെ ആയിരിക്കും, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരും ഒക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്കൊരു ഗർഭം ആ സമയത്ത് മുമ്പോട്ട് കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ ഗർഭകാലത്തെ സങ്കീർണതകൾ കൂടാൻ, അതുപോലെ തന്നെ അവരുടെ ഓൾറെഡിയുള്ള അസുഖങ്ങളൊക്കെ സങ്കീർണതയിലെത്താനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ അഡോളസൻ്റ് പ്രഗ്നൻസി നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം അഡോളസൻ്റ് പ്രഗ്നൻസീസ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാവാനും അമിത രക്തസ്രാവം ഉണ്ടാവുക, അവർ മരിക്കാൻ വരെ ഇടയുണ്ടാവുക, അണുബാധകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മാസം തികയാതെ പ്രസവിക്കുക, കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ടാവുക, വളർച്ചയില്ലായ്മ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അഡോളസൻ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയൊക്കെയുള്ള ഗർഭധാരണങ്ങൾ.
1: ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
0: MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഇന്ത്യയിൽ നിബന്ധനകളുണ്ട്. 6 മാസത്തിനകത്തുള്ള ഗർഭമേ MTP ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക, അല്ലാതൊരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. ആ കപ്പിളിന് വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അവർ MTP വരുമ്പോൾ അത്രയും, അതാണ് അതിൻ്റെ ഒരു സമയപരിധി എന്ന് പറയുന്നത്. പിന്നെ മറിച്ച് പിന്നെ നമ്മൾ മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ പ്രമേഹം തന്നെ HbA1c എന്നൊരു ബ്ലഡ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹം നിയന്ത്രണ വിധേയമാണോ എന്നറിയാൻ പറ്റും. അത് 12% കൂടുതലാണെങ്കിൽ കുഞ്ഞിന് വൈകല്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാം. പിന്നെ ചില ഹാർട്ടിൻ്റെ ചില അസുഖങ്ങളുണ്ട്, ഐസൻമെങ്കേഴ്സ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ ചിത്രയിലൊക്കെ കാണിക്കുന്നതാണെങ്കിൽ അവർ തന്നെ എഴുതും പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ എഴുതിയേക്കും. അങ്ങനെയുള്ളവരുടെ നമുക്ക് അബോർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ കിഡ്നിയുടെയോ മറ്റവയവങ്ങളുടെ മേജറായിട്ട് എന്തെങ്കിലും ഒരു ഫെയിലിയറോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഗർഭധാരണം മുന്നോട്ട് കൊണ്ടുവന്ന് നല്ലതല്ലെങ്കിൽ നമുക്ക് അബോർഷൻ ചെയ്തു കൊടുക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന സാധാരണ കുഞ്ഞ് തന്നെ വളരുന്നില്ല, വൈകല്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അബോർഷൻ ചെയ്തു കൊടുക്കാം. മേജറായിട്ടുള്ള വൈകല്യങ്ങളും ജനിതക വൈകല്യങ്ങളും ഉണ്ടെങ്കിൽ അബോർഷൻ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
1: നമുക്ക് അടുത്ത കോളർ നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ, സംസാരിച്ചോളൂ.
0: ആ, പറഞ്ഞോളൂ അമ്മ.
3: 75 വയസ്സുണ്ട്.
0: ആ,
3: 3-4 വർഷമായി എനിക്ക് പാർക്കിൻസൺസിന്റെ അസുഖം ഉണ്ട്. ഈ ഇറയൽ പോലെ നടക്കാൻ കഴിയുക.
0: അപ്പൊ പാർക്കിൻസോണിസം എന്ന് പറയുന്നതേ അമ്മ പ്രായമാവും, അതെ അതെ അതെ അതെ, അത് പ്രായമാവും തോറും വരാകുന്ന

0: ആ ശരി ശരി ശരി. അതങ്ങനെ ഒരു അസുഖമാണമ്മേ അത്. അതിന് മരുന്നുകൾ കൊണ്ടേ അതൊരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. തുടർച്ചയായിട്ട് അതിന് മരുന്ന് വേണ്ടി വരും. അത് നമ്മുടെ തലച്ചോറിലെയും ഞരമ്പുകളെയും കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമായതുകൊണ്ടേ വേണ്ടി വരും. അങ്ങനെയാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നൂതനമായ ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
0: ഗർഭനിരോധന മാർഗങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും നൂതനമായിട്ടുള്ളതാണ് ഇപ്പം കയ്യിലിടുന്ന ഒരു റോഡുണ്ട്. പിന്നെ ഈ ഹോർമോൺ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരുതരം റോഡാണ് കയ്യിലിടുന്ന, കൈയുടെ എന്താ പറയണ്ടത് മേളിൽ, മുട്ടിന് മേളിലായിട്ടിടുന്ന ഒരു റോഡ്. അത് 3 വർഷത്തേക്കാണ് അത് നമുക്കിടാൻ. അതിൻ്റെ ഇടുന്നതും എടുക്കുന്നതും, ഇൻസേർഷൻ ആൻഡ് റിമൂവൽ വളരെ ഈസിയാണ്, വളരെ സിമ്പിളുമാണ്. മയക്കമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വിദേശത്തൊക്കെ പോകുന്ന കുട്ടികളൊക്കെ അത് ചെയ്തിട്ട് പോകാറുണ്ട്. നല്ലതാണ് അത് ശരിക്കും പറഞ്ഞാൽ. ഒരു 3 ഇയേഴ്സ് ആണ് അതിൻ്റെ ആക്ഷൻ ഉള്ളത്. 3 ഇയേഴ്സ് കഴിയുമ്പോൾ അവർക്ക് ഇതങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റും. വലിയ ദോഷങ്ങളില്ലാത്തതാണ്, 100% പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. പിന്നുള്ളത് പിന്നെ പിൽസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് പണ്ട് മുതലേ ഉള്ളതാണ്, അത് കഴിക്കാറുണ്ട്. കുട്ടികളില്ലാത്തവർക്കുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ കുട്ടികളുള്ളവർക്കാണെങ്കിൽ കോപ്പറേറ്റീവ് നല്ലൊരു ഗർഭനിരോധന മാർഗമാണ്. ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ചെറിയൊരു റോഡ്, വളരെ സിമ്പിളും ചീപ്പുമായിട്ടുള്ള 1 ടൈം ഇൻസെർഷൻ മാത്രമേ അതിനകത്തുള്ളൂ. ഒരു തവണ ഇട്ടാൽ മതി. നല്ല മെത്തേഡാണത്. 10 വർഷം വരെ ഇടാവുന്ന കോപ്പറേറ്റീവ് ഇപ്പം ലഭ്യമാണ്, ഗവൺമെന്റിലും ഒക്കെ ഉണ്ട് എല്ലാം. അപ്പം അത് നല്ലൊരു ഗർഭനിരോധന മാർഗമാണ്.
1: ചില ആൾക്കാരെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് വാങ്ങി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് എത്ര ആശ്വാസകരമായ ഒരു കാര്യമല്ലല്ലോ.
0: എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല്. എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല് ഒരുപാട് പേര് ഉപയോഗിക്കാറുണ്ട്. അത് എല്ലാ മാസവും ഓരോ കോൺടാക്ട് കഴിയുമ്പോഴും അവരിങ്ങനെ ഉപയോഗിക്കും. അതൊരു നല്ല പ്രവണതയല്ല. എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല് നമുക്കൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി, എസ്പെഷ്യലി അത് അഡോളസൻസിന് വേണ്ടിയാണ് WHO അത് കൊണ്ടുവന്നത്. അവർക്കൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി വരരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അല്ലാണ്ടൊരു ഒരു സാധാരണ ഒരു കപ്പിളിന് വേണ്ടിയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെതേഡേ അല്ലത്. അതുകൊണ്ട് അങ്ങനെ എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു മാസം തന്നെ 5-6 തവണയൊക്കെ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം അത് വളരെ ഹൈ ഡോസ് പില്ലാണ്. അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും, ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും.
1: അപ്പോൾ നമ്മൾ ഇത്രയും സമയം സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഇന്റർസെക്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: തീർച്ചയായിട്ടും അവർക്ക് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണത, അവർ പുരുഷനാകാൻ സ്ത്രീയാവാനൊക്കെ കംപ്ലീറ്റ്ലി മാറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നത് അവരുടെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് മുമ്പ് കൃത്യമായ പരിശോധനകളെ, ഹോർമോൺ ടെസ്റ്റ് എല്ലാം അവർ ചെയ്ത് നല്ലൊരു ഡോക്ടറെ, നല്ലൊരു സെന്ററിലെ അതൊക്കെ ചെയ്യാവൂ. അത് ആ ഡോക്ടറുടെ ഒരു എന്താ പറയണ്ടേ ഒരു സർജിക്കൽ വൈഭവം വളരെ പ്രാധാന്യമുള്ളൊരു ഒരു മേഖലയാണത്. അത് ശ്രദ്ധിച്ചേ അവരത് ചെയ്യാവൂ. അല്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസും വന്ന ആളുകൾക്ക്, ഈ അടുത്ത കാലത്തെ ആളുകൾ മരിച്ചത് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള അണുബാധകൾ, കാര്യങ്ങൾ, ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടുള്ള അവരുടെ മാനസിക ശാരീരികമായ പ്രശ്നങ്ങൾ ഒക്കെ ആയിരിക്കും. പിന്നെ കൂടാതെ അവർക്ക് ഈ ആർത്തവം ഇല്ലായ്മ വരുന്നു, അല്ലെങ്കിൽ ആർത്തവം വരണം എന്നുള്ള ആഗ്രഹം, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിനുവേണ്ടി പലപ്പോഴും ഹോർമോൺ ചികിത്സകളൊക്കെ വേണ്ടി വരും. പിന്നീട് അവർക്ക് കുട്ടികൾ ഉണ്ട്. ഇപ്പോൾ ഇവർ തമ്മിൽ വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ പിന്നെ ടെസ്റ്റ് ബേബി ചികിത്സാ രീതികളൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അണ്ഡം ഇവരുടെ അടുത്ത് നമുക്ക് ശീതീകരിച്ച് സൂക്ഷിച്ച് ടെസ്റ്റ് ബേബി ചികിത്സാ രീതികളൊക്കെ ഇവർക്ക് ചെയ്ത് ഇവർക്ക് കുട്ടികളൊക്കെ ആക്കാൻ പറ്റും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് ബീന, ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുകയാണ്. അമ്മയുടെ എനിക്ക് 58 വയസ്സായി. എനിക്ക് ആ വെള്ളപ്പോക്കിന്റെ അസുഖമുണ്ട്. ഇപ്പൊ അതിന് സ്മെല്ലും ഉണ്ട്, ഒരു
0: ഡോക്ടറെ കണ്ടിട്ടേ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം. കണ്ടിട്ട് ഉള്ളിൽ നിന്ന് നമുക്ക് കൾച്ചറിന് എടുക്കാൻ പറ്റും. ഉള്ളിൽ നിന്ന് പാപ്പ് സ്മിയർ, സ്മിയർ ടെസ്റ്റ് എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. എന്തെങ്കിലും രീതിയിലുള്ള അണുക്കളാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെർവിക്സിന്റെ ഒക്കെ ക്യാൻസർ പോലത്തേതോ, അല്ലെ അതിന്റെ തുടക്കം പോലുള്ള പ്രശ്നങ്ങളോ എന്താണെങ്കിലും നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ 2 പരിശോധന ചെയ്യണം.
1: മാഡം, മാഡത്തിൻ്റെ അടുത്തും മേ ബി അറിയാമായിരിക്കും, പ്രസവത്തിന് വരുന്നവർ കുറേ പേർക്ക് നോർമൽ ഡെലിവറി വേണം, കുറേ പേർക്ക് C-section വേണം എന്ന് അവർക്ക് തന്നെ ചോയ്സ് കാണും. ചിലപ്പോൾ നമുക്ക് ആ മെഡിക്കൽ കണ്ടീഷൻസ് കാരണം C-section ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് സ്വയമേവ അവരുടെ ചോയ്സിൽ C-section ചെയ്യാമോ?
0: ആ പറ്റും. ഇപ്പോഴത്തെ ഇതനുസരിച്ച് മറ്റേണൽ റിക്വസ്റ്റ് എന്ന് പറയും, അമ്മ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സിസേറിയൻ ചെയ്ത് കൊടുക്കാമെന്നാണ്.
1: C-section കൊണ്ടുള്ള ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ ആവശ്യപ്പെടുകയാണ് എനിക്ക് C-section ചെയ്യണം എന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: ഇല്ലില്ല. പറഞ്ഞത് ഏത് ശസ്ത്രക്രിയയായാലും ഒരു ശസ്ത്രക്രിയ നന്നായി ചെയ്യുന്ന വിദഗ്ധനോ വിദഗ്ധയായ ഒരാളെ മാത്രമേ കാണിക്കാവൂ, അത്രയേ ഉള്ളൂ.

0: ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. നമുക്കിപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ തയ്യാറെടുക്കുന്ന സ്ത്രീയും പുരുഷനും, അപ്പോൾ പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർക്കത് സാധിക്കാതെ വരുന്നു എങ്കിൽ, ഇപ്പോൾ ഉള്ള നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ, ഇപ്പോൾ IVF IUI പോലുള്ള ചികിത്സാ രീതികൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പം കുട്ടികളില്ലാത്തവർക്കാണെങ്കിൽ അവർക്കൊരു പ്രാഥമികമായിട്ടൊരു പരിശോധന, രണ്ടു പേർക്കും പൂർണ്ണമായ ഒരു രക്തപരിശോധന, ഹോർമോൺ പരിശോധനയും ഹസ്ബൻഡിൻ്റെ ശുക്ലപരിശോധനയും ഏറ്റവും അനിവാര്യമാണ്. അതിനുശേഷമായിരിക്കും ഡോക്ടർ തീരുമാനിക്കുന്നത് അവർക്ക് എന്ത് ചികിത്സയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ AMH എന്ന് പറഞ്ഞ ഹോർമോൺ പെൺകുട്ടികൾക്കെല്ലാം ചെയ്യും. അത് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെ അണ്ടോൽപാദനം കുറവാണ് എന്നാണ് അത് കാണിക്കുന്നത്. അതിപ്പം ഒരുപാട് ചെറുപ്പക്കാരായ പെൺകുട്ടികളിലുണ്ട്. അതേപോലെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പുരുഷന്റെ ശുക്ലത്തിലൊക്കെ കുറവുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് IUI എന്ന് പറഞ്ഞ ചികിത്സാ രീതി, കൃത്രിമ ബീജാധാനം എന്ന് പറയും, IUI എന്ന് പറഞ്ഞ ചികിത്സാ രീതി വളരെ നല്ലതാണ്. അതിനകത്ത് ബീജം വാഷ് ചെയ്തിട്ട് യൂട്രസിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ചെറിയൊരു ചികിത്സാ രീതിയാണത്. മറിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്, ട്യൂബിന്റെ വന്ധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ AMH ഹോർമോൺ കുറവ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സാ രീതി, അതിൽ അണ്ഡങ്ങൾ എടുത്തിട്ട് പുരുഷ ബീജമായിട്ട് ലാബി വെച്ച് യോജിപ്പിച്ച് ഭ്രൂണമാക്കി ഡെവലപ്പ് ചെയ്ത് തിരിച്ച് യൂട്രസിനകത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന ചികിത്സാ രീതിയാണത്. പിന്നെ ഇതിൻ്റെ തന്നെ ഈ IVFന്റെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. അതായത് എന്തെങ്കിലും പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ജനിതക രോഗങ്ങളുള്ള കുടുംബങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ ജനറ്റിക് സ്റ്റഡി ഭ്രൂണങ്ങളുടെ ചെയ്തിട്ട് നിക്ഷേപിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് അബോർഷൻസ് ഒക്കെ ആയ സ്ത്രീകളാണെങ്കിൽ നമുക്ക് അസിസ്റ്റഡ് ഹാച്ചിങ് എന്നൊക്കെ പറഞ്ഞ് ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗർഭധാരണം പെട്ടെന്നാക്കാനും ഒക്കെ സഹായകമാകുന്ന ചികിത്സാ രീതികൾ ഇതിനകത്തുണ്ട്.
0: ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ സ്ത്രീകൾ ജോലി, പഠിത്തം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രഗ്നൻസി മുൻകാലങ്ങളെക്കാൾ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് കമ്പാരിറ്റീവ്ലി കണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ, വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് പ്രഗ്നൻസി ഡിലേ ആക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു മോണിറ്ററിംഗ് ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെ വരാറുണ്ട് ആളുകൾ ഇപ്പോഴ്. അപ്പം പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ഒന്ന് ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ സെമൻ അനാലിസിസ് നോക്കും, ഡീറ്റെയിൽഡ് സെമൻ അനാലിസിസ് എന്ന് പറയാം, അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കും. സ്ത്രീയുടെ ആണെങ്കിൽ AMH എന്ന് പറഞ്ഞ ഹോർമോണും ഒരു സ്കാനും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂട്രസിനോ പിന്നെ ഓവറികൾക്കോ എന്തെങ്കിലും അണ്ടാശയ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ അണ്ടാശയത്തിൽ എത്രത്തോളം എഗ്ഗ് കിട്ടാൻ അവർക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അത് ഈ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും, സ്കാനിലൂടെ അറിയാൻ പറ്റും. ഇത്രയും നോക്കിയാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും ചിലപ്പം ഒരുപാട് നാളല്ല, ഒരു 2-3 വർഷം വരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ദോഷമില്ല. പിന്നെ പ്രായവും 30 വയസ്സിന് താഴെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല.
0: അപ്പം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന ആരോഗ്യപരമായ മാറ്റങ്ങളിലൂടെ ഒരുവിധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഒരുവിധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് ലഘൂകരിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നല്ലേ ഡോക്ടർ?
1: തീർച്ചയായിട്ടും. ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, മിതമായ ആഹാരം, മിതമായ വ്യായാമം, അതേപോലെ തന്നെ നല്ല സമീകൃതമായ ആഹാര രീതികൾ, സ്ട്രെസ് കുറച്ച് വെക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഹോർമോണും എല്ലാമായിട്ട് ബന്ധപ്പെട്ട, ശാരീരിക രോഗങ്ങളുമായും ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ്.
0: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആറാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി, നമസ്കാരം.
2: സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ എത്ര സംശയം, KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം.

0: ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും
1: അവസരം മിസ്സാക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
7: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
6: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
7: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
7: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
6: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
8: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
9: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
8: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
10: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
11: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
12: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
13: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആര്യശാല.
14: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി.
15: നമസ്കാരം, പ്രധാന വാർത്തകൾ.
14: തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദു ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതി റദ്ദാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളയിലുമായി ബന്ധപ്പെട്ട കേസുകളുടെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും VD സതീശൻ. കേരളയിൽ മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കും. ഇത് PSCയോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. കണ്ണൂരിൽ മൊയ്യാരത്ത് ശങ്കരൻ സ്മാരക പുരസ്കാരം മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സമ്മാനിച്ചു. ഗാന്ധിയൻ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എറണാകുളം മലയിടും തുരുത്തിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം. കോടതി നിർദ്ദേശപ്രകാരം താമസക്കാരെ ഒഴിപ്പിക്കുന്നതിന് അഡ്വക്കേറ്റ് കമ്മീഷനും പോലീസും സ്ഥലത്തെത്തി. കണ്ണൂർ ജില്ലയിൽ ഡെങ്കിപ്പനിയടക്കം പനി ബാധിതരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട്. ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ

0: യിൽ ചികിത്സ നേടിയത്. സ്വർണവില വർദ്ധിച്ചു. പവന് 960 രൂപ കൂടി 116,120 രൂപയായി. ഗ്രാമിന് 14,515 രൂപ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. ഒരു മണിക്ക്
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ ചിത്രകാരിയും എഴുത്തുകാരിയുമായ ഗംഗാ നായരുമായി രഞ്ജിനി എം ആർ നടത്തുന്ന അഭിമുഖം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്നത്തെ നമ്മുടെ അതിഥി ചിത്രകാരിയും എഴുത്തുകാരിയുമായ ഗംഗാ നായരാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: അടുത്തിടെ നടത്തിയ ഒരു പെയിന്റിംഗ് എക്സിബിഷൻ, അത് കണ്ടിട്ടാണ് കൂട്ടുകാരിയിലേക്ക് മാമിനെ ക്ഷണിച്ചത് തന്നെ. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തപ്പെട്ടത്?
4: ഈ കഴിഞ്ഞ മാസം പൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ഒരു 6 പേരുടെ ഗ്രൂപ്പ് എക്സിബിഷനിലാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ബൈജു ഗോപിനാഥ് സാറ്, പഴയ മുഖ്യമന്ത്രി അച്യുത മേനോൻ, അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി, ഞാൻ, പിന്നെ എസ് ആർ ഭദ്രൻ, ഭദ്രൻ കാർത്തിക, എന്റെ കൂടെ ഒരു കൊച്ചുമോളുണ്ടായിരുന്നു, ഭദ്രന്റെ കൊച്ചുമോള്. ഇങ്ങനെ ഞങ്ങള് 6 പേർ വളരെ നല്ല രീതിയിൽ എക്സിബിഷൻ വിജയിക്കുകയുണ്ടായി. ഞാൻ ഒരുപാട് എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിലെല്ലാം ഓരോ എക്സിബിഷൻസ് ചെയ്യുമ്പോഴും പുതിയ പുതിയത് വയ്ക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടാറുള്ളത്. ഇത്തവണ എക്സിബിഷൻസിൽ വെച്ചാലും പുതുമയുള്ള ചിത്രങ്ങളായിരുന്നു. ആ പുതുമയിൽ ഒരുപാട് സൗന്ദര്യം കണ്ടെത്തുകയും വന്നവരൊക്കെ അതിനെപ്പറ്റി അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കൂട്ടത്തിലെ എല്ലാവരെയും പോലെ ഞാനും വളരെ സന്തോഷിക്കാനുണ്ടായത്.
3: ഇതിന് ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
4: എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. എന്റെ ഹസ്ബൻഡ് അഡീഷണൽ സെക്രട്ടറി റിട്ടയർ ചെയ്തതാണ് രാജേന്ദ്രൻ നായർ. അദ്ദേഹം, മക്കൾ രണ്ടുപേരും, പിന്നെ എന്റെ മരുമക്കളും. അതിനേക്കാൾ സന്തോഷം എന്റെ പിക്ചർ കാണുമ്പോൾ അത്ര എന്റെ കൊച്ചുമോൻ പറയാറുണ്ട്, ഓ, ഗ്രാൻഡ്മ ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു അവാർഡ്, അവന്റെ ഒരു സന്തോഷം കാണുമ്പോഴും.
3: കവികൾക്കൊക്കെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണോ? ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന ഒരു രൂപം അല്ലെങ്കിൽ ഒരു ചിന്ത?
4: എന്റെ വർക്കുകള് ഒരു വർക്കിനെ പോലെ ആയിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധ ബുദ്ധിയില്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോകും. അതായത്, ഞാൻ ഒരു ക്യാൻവാസ് എടുത്ത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അത്യാവശ്യം വേണ്ട ഏകാഗ്രത, നിശബ്ദത, ഇതെല്ലാം ഞാൻ ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങാറ്. എനിക്ക് എന്തോ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് എന്റെ വർക്കുകളെ തോന്നുന്നത്. ഇപ്പൊ എനിക്ക് മാത്രമല്ല അതിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ളത്, കാണികൾക്ക്, അവരുമായിട്ട് സംവാദം നടത്തണം. ഇപ്പൊ എന്തെങ്കിലും കുറച്ച് കളേഴ്സ് വാരി തേച്ചു കഴിഞ്ഞു അതൊരു അബ്സ്ട്രാക്റ്റ് ആണെന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവുള്ളത് കാരണം ഞാൻ അതില് എന്റേതായ ഡെപ്ത് കൊടുക്കാൻ നോക്കും. കളേഴ്സിൽ ശ്രദ്ധിക്കും, പാറ്റേണിൽ ശ്രദ്ധിക്കും, ടെക്സ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കും, പല മിക്സഡ് മീഡിയ യൂസ് ചെയ്യും, പല ടൂൾസ് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ട് വരുന്നത്. അത് എനിക്ക് എപ്പോഴും തോന്നുന്നത് എന്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അതെന്റെ അച്ഛന്റെ ഒരു സ്പിരിച്വൽ ഇടപെടൽ അതിനകത്തുണ്ട് എന്നുള്ള, എന്റെ ഏത് വർക്കും കാണുമ്പോഴും ഞാൻ വിചാരിക്കും ഇത് ഞാൻ മാത്രമല്ല അച്ഛനും പ്രകൃതിയും ഈശ്വരനും എല്ലാം ഇടപെട്ടതാണ്. ശരിക്കും പറഞ്ഞാല് എന്റെ എഴുത്തും എന്റെ കവിതകളും മിസ്റ്റിക് കവിതകളാണ്. അപ്പൊ എന്റെ വർക്കുകളിലും ഞാൻ കാണുന്നത് കൂടുതലും മിസ്റ്റിസിസം ആണ്.
3: അപ്പൊ ഒരു തീം മനസ്സിൽ കണ്ടുകൊണ്ട് ക്യാൻവാസിൽ പകർത്തുന്ന രീതിയാണോ ഉള്ളത്, അതോ ഒരു ക്യാൻവാസിലൂടെ കൈകള് മനസ്സിന്റെ യാത്രക്കൊപ്പം അങ്ങ് ചലിച്ചു പോവുകയാണ്?
4: മനസ്സിനൊപ്പം മാത്രമല്ല, എന്റെ ബുദ്ധിയില് അപ്പോഴെന്താണ് തോന്നുന്നത്, എന്റെ വർക്കുകളിലൊന്നും ഒരു പെൻസിൽ മാർക്കുമില്ല, ഞാൻ ചെയ്തിട്ടില്ല. ആബ്സ്ട്രാക്റ്റിന് ഒരു പ്രത്യേകിച്ച് നമ്മളൊരു സ്കെയിൽ വെച്ച് വരച്ചിട്ട് അങ്ങനെ വേണം എന്നില്ല. പക്ഷെ ആ ഘടനയെല്ലാം നമ്മുടെ ഈ ബ്രഷ് കൊണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ കൊണ്ടോ തന്നെ നമുക്ക് വരുത്താവുന്നതേ ഉള്ളൂ. അതാണ് ആബ്സ്ട്രാക്റ്റിന്റെ ഒരു പ്രത്യേകത.
3: ഒരു വർക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ മനസ്സിലൊരു സമയം നിശ്ചയിക്കാറുണ്ടോ? അതോ ഒരു വർക്ക് അതിന്റെ പരിപൂർണതയിൽ എത്തുന്നത് വരെയും അതിനുവേണ്ടി സമയം ചെലവഴിക്കണം എന്നുള്ളൊരു രീതിയാണോ?
4: ഒരു നിശ്ചിത സമയമെടുത്ത് അത് തീർക്കണം എന്നല്ല, എന്റെ സങ്കല്പം, സാങ്കല്പ്യമായിട്ട് അതിൽ എന്തൊക്കെ വരണം എന്നുള്ളത് എനിക്ക് ആദ്യമായി ഞാൻ മുന്നോട്ട് കാണില്ല എങ്കിൽ പോലും ഞാൻ ക്യാൻവാസ് ചെയ്യുമ്പോൾ സാധാരണ

0: ഒരു ക്യാൻവാസ് അല്ല തുടങ്ങുന്ന, ഒന്നിൽ കൂടുതൽ ക്യാൻവാസ് തുടങ്ങും. ഒരു ക്യാൻവാസിൽ ഞാൻ കുറച്ച് ചെയ്തിട്ട് ബാക്കി മറ്റേ ക്യാൻവാസിലോട്ട് ഞാൻ അങ്ങോട്ടങ്ങ് മാറും. നമ്മുടെ ഈ പ്രകൃതി തന്നെ ഒത്തിരി ഒബ്സർവ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ഈ ഒബ്സർവേഷനിലൊക്കെ എനിക്ക് പുതിയ പുതിയ പുതിയ അതുപോലെ ഇൻഡ്യൂഷൻസ് വഴി എനിക്ക് ഐഡിയാസ് കിട്ടും. എന്റെ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾ കണ്ടതാണ് എക്സിബിഷന്, ഒരു ആന, ഒരു കാള, അതിന്റെയൊക്കെ രൂപങ്ങളൊക്കെ അതിൽ രൂപം കൊണ്ടുവന്നതാണ്. ഞാൻ ഒരിക്കൽ പോലും ഒരു ഒരു ലൈൻ പോലും നിങ്ങൾക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റൂല.
1: എക്സിബിഷനെ ആദ്യം വെച്ചിരുന്ന ചിത്രം അതായിരുന്നു. അപ്പൊ ആ ആദ്യ ചിത്രത്തിൽ തന്നെ എഴുന്നള്ളത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു ആന, അതിന് മുകളിൽ തന്നെ ഒരു സ്ത്രീ, പിന്നെ അതിനടുത്തൊരു ക്ഷേത്രം, കേരളം, കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഈ പ്രകൃതി, ഉത്സവങ്ങൾ, സംസ്കാരം, ഇതൊക്കെ കലയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇതിനെയൊക്കെ ഓരോന്നിനെയും ക്യാൻവാസിലേക്ക് എങ്ങനെയാണത് പകർത്തിയെടുക്കുന്നത്?
0: അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ ഒത്തിരി ട്രഡീഷണൽ ആർട്ടിനെ സ്നേഹിച്ച ഒരാളാണ്. അപ്പൊ ആ ട്രഡീഷണൽ ആർട്ടിന്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു സ്വഭാവം, അതെല്ലാം എന്നിൽ അത് ഉള്ളിൽ കാണുമായിരിക്കും. കാണികൾ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അതിന് ഒരു ഇന്റർപ്രിട്ടേഷൻ, അതായത് ഒരു പെർസെപ്ഷൻ വന്നു എന്നിപ്പോ കേൾക്കുമ്പോൾ എനിക്കൊരു വളരെ സന്തോഷമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല ആ പിക്ചർ എഴുന്നള്ളത്ത് എന്നുള്ള ഒരു തീം. എന്റെ അബ്സ്ട്രാക്ട് ഭാഷയെ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതയാത്രയിൽ സഹനശക്തിയുടെ ഒപ്പം സ്ഥിരതയ്ക്കും ആത്മബലത്തിനും ധൈര്യത്തിനും ആത്മശക്തി എല്ലാം ഒരുമിച്ച് നിലകൊള്ളുന്നതായി കാണുന്നു എന്റെ ആ പിക്ചറിൽ. ഞാൻ അതാണ് കാണുന്നത്. ഒരു സ്ത്രീയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാവം എന്ന് പറയുന്നത്, സ്ത്രീയുടെ ബലം എന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ്. അപ്പൊ ഇതിൽ ഈ കാണിക്കുന്ന സ്ഥിരോത്സാഹം വളരെ നല്ല ഒരു ആശയമായിട്ട് എനിക്ക് തോന്നിയതും അത് പിറവിയെടുക്കാൻ ചിലപ്പം കാരണമായേക്കാം.
1: പ്രദർശനത്തിനുണ്ടായിരുന്ന അടുത്തൊരു ചിത്രത്തില് ക്യാൻവാസിൽ നിന്ന് തികച്ചും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു തോന്നലായിരുന്നു. കൈവച്ച് നമ്മൾ അതിനെ തൊട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ രൂപങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തോന്നൽ അത് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അങ്ങനെ പ്രകൃതിയോട് കൃത്യമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു രീതിയായിരുന്നു ആ ചിത്രത്തിന്റേത്.
0: ഞാൻ അബ്സ്ട്രാക്ട് വർക്കുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് രൂപങ്ങളല്ലാത്ത കളേഴ്സ് കൊണ്ടും സിംഫണി ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. ആ ചിത്രം കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. അതില് ഫുൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അത് മുഴുവൻ ഞാൻ ടെക്സ്ചറിൽ ഉണ്ടാക്കിയതാണ് ബ്ലാക്ക് പെയിന്റ് കൊണ്ട്. എനിക്ക് തോന്നിയ രൂപങ്ങള് അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതായത് വിസ്പേഴ്സ് ഓൺ വൈറ്റ് എന്നാണ് എന്റെ ആബ്സ്ട്രാക്ട് പെയിന്റിങ്ങിന് ഞാൻ പേരിട്ടത്. അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്,
1: പ്രകൃതിയിൽ ഓരോന്നും പരസ്പരം മന്ത്രിക്കുന്നുണ്ട്.
0: എനിക്ക് അത് തന്നെയാണ് ആവശ്യം, പ്രകൃതിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുക.
1: മറ്റുള്ള നിറങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വെള്ളയും കറുപ്പും മാത്രമായിട്ട് ഒരു ചിത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ അതിലൂടെ സാധിക്കും എന്ന് ആ ചിത്രത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. വിസ്പേഴ്സ് ആൻഡ് വൈറ്റിലൂടെ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ ഇത്രയും കഥകൾ പറയാൻ അതിന് സാധിച്ചത്?
0: ഞാൻ തുടങ്ങിയതേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. എന്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കും. അച്ഛന്റെ മീഡിയം ചാർക്കോൾ ആയിരുന്നു. ഞാൻ കുഞ്ഞുനാളില് അച്ഛൻ വരയ്ക്കുന്ന കാണുമ്പോഴത്തേക്കും അടുത്ത് ചെന്ന് നിന്ന് ഇതൊക്കെ കണ്ടു നിൽക്കും. ഞാൻ അന്ന് ഈ ചാർക്കോളും ഗ്രിഡ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി അച്ഛന്റെ നിന്നാണ്. അപ്പൊ ഞാൻ ആദ്യം അച്ഛനെ ഒരു വരച്ചിട്ട് പുറത്ത് കാണിച്ചത് സിനിമ നല്ല സത്യന്റെ ഒരു പിക്ചറായിരുന്നു. അപ്പൊ അച്ഛനെ കാണിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, ഓ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അമ്മയുടെ പേര് തങ്കം എന്നാണ്, തങ്കം നമുക്ക് ഇവിടെ ഫൈൻ ആർട്സ് ചേർക്കാം. അപ്പൊ അച്ഛൻ അന്നേ മനസ്സിലായി എന്തോ ഒരു ചെറിയൊരു കഴിവിതിനകത്തുണ്ട് എന്ന് മനസ്സിലായിട്ടായിരിക്കണം. പക്ഷെ എനിക്ക് ഫിലോസഫി എടുത്ത് വിമൻസ് കോളേജിൽ ചേരാനായിരുന്നു താല്പര്യം. അങ്ങനെ ഞാൻ ചിത്രകലയെ സാവധാനം മാറ്റിവെച്ചു, തത്വചിന്തയിലോട്ട് പോയി.
1: അപ്പൊ യഥാർത്ഥത്തിൽ ചിത്രകല പഠിക്കാതെ ഉള്ളിലുണ്ടായിരുന്ന ആ കലയെ ഉണർത്തിയെടുത്ത ഒരാളാണ്. പിന്നീട് ഏത് സമയത്താണ് ഇതാണ് എന്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞത്?
0: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിൽ കുറച്ച് കടമകള് കടപ്പാടുകളെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കുട്ടികളെല്ലാം വളർന്നു വലുതായി, അവരൊക്കെ പുറത്തുപോയി. അപ്പൊ ഞാൻ എന്റെ ഏകാന്തതയിൽ എന്റെ പാഷന്റെ പുറകെ പോണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ ചിത്രകലയിലേക്ക് തിരിഞ്ഞു. അപ്പൊ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തപ്പോൾ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ഗുരുക്കന്മാർ പോലും എന്റെ ആബ്സ്ട്രാക്ട് പിക്ചർ കണ്ടിട്ട് ഇതാണ് ഗംഗയുടെ സ്ട്രോങ് പോയിന്റ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം കിട്ടി. അതിനുശേഷം ഒന്ന് രണ്ട് അവാർഡ് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം പിന്നെ ഞാൻ എന്റെ ആബ്സ്ട്രാക്ടിനെ കുറെ കൂടി മോഡിഫൈ ചെയ്ത് വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ലെവലിലെത്തിയത്.
1: ഇപ്പൊ ഒരു ചിത്രത്തിന്റെ കോമ്പോസിഷൻ രൂപപ്പെടുത്തുന്ന സമയത്ത് അതിനൊരു താളം ഉണ്ടായിരിക്കും, പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നൊക്കെ മുൻകൂട്ടി എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതൊരു ചിത്രത്തിലേക്ക് പകർത്തിയെടുക്കുന്നത്?
0: ചിത്രകല പഠിക്കുമ്പോൾ ചിട്ടപ്പെടുത്തിയ ഒരു സിലബസ് ഉണ്ട്. എനിക്ക് ഈ ചിട്ടപ്പെടുത്തിയ സിലബസ് എനിക്ക് ശീലമില്ല. എൻ്റെ ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യം വേണം. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയത് ഈ ആബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ്. കാരണം എനിക്കിഷ്ടമുള്ള കളർ എനിക്ക് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ലെവൽ വരെ വരയ്ക്കാം. ക്യാൻവാസിന്റെ പകുതി വരെ വരച്ചാലും എൻ്റെ ഒരു ആർട്ട് ആർട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലും സ്വാതന്ത്ര്യം മാത്രമല്ല അതിന് വരേണ്ടത്, നമ്മുടെ ഒരു യുണീക്ക് വർക്ക് ആയിരിക്കണം. ക്രിയേറ്റീവ് ആസ്പെക്ട്സ് ആണ് കൂടുതൽ സ്ഥാനം നൽകേണ്ടത്. പരമ്പരാഗതമായിട്ടുള്ള അറിവിന് പുറമെ നമ്മുടെ സമകാലികമായ വേൾഡ് ആർട്ടിനെ കുറച്ചുകൂടി നമ്മൾ പഠിച്ചിരിക്കണം. വെറുതെ ഒരു ചിത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം അത് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെറിയ ഒരു ഐഡിയ നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കണം.
1: ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ലൈറ്റിങ് ഷാഡോ ഇതൊക്കെ ഓരോ പ്രത്യേക മൂഡ് ആ ചിത്രത്തിന് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്.
0: ഞാൻ ഈ ചോദ്യം കേട്ടപ്പോൾ ഓർത്ത ഒരു കാര്യം, കുഞ്ഞുനാളില് ശ്രീചിത്ര ആർട്ട് ഗാലറിയിൽ ചിത്രങ്ങൾ കാണാൻ അച്ഛൻ കൊണ്ടുവരുമായിരുന്നു. അന്ന് രാജാ രവിവർമ്മയുടെ വിളക്കേന്ദ്രീയ വനിത ഒരു പിക്ചർ അവിടെ വച്ചിരുന്നപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ആളിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ലൈറ്റ് ഇവിടെ അല്ലല്ലോ വരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വീക്ഷിച്ചു, എന്താണ് അച്ഛൻ അത് പറയാൻ കാര്യം? അപ്പം അച്ഛൻ അത് പറഞ്ഞു തന്നു, അവരുടെ കയ്യിലുള്ള വിളക്കിൻ്റെ വെളിച്ചം വേണം അവരുടെ മുഖത്ത് കാണാനുള്ള, ആർട്ടിഫിഷ്യലായിട്ടുള്ള ലൈറ്റല്ല അവിടെ വരേണ്ടത്. അപ്പം അന്നും ഈ വെളിച്ചവും ഇരുളും തമ്മിലുള്ള ഒരു ഇത് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ പിക്ചർ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി വെളിച്ചം ഒന്നിനും നല്ലതല്ല. അതിനെ അതിൻ്റേതായ ഒരു ഫോക്കസ് ചെയ്ത് ഒരു ലൈറ്റ് കിട്ടിയാൽ കുറെ കൂടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യും.
1: മാം സ്വീകരിച്ചിരിക്കുന്നത് ഒരു അബ്സ്ട്രാക്ട് പെയിന്റിംഗ് രീതിയാണ്. അപ്പൊ അതിലൂടെ ജനങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മാം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിൽ മാത്രം കൂടുതൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: കല എന്ന് പറയുന്നത് എന്റെ ഉള്ളിലെ എനിക്ക് തോന്നുന്ന ചിന്തയിൽ അദൃശ്യമായ ഒരു ശബ്ദത്തിന്റെ സാന്നിധ്യം അതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആബ്സ്ട്രാക്ട് പെയിന്റിലൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളല്ല, മറിച്ച് അനുഭവങ്ങളുടെ ശബ്ദമാണ്, സ്വരമാണ്. ക്യാൻവാസിൽ രേഖകളും നിറങ്ങളും ടെക്സ്ചറുകളും എല്ലാം എൻ്റെ ഭാഷയായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എനിക്ക് നിറങ്ങൾ വെറും അലങ്കാരമായി ഞാൻ യൂസ് ചെയ്യുന്നതല്ല, വികാരങ്ങളുടെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കറുപ്പ് നിറത്തിന്. അത് എനിക്കൊരു ശക്തിയാണ്. ഇരുട്ടിനെയും പ്രതിഷേധത്തെയും മാത്രമല്ല ആഴത്തെയും സൂചിപ്പിക്കുന്ന ഒരു നിറമായിട്ടാണ് ഞാൻ അതിൽ കറുപ്പ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എൻ്റെ പല ചിത്രങ്ങളും ശിഥിലമായ രൂപങ്ങൾ ഒത്തിരി കാണാൻ പറ്റും. ആ ശിഥിലമായ വർക്കിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളുടെ പ്രതിഫലനം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു തത്വചിന്ത ഞാൻ ഉൾക്കൊള്ളുന്നു.
1: പെയിന്റിംഗ് എക്സിബിഷനിലൊക്കെ പ്രദർശനത്തിന് വെക്കുന്നത് ഓരോ തവണയും വ്യത്യസ്തമായിട്ടുള്ള വർക്കുകളായിരിക്കും. അപ്പൊ ഇത് കണ്ട് മോഹവില കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറുള്ളവർ ഒരുപാട് പേര് വരാറുണ്ട്. വിൽക്കാൻ അങ്ങനെ താല്പര്യമുണ്ടോ, അതോ സ്വന്തമായിട്ട് എനിക്കിത് ഒരിക്കലേ പറ്റൂ എന്നുള്ളതുകൊണ്ട് അത് കൊടുക്കാതിരിക്കുന്ന സ്വഭാവമുണ്ടോ?
0: എന്റെ വർക്കുകൾ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട്, കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് എനിക്കൊന്ന് സോളോ എക്സിബിഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് കളക്ഷനിൽ ഉള്ള ടൈമിലാണ് ഇപ്പം. പക്ഷേ ചില എക്സിബിഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വർക്കുകളൊക്കെ. കാരണം നമ്മുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നോക്കുമ്പോൾ ചെറുതായിരിക്കുന്നതായിരിക്കും ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ എക്സിബിഷൻസിന് ആൾക്കാർ നമ്മുടെ ചിത്രം കണ്ടു അഭിപ്രായപ്പെട്ടു, അതിൽ ആദ്യത്തെ വിജയം. രണ്ടാമത് അത് വാങ്ങാൻ താല്പര്യം കാണിക്കുന്നു പറഞ്ഞാൽ ഇത് എനിക്കെന്നല്ല ഏത് കലാകാരനും വിജയമാണ്. ഇപ്പം എൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ മിക്കതും വരയ്ക്കുമ്പോൾ തന്നെ ആർക്കിടെക്റ്റൊക്കെ ബുക്ക് ചെയ്യാറും. അത് കൊടുക്കാൻ പറ്റാത്ത ഒരു കാരണമെന്ന് വെച്ചാൽ സ്പിരിച്വൽ ഒരു ഇടപെടലിലൂടെ ഉണ്ടായി വരുന്ന ഒരു വർക്കാണ് എൻ്റെ. മിക്കതും എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. ആബ്സ്ട്രാക്റ്റിൻ്റെ ഒരു ദോഷം അവിടെയാണ്. ആബ്സ്ട്രാക്റ്റ് സ്വാതന്ത്ര്യമുണ്ട്, തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എല്ലാ പ്രഷേഴ്സും മാറിക്കിട്ടും.
1: കവിത എഴുതുമ്പോൾ സ്വീകരിക്കുന്ന രീതി മിസ്റ്റിക് ടൈപ്പ് കവിതകളാണെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ്? ഈ കുബ്ലാഖാന്റെ പോയത്തിലൊക്കെ ഉണ്ട് കൂടുതൽ മിസ്റ്ററിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അങ്ങനെയാണോ എഴുതുന്നത്?
0: ഞാനത് മിസ്റ്റിക് പോയംസ് ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞ് എഴുതുന്നതല്ല. ഒരു രണ്ട് വരി എനിക്ക് തോന്നും, എഴുതും, പിന്നെ ഞാൻ അതിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഞാനിടയ്ക്ക് വേറെ ആശയങ്ങൾ വരും. അങ്ങനെ അങ്ങനെ ക്രോഡീകരിച്ചെടുത്താണ്. ഓംചേരി സാറ് അത് കണ്ട് വായിച്ചിട്ട് സാറിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാനത് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത്. കവിതയുടെ മിഴിച്ചിര എന്നാണ് എന്റെ പുസ്തകത്തിന്റെ പേര്. രണ്ടാമത്തെ ബുക്കിന്റെ പണിപ്പുരയിലാണ്.
1: എഴുത്തും ചിത്രകലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇനിയും കഴിയട്ടെ. രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചിത്ര പ്രദർശനങ്ങൾ നടത്താനും ഒരുപാട് നല്ല ചിത്രങ്ങൾ വരയ്ക്കാനും സാധിക്കട്ടെ എന്നാണ്.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: ചേച്ചി, ജോലി കിട്ടി.
5: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
4: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
5: നിൽക്കു മോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
4: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
5: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
4: പക്ഷേ ചേച്ചി,
5: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
4: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
6: RBI പറയുന്നു,
7: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
8: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
9: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
8: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
9: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
8: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
9: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
8: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
10: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
11: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
12: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും വാണിജ്യറാമും പാടിയതാണ് ഭാര്യ ഒരു മന്ത്രി എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് ബിച്ചു തിരുമലയാണ്, സംഗീതം നൽകിയത് കണ്ണൂർ രാജനും.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: അടുത്ത ഗാനം കാശ്മീരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയതാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
6: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
5: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
7: അടുത്ത ഗാനം അനശ്വരം എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ സംഗീതം നൽകി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. ഗാനമെഴുതിയത് പി കെ ഗോപി.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി പ്രകാശധാര.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിൽ ഉടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: ഫോൺ 9633-86333.
1: കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുന്നു.
5: കരൾ അഥവാ ലിവർ നമ്മുടെ ശരീരത്തിലെ വയറില് മുകൾ ഭാഗത്തായിട്ട് വലതുവശത്ത് കാണുന്ന ഒരു വലിയ അവയവമാണ്. പൊതുവെ ആളുകളെല്ലാം ഈ ലിവറിന് ഒരു ദഹന പ്രക്രിയയുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം കാണുന്നതും അതിനായിട്ടുള്ള ഒരു അവയവമായിട്ടാണ് കരുതിപ്പോരുന്നത്. പക്ഷേ ഏകദേശം 500+ ജോലികളുള്ള, ഫംഗ്ഷൻസുള്ള, വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള സമഗ്രമായ ഒരു അവയവമാണ് ലിവർ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഈ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ഡൈജഷൻ. അതിനോടുകൂടെ ശരീരത്തിലുണ്ടാകുന്ന, ശരീരത്തിലേക്ക് വരുന്ന വേസ്റ്റ് കാര്യങ്ങളെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ തുടച്ചു നീക്കുന്ന അല്ലെങ്കിൽ വിസർജനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ. അതുപോലെ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ കട്ട പിടിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ലിവറിനൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ദഹന പ്രക്രിയയിലേക്ക് വരികയാണെങ്കിൽ ലിവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലിവറിലുണ്ടാകുന്ന രോഗങ്ങൾ അവ എങ്ങനെയൊക്കെയാണ് രോഗികൾക്ക് മനസ്സിലാകുന്നത്? ഈ രോഗലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മഞ്ഞപ്പ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് ലിവർ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ യൂറിൻ വളരെ ഡാർക്ക് കളറിൽ പോകുക, ബ്രൗൺ ആയിട്ട് പോകുക, പിന്നെ ഡൈജഷനിൽ പ്രശ്നങ്ങൾ വരിക, ഭാരം കുറയുക, രോഗി

0: കുട്ടിയുടെ വെയിറ്റ് കുറഞ്ഞു പോകുക, വയറുവേദന, ഛർദി, അതുപോലെ വല്ലാത്ത ക്ഷീണം, ഇതെല്ലാമാണ് ജനറൽ ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ മറ്റ് പല അസുഖങ്ങൾക്കും ഉണ്ടാകാമെന്നിരിക്കെ അത് തിരിച്ചറിയുക എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. അതിന് ചില രീതികളുണ്ട്, അതിന് ചില ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രോഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ലിവർ പ്രോബ്ലം ഉണ്ട് എന്ന് ആരും കരുതേണ്ടതില്ല. കരളിനുണ്ടാകുന്ന രോഗങ്ങളുണ്ടാവുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒന്ന് പാരമ്പര്യത്തിന്റെ ഘടകം തന്നെയാണ്, പിന്നെ അമിതമായ വണ്ണം, പിന്നെ ഡയബറ്റീസ് ടൈപ്പ് 2 ഉള്ള ആളുകളിൽ കരൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ PCOD, സ്ലീപ്പ് ആപ്നി എന്ന് പറയുന്ന രോഗങ്ങളുള്ളവർക്ക്, തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ലിവർ പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടേക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ഇന്ന് ഫാറ്റി ലിവർ എന്ന ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ ലിവറിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്ന് മാത്രമാണ്. ഈ ഒരു ഫാറ്റി ലിവർ വലിയ റേഞ്ചിലുള്ള ഒരു പ്രശ്നമാണ്, അത് പല ഗ്രേഡിൽ വരാം. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 30-40% ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടാകും. അപ്പം എന്താണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മദ്യം കഴിക്കുന്നതുകൊണ്ട് ആൽക്കഹോൾ കൺസംപ്ഷൻ ആണോ ഈ ലിവർ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ് ആണ് ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസസിനേക്കാൾ കൂടുതൽ. അതായത് മദ്യം കഴിക്കാത്തവരിൽ വരുന്ന ലിവർ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. മദ്യം ഡെഫിനറ്റ് ആയിട്ടും അമിതമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് അസുഖങ്ങളെ കൂട്ടുമെന്നുള്ളത് 100% ഉറപ്പുമാണ്. ഈ ഫാറ്റി ലിവറിനെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം. പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള കൊഴുപ്പ് ഉപയോഗിക്കൽ കുറയ്ക്കുക, തീരെ കൊഴുപ്പ് ഉപയോഗിക്കാതിരിക്കരുത്. അതുപോലെ അമിത മദ്യപാനം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ അമിതമായ മരുന്നുകൾ കഴിക്കുന്നുള്ള വേദന സംഹാരികൾ, പാരസെറ്റമോൾ പോലുള്ള അമിതമായ മരുന്നുകൾ ആവശ്യമില്ലാതെ സ്വയം ചികിത്സയുടെ ഭാഗമായി കഴിക്കുന്ന രീതികൾ ഒഴിവാക്കുക. അതുപോലെ ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന അമിത വണ്ണം, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ PCOD പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള രോഗാവസ്ഥകളെ കൃത്യമായി ചികിത്സിക്കുന്നത് വഴി ലിവറിന്റെ ആരോഗ്യം നമുക്ക് ഒരു പരിധിവരെ ഉറപ്പാക്കാം. പിന്നെ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നത് ലിവർ പ്രോബ്ലംസിനെ വളരെയധികം കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ലിവർ ഡിസീസസ് ഉണ്ടാകുന്നു എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ആണ് ആദ്യമായിട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എൻസൈംസിന്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലിവർ പ്രശ്നങ്ങൾ എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കുറേ കാര്യങ്ങൾ വ്യക്തമാകും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ CT സ്കാൻ അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ പോലുള്ള കൂടുതൽ സമഗ്രമായ റേഡിയോളജിക്കൽ മെത്തേഡ്സിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഈ ലിവർ പ്രശ്നങ്ങളിൽ ഹോമിയോപ്പതിയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വലുതാണ്. കാരണം ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മൾ ആളുകൾ ചോദിക്കുമ്പോൾ ഫാറ്റി ലിവർ പ്രോബ്ലം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെറുതായിട്ട് സിറോസിസിന്റെ ചേഞ്ചസ് കണ്ടു തുടങ്ങി അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ. പലപ്പോഴും ഇതിനെ ഒരു സർജിക്കൽ ഡിസീസ് ആയിട്ടാണ് കാണുന്നതെങ്കിലും ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ചിട്ട് ഒരു നല്ല പരിധിവരെ ലിവർ പ്രോബ്ലംസും ഈവൻ സിറോട്ടിക് ചേഞ്ചസിലേക്ക് പോയാൽ പോലും ഒരു നല്ല പരിധിവരെ നമുക്ക് റിവേഴ്സ് ചെയ്ത് നോർമൽ ഹെൽത്തിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ലിവർ പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ടുവരുന്ന ലിവർ ഡിസീസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് Hepatitis A ആണ്. അതുപോലെ Hepatitis B യും C യും വളരെ കോമൺ ആയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ മദ്യം കഴിച്ചിട്ടുള്ള ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് ആണ് രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് കാണുന്ന രോഗങ്ങൾ. അതുപോലെ എന്തെങ്കിലും ടോക്സിക് കെമിക്കൽസുമായിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസും അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് വരുന്ന ടോക്സിക് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസും വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽക്കഹോളിക് കഴിക്കാതെ നോൺ ആൽക്കഹോളിക് ലിവർ പ്രോബ്ലംസും വളരെയധികം ഉണ്ട്. പിന്നെ ഇക്കാലത്ത് ലിവർ സിറോസിസും ലിവർ ക്യാൻസേഴ്സും വളരെയധികം കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന് വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സർജിക്കൽ ട്രാൻസ്പ്ലാന്റ് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഏർലി സ്റ്റേജസിൽ ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊണ്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് കൊടുക്കാൻ സാധിക്കും. രോഗികൾ പ്രധാനമായിട്ടും ലിവർ ഡിസീസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ജോണ്ടിസ് അല്ലെങ്കിൽ തൊലിപ്പുറത്തെ മഞ്ഞപ്പ് വരിക, പിന്നെ വയറിനകത്ത് വേദനയോ തടിപ്പോ, പ്രത്യേകിച്ച് വലതുവശത്തെ വയറിൽ മുകൾ ഭാഗത്തായിട്ട്, അതുപോലെ കാലിൽ പാദത്തിന്റെ അടുത്ത് നീര് വരിക, അതുപോലെ സ്കിന്നിൽ ചൊറിച്ചൽ, അത് ശരീരത്തിലെ മഞ്ഞപ്പിന്റെ ഇത് കൂടുന്ന സമയത്ത് ചൊറിച്ചൽ അനുഭവപ്പെടുക, പ്രത്യേകിച്ച് ഒരു റാഷസോ ഇറപ്ഷൻസോ ഇല്ലാതെ തന്നെ ചൊറിച്ചൽ അനുഭവപ്പെടുക, അതുപോലെ മലം വിസർജന സമയത്ത് മലത്തിന്റെ കളർ വൈറ്റിഷ് കളറിലേക്ക് ഒരു പെയിൽ കളറിലേക്ക് മലം വിസർജനം നടക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഓക്കാനം, ഛർദി മുതലായ രോഗലക്ഷണങ്ങൾ കാണാം. അതുപോലെ രോഗികൾക്ക് വളരെയധികം ടയേർഡ്നെസ്, എത്ര ഭക്ഷണം കഴിച്ചാലും എന്തൊക്കെ ചെയ്താലും വല്ലാത്ത ക്ഷീണം. അതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് മുറിവുകളുണ്ടായി ഉണങ്ങാതിരിക്കുക, പെട്ടെന്ന് മുറിവുകളുണ്ടാകുക, സ്കിൻ പെട്ടെന്ന് പൊട്ടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ഇതൊക്കെയാണ് ഈ ലിവർ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം ജനിപ്പിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പിന്നെ മദ്യം അമിതമായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഇപ്പോൾ എൻസൈം വാല്യൂസിൽ ചേഞ്ചസ് ഉള്ളവർ, ഏതെങ്കിലും രോഗലക്ഷണം ഉള്ളവർ, മദ്യപാനം അവർക്ക് വളരെയധികം ദൂഷ്യം ചെയ്യും. മദ്യം ഒരു ചെറിയ അളവിൽ പോലും ലിവർ ഡിസീസ് ഉള്ള ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ. ഹോമിയോപ്പതിയിൽ ഏകദേശം 50-60 തരം മരുന്നുകൾ ലിവർ ഡിസീസിനെ പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹോമിയോപ്പതി ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ രോഗിയുടെ സമഗ്രമായ രോഗലക്ഷണങ്ങൾ, എല്ലാ അവസ്ഥകളും, അവരുടെ ശാരീരികമായ മാനസികമായ എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ് പൊതുവെ ഹോമിയോപ്പതിയിൽ നൽകുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന വെച്ചാൽ അവരുടെ റൂട്ട് ലെവലിൽ തന്നെ ആ അസുഖത്തെ വേരോടെ ശരീരത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇതര വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഹോമിയോപ്പതിയുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഒരു ക്യൂർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത് തിരിച്ച് ഈ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും ഹോമിയോപ്പതിക് മെഡിസിൻസ് കഴിക്കുമ്പോൾ കുറവായിരിക്കും. അതുപോലെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ മറ്റ് രോഗങ്ങൾക്ക് വേണ്ടി, പ്രഷറിന് വേണ്ടി, ഷുഗറിന് വേണ്ടി, കൊളസ്ട്രോളിന് വേണ്ടി വേറെ മരുന്നുകൾക്ക് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തൈറോയിഡിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഹോമിയോപ്പതിക് മെഡിസിൻ എടുക്കാമോ എന്നുള്ളത്? തീർച്ചയായിട്ടും എടുക്കാം. ഇപ്പം ഏത് മരുന്നുകൾ കഴിക്കുന്നവരായാലും അവർക്ക് ആ മരുന്നുകൾ നിർത്താതെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഏത് ലൈഫ് സ്റ്റൈലിലുള്ളവർക്ക്, ഏത് പ്രായത്തിലുള്ളവർക്ക്, ജനിച്ചു വീണ പിഞ്ചു കുഞ്ഞു മുതൽ വളരെ അധികം ഏജുള്ള 90 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പോലും, ഏതവസ്ഥയിലുള്ള ആളുകൾക്ക് പോലും ഹോമിയോപ്പതിക് മെഡിസിൻസ് ഈക്വലി എഫക്റ്റീവ് ആണെന്ന് ഇപ്പം നമുക്ക് നമ്മുടെ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കത് വളരെ കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു, തിരുവനന്തപുരം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.
3: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
3: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
3: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
3: അവസരം മിസ്സാക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ചിത്രപാടിയ ഗാനം, ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമലയാണ്, സംഗീതം നൽകിയത് ഔസേപ്പച്ചനും.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ഉത്തം സിംഗിന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി അഹൻ ഗ്യൂവുമായി സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ദക്ഷിണ കൊറിയ പ്രതിരോധം, തന്ത്രപരമായ സഹകരണം എന്നിവ കൂടുതൽ ആഴത്തിലാക്കാനും പ്രാദേശിക സമാധാനം, സ്ഥിരത, സാങ്കേതിക സഹകരണം എന്നിവയിൽ സഹകരിക്കുന്ന കാര്യവും ഇരുവരും ചർച്ച ചെയ്തു. യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ സബ് കമ്മിറ്റി രൂപീകരിച്ചതായും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതി വിജ്ഞാപനം റദ്ദു ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനം സ്വാഗതാർഹമെന്ന് കേരളയിൽ വിരുദ്ധ സമരസമിതി നേതാക്കൾ. രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പദ്ധതി റദ്ദാക്കാൻ തീരുമാനമെടുത്തത്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡി എം ആർ മുൻ ചെയർമാൻ ഇ ശ്രീധരൻ. ഇത് നേരത്തെ എടുക്കേണ്ടതായിരുന്നുവെന്നും ബദൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34th സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് തുടരുന്നു. ഉച്ചകഴിഞ്ഞ് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്യും. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ എല്ലാ സ്കൂളുകളിലും വേനലവധിക്ക് ശേഷം ജൂൺ 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി. സ്കൂൾ

നടക്കുന്ന ദിവസം അധ്യാപകരും അനധ്യാപകരും സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:00 കൊൽക്കത്തയിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇപ്പോൾ ഇതാ ഒരു ചോദ്യം. ശ്രോതാക്കൾക്കറിയാമല്ലോ, ഇത് തത്സമയ ചോദ്യോത്തര പരിപാടിയാണ്. നേരത്തെ പങ്കെടുത്തവർക്ക് വിശദാംശങ്ങൾ അറിയാം. അപ്പോൾ പുതിയതായി ഈ പരിപാടി കേൾക്കുന്നവർക്കായി പറയുന്നു, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയയ്ക്കുക. വാട്സപ്പ് സന്ദേശമായി വേണം ഉത്തരങ്ങൾ അയക്കേണ്ടത്. അയക്കേണ്ട നമ്പർ ഇതാണ്: 8281420305. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നതിനോടൊപ്പം അയക്കുന്ന ആളിന്റെ പേരും സ്ഥലവും ചേർക്കാൻ മറക്കരുത്. ആദ്യം ശരിയുത്തരം അയക്കുന്ന 5 പേരെ വിജയികളായി പ്രഖ്യാപിക്കും. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇതാ ഒരു ചോദ്യവുമായി അനന്തപുരി എഫ്എമ്മിന്റെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ രേഖ അജിത്,
2: ഞാൻ റൂബി ബാബു. അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ പോകാം അല്ലേ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും മുന്നറിയിപ്പ് നൽകുന്നതിനായി ഈ മാസം, അതായത് 2026 മെയ് മാസം, കേന്ദ്ര സർക്കാർ ഉദ്ഘാടനം ചെയ്ത തദ്ദേശീയ സാങ്കേതിക വിദ്യ ഏതാണ്? ആ സാങ്കേതിക വിദ്യയുടെ പേരാണ് നമ്മൾ ചോദിക്കുന്നത്.
1: ചോദ്യം ഒന്നുകൂടി പറയട്ടെ. ഇന്ത്യയിലെ പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും മുന്നറിയിപ്പ് നൽകുന്നതിനായി 2026 മെയ് മാസത്തിൽ, അതായത് ഈ മാസം, കേന്ദ്ര സർക്കാർ ഉദ്ഘാടനം ചെയ്ത തദ്ദേശീയ സാങ്കേതിക വിദ്യ ഏതാണ്? അപ്പോൾ ശരിയുത്തരം വേഗം അയച്ചോളൂ. നമ്പർ ഒന്നുകൂടി പറയുകയാണ്: 8281420305. നമുക്കൊരു ഗാനം കേട്ടാലോ?
2: കേട്ടിട്ട് തിരിച്ചു വരാം.
1: ശരി.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിരകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
6: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
7: അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും മുന്നറിയിപ്പ് നൽകുന്നതിനായി ഈ മാസം, അതായത് 2026 May കേന്ദ്ര സർക്കാർ ഉദ്ഘാടനം ചെയ്ത തദ്ദേശീയ സാങ്കേതിക വിദ്യ ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം.
8: ഉത്തരം പറയാല്ലേ?
7: ഉത്തരം പറഞ്ഞോളൂ.
8: സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം, അതായത് CBS എന്നുള്ളതാണ് ഉത്തരം. അപ്പോ ഈ ശരിയുത്തരം അയച്ച 5 പേരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത. സജീദ്, SACHET എന്ന ഒരു ഉത്തരമാണ് മിക്കവരും അയച്ചിരിക്കുന്നത്. CBS എന്ന ഉത്തരം അയച്ചിരിക്കുന്നത് 2 പേരാണ് അല്ലേ?
7: 2 പേരെ അയച്ചിട്ടുള്ളൂ.
8: അവരെ പറയാം.
7: പേര് പറഞ്ഞോളൂ.
9: ലീനാദേവി നാവായിക്കുളം,
8: ജിജി രതീഷ്
9: ചിറയ്ക്കൽ.
8: അതെ, ഇവർ 2 പേര് മാത്രമാണ് നമുക്ക് ഈ CBS എന്ന ഉത്തരം അയച്ചിരിക്കുന്നത്.
7: അതെ, അത് ഈ CBS ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന് കീഴിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് CDOT വികസിപ്പിച്ചെടുത്ത ഒരു തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് അല്ലേ?
8: അതെ, മൊബൈൽ ടവറുകൾ വഴി ഒരു പ്രത്യേക പ്രദേശത്തെ എല്ലാ ഫോണുകളിലേക്കും ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ ഒരേ സമയം മുന്നറിയിപ്പ് സന്ദേശം അയക്കാൻ ഇതിലൂടെ
7: ഭൂമി കുലുക്കവും സുനാമി, പൈപ്പ് ലൈൻ ഗ്യാസ് ലീക്കേജ് എല്ലാം അറിയാൻ സാധിക്കും അല്ലേ?
8: അതെ,
7: സാധാരണ SMS ടോൺ ആകില്ല ഇതിന്, ഉച്ചത്തിലുള്ള ഒരു അലാം അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാകും.
8: സിമിലാരിറ്റി ഉണ്ടെന്നുള്ളതല്ലാണ്ട് ഇത് രണ്ടും ഒന്നല്ല, സജേദും CBS ഉം. ഇന്ത്യൻ സൈന്യവും റോയൽ കംബോഡിയൻ ആർമിയും ചേർന്ന് ഈ മാസം കംബോഡിയയിൽ വെച്ച് നടത്തിയ ഉഭയകക്ഷി സൈനിക അഭ്യാസത്തിന്റെ 2nd പതിപ്പിന്റെ പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം.
7: നമ്മുടെ 2nd ചോദ്യം ഇതാണ്, ഇന്ത്യൻ സൈന്യവും റോയൽ കംബോഡിയൻ ആർമിയും ചേർന്ന് 2026 May കംബോഡിയയിൽ വെച്ച് നടത്തിയ ഉഭയകക്ഷി സൈനിക അഭ്യാസത്തിന്റെ 2nd പതിപ്പിന്റെ പേരെന്താണ്? അപ്പോൾ എല്ലാവരും ശരിയുത്തരം പെട്ടെന്ന് കണ്ടുപിടിച്ച് അയച്ചോളൂ.
8: ഇത്തവണ നമുക്ക് 5 പേരെ വേണം, അതുകൊണ്ട് വേഗം അയച്ചോളൂ.
7: എന്താ ഒരു ഗാനം കേട്ടോളൂ.

0: ഇതാ ഒരു ചോദ്യം. ഇതിലെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ സൈന്യവും റോയൽ കംബോഡിയൻ ആർമിയും ചേർന്ന് 2026 മെയ് മാസം കംബോഡിയയിൽ വെച്ച് നടത്തിയ ഉഭയകക്ഷി സൈനിക അഭ്യാസത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പേര് എന്താണ്?
1: ഉത്തരം സിൻബാക്സ് 2.
0: അതെ, കംബോഡിയയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കുകയാണ് ഈ ഒരു സൈനിക അഭ്യാസത്തിന്റെ ലക്ഷ്യം.
1: ധാരാളം പേര് ശരി ഉത്തരം അയച്ചു അല്ലേ?
0: അതെ, ആ ശരി ഉത്തരം അയച്ച ആദ്യത്തെ ആ ഒരു കുറവ് രണ്ടാമത്തേൽ നമ്മൾ അങ്ങ് നികത്തി. അപ്പോ ശരി ഉത്തരം അയച്ച ആദ്യത്തെ അഞ്ചു പേരെ നമുക്ക് നോക്കാം. ഗായത്രി പുളിമാത്ത്,
1: സഞ്ജയ് വി എസ് ശാസ്തമംഗലം,
0: സുധർമ്മ പാട്ന,
1: പ്രബീഷ് പക്ഷേ സ്ഥലം വെച്ചിട്ടില്ല കേട്ടോ.
0: നമ്മൾ ആദ്യമേ ഓർമ്മിപ്പിച്ചിരുന്നു പേരും സ്ഥലവും വെക്കണം. ഓക്കെ, ശ്യാം കുമാർ കള്ളിക്കാട് നെയ്യാർഡ്. അപ്പോ ഇനി ശരി ഉത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പക്ഷെ നമ്മോടൊപ്പം തുടരുക, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
1: അതെ, അടുത്ത ചോദ്യം പറയട്ടെ.
0: പറഞ്ഞോളൂ.
1: മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷങ്ങൾ പഠിക്കുന്നതിനും ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട് സെന്റർ സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? അതായത് HEC അത് സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്?
0: അതെ, ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷങ്ങൾ പഠിക്കുന്നതിനും ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട് അഥവാ HEC സെന്റർ സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്?
1: അപ്പം വേഗം ശരി ഉത്തരം അയച്ചോളൂ, ഗാനം കേട്ടോളൂ അതുവരെ.

0: നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷങ്ങൾ പഠിക്കുന്നതിനും ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട് HEC സെന്റർ സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്?
1: ഉത്തരം പറയാല്ലേ?
0: പറഞ്ഞോളൂ.
1: കേരളം ഉൾപ്പെടെയുള്ള ഉത്തരങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. പക്ഷേ ശരി ഉത്തരം ജാർഖണ്ഡ് ആണ്.
0: അതെ,
1: ജാർഖണ്ഡിലെ പ്രശസ്തമായ പലാമോ ടൈഗർ റിസർവിലാണ് ഈ ആദ്യ സമർപ്പിത ഗവേഷണ കേന്ദ്രം വരുന്നത്.
0: അതായത് കാടുകൾ ചുരുങ്ങുന്നത് മൂലം ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ കൂടി വരുമല്ലേ? ഇത് മനുഷ്യരുടെ ജീവനും ഒരു ഭീഷണിയാണ്.

0: എച്ച് ഇ സി ഇത്തരം പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം അയച്ച അഞ്ചുപേരെ
1: കണ്ടെത്തണം. അതെ, വിഷ്ണു മഹേഷ് എ എസ് തൃപ്പാദപുരം,
0: ആരോമൽ കോട്ടറക്കാവ്,
1: നിഷ പേരൂർക്കട,
0: പൂഴനാട് നിന്ന് വിമല തോമസ്.
1: അപ്പൊ നാല് പേരേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ കേരളം, അങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളാണ് അയച്ചത്. അപ്പൊ ആദ്യത്തേത് ഇനിയിപ്പം 1-3 ഇതിലേക്ക് നമുക്ക് കോറം തികഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യത്തിൽ അത് തികയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
0: അടുത്ത ചോദ്യം ഇതാണ്, എം മുകുന്ദന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി, എം മുകുന്ദന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്?
0: വളരെ എളുപ്പമുള്ളൊരു ചോദ്യമല്ലേ?
1: അതെ, അതുമല്ല, നമ്മൾ അതിനും എളുപ്പമുള്ളൊരു ക്ലൂ ആണ് കൊടുക്കാൻ പോകുന്നത്. ചോദ്യത്തിന്റെ ഉത്തരത്തിന് നമുക്ക് ഈ പാട്ട് കേട്ടാൽ തന്നെ ഉത്തരം കിട്ടും.
0: കിട്ടും,
1: ആ പാട്ട് കേട്ടോളൂ.

0: ചോദ്യം നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. എം മുകുന്ദന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്?
1: വളരെ എളുപ്പമുള്ള ഒരു ഉത്തരവാണ് ദൈവത്തിന്റെ വികൃതികൾ.
0: അതെ, രഘുവരനും ശ്രീവിദ്യയും
1: വിനീതും

0: അഭിനയിച്ച ചിത്രം.
1: അതെ,
0: 1992 ഇതിന് മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്.
1: അതെ അതെ, ഈ കലാമൂല്യമുള്ള ചിത്രത്തിന്റെ ഉത്തരം പക്ഷേ വളരെ മൂന്ന് പേര് മാത്രമേ. നമ്മൾ ആ കാത്തിരിപ്പ് അവസാനിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ അതുണ്ടായില്ല.
0: വളരെ വിഷമം തോന്നുന്നല്ലേ.
1: സാരില്ല, എന്തായാലും ആ മൂന്ന് പേരെ നമുക്ക് ഇവിടെ പറയാം. ശ്രീകുമാരി പൂജപുര,
0: പി എൻ മോഹൻ നാലാഞ്ചിറ,
1: പത്മ സൗത്ത് പരവൂർ,
0: ഇത്രയും പേരാണ് ശരി ഉത്തരം അയച്ചത്. അപ്പം അടുത്ത ചോദ്യമെങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേഗം ഉത്തരം അയക്കണം കേട്ടോ. നമ്പർ ഒന്ന് പറയാം, അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ ഓർമ്മിപ്പിക്കുകയാണ്, 8281420305. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ശരീരത്തിലെ പഞ്ചസാരയുടെ, അതായത് ഗ്ലൂക്കോസ്, അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ഏത് കോശങ്ങളാണ്? ഇതിന്റെ കുറവ് പ്രമേഹത്തിന് കാരണമാകുന്നു, അതായത് ഡയബറ്റീസ് ഉണ്ടാക്കുന്നു.
1: അപ്പൊ ചോദ്യം ഒരിക്കൽ കൂടി, ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ അഥവാ ആമാശയ ഗ്രന്ഥിയുടെ ഏത് കോശങ്ങളാണ്? നമുക്കറിയാം ഇതിന്റെ കുറവാണ് പ്രമേഹത്തിന് കാരണമാകുന്നത്. അപ്പൊ ആ കോശങ്ങളിലാണ് നമ്മുടെ ചോദ്യം, കോശങ്ങളുടെ പേരാണ് നമുക്ക് വേണ്ടത്. ഉത്തരം
0: വേഗം അയച്ചോളൂ, അതായത് നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് എത്രയും വേഗം ഉത്തരങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിവിടെ ഇരിക്കുകയാണ്. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്, ദൈഗാനം കേട്ടോളൂ.

0: നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു. ശരീരത്തിലെ പഞ്ചസാരയുടെ, അതായത് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ഏത് കോശങ്ങളാണ്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇതിന്റെ കുറവ് ഡയബറ്റീസിന് കാരണമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഉത്തരം പറയട്ടെ, പറഞ്ഞോളൂ.
1: ബീറ്റ കോശങ്ങളാണ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് ആണ് ഈ ഒരു കോശങ്ങൾ. അപ്പോ ഈ
0: പോൾ ലാംഗർഹാൻസിന്റെ പേരിലാണ് ഇത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന പേര് വന്നത് അല്ലേ? പാൻക്രിയാസിലെ ഒരു ചെറിയ കോശക്കൂട്ടങ്ങളാണിത്. ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രധാന ഹോർമോണുകൾ ഇവ ഉൽപ്പാദിപ്പിക്കുന്നു.
1: ഡയബറ്റീസ് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും അറിയുമായിരുന്നു എന്ന്
0: സംശയമുണ്ട്. അപ്പം ശരി, ഉത്തരം അയച്ച ആദ്യ അഞ്ചു പേരെ പറയട്ടെ. ജയപ്രകാശ് മരുദൂർ,
1: ആശ അരുൺ രാജ് കട്ടച്ചൽക്കുഴി,
0: രാജേഷ് കല്ലിയൂർ,
1: ആമിന മലപ്പുറം,
0: മീര കാസർഗോഡ്.
1: അപ്പം അറിയാവുന്നവരും ഉണ്ട് അല്ലേ?
0: ഉണ്ട് ഉണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം കേട്ടോ.
1: ഓ,
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്,
9: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
8: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
1: അപ്പോ ഇതാ ഒരു ചോദ്യത്തിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് നാം പോകുകയാണ്. ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണവും വാണിജ്യവൽക്കരണവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന നേതൃത്വത്തിലുള്ള സെന്റർ ഫോർ എക്സലൻസ് ഫോർ സ്പേസ് ടെക്നോളജി ആരംഭിച്ച നഗരം ഏതാണ് എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം.
0: ചോദ്യം ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണവും വാണിജ്യവൽക്കരണവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന നേതൃത്വത്തിലുള്ള സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സ്പേസ് ടെക്നോളജി, അതായത് COE സ്പേസ് ടെക്, ആരംഭിച്ച നഗരം ഏതാണ്?
1: വേഗം ഉത്തരം അയച്ചോളൂ.
0: നമ്പർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, 8281 4203 05.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
6: പോയി എന്റെ പ്രൈസ് മണി.
7: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
5: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
7: എവിടെ?
5: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
7: RBI
5: റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
7: നോ ബ്രോക്കറേജ്,
5: നോ ഹിഡൻ ഫീസ്.
7: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
5: RBI പറയുന്നു,
8: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
9: ഇതാ ഒരു ചോദ്യം തുടരുകയാണ്. നമ്മൾ ആറാമതായി ചോദിച്ച ചോദ്യം, ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണവും വാണിജ്യവൽക്കരണവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന നേതൃത്വത്തിലുള്ള സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സ്പേസ് ടെക്നോളജി, അതായത് COE സ്പേസ് ടെക് ആരംഭിച്ച നഗരം ഏതാണ്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം.
10: അപ്പോൾ ഉത്തരം ബംഗളൂരു ആണ് ഉത്തരം. ഈ ഒരു പാട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഉത്തരം മനസ്സിലായിട്ടുണ്ടാവണമായിരുന്നു.
9: പക്ഷേ
10: എല്ലാവരും തിരുവനന്തപുരം, പശ്ചിമ ബംഗാള്, അങ്ങനെയൊക്കെയുള്ള കൽക്കട്ട,
9: കർണാടക എന്ന് അയച്ചവരുമുണ്ട്. പക്ഷേ നമ്മുടെ ഉത്തരം
10: ബംഗളൂരുവാണല്ലോ. അപ്പോ എന്താ പറയാ, അങ്ങനെ ഒരു നിരാശ നമുക്കുണ്ട്. കർണാടക സർക്കാരിന്റെ ITBT വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ കേന്ദ്രം സ്ഥാപിച്ചത്.
9: അതെ, അത് ഭാവിയിലെ നമ്മുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും വളർത്താൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഇതല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് ഉത്തരങ്ങൾ അയക്കുക. ഏഴാമത്തെ ചോദ്യം ചോദിച്ചോളൂ.
10: കമ്പ്യൂട്ടറുകളിലെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് ലോക്കാക്കുകയും അത് തിരികെ നൽകാൻ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന തരം ദോഷകരമായ സോഫ്റ്റ്വെയറുകളെ സാങ്കേതികമായി വിളിക്കുന്ന പേര് എന്താണ്?
9: ചോദ്യം പറയുന്നു ഒന്നുകൂടി. കമ്പ്യൂട്ടറുകളിലെ ഡാറ്റ എൻക്രിപ്റ്റ് ലോക്ക് ചെയ്ത് ലോക്കാക്കുകയും അത് തിരികെ നൽകാൻ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന തരം ദോഷകരമായ സോഫ്റ്റ്വെയറുകളെ സാങ്കേതികമായി വിളിക്കുന്ന പേര് എന്താണ്?
10: ഇപ്പോ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
9: നമ്മൾ
10: ഇങ്ങനത്തെ ടേംസ് ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോ എത്രയും പെട്ടെന്ന് അതൊന്ന് ആലോചിച്ച് കണ്ടെത്തി പെട്ടെന്ന് അയച്ചോളൂ കേട്ടോ.
9: ഈ ഗാനം കേട്ടോളൂ.

0: നമ്മൾ ഏഴാമത് ചോദിച്ച, അതായത് ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു, കമ്പ്യൂട്ടറുകളിലെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് ലോക്കാക്കുകയും അത് തിരികെ നൽകാൻ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന തരം ദോഷകരമായ സോഫ്റ്റ്വെയറുകളെ സാങ്കേതികമായി വിളിക്കുന്ന പേര് എന്താണ്?
1: റാൻസംവെയർ എന്നുള്ളതാണ് ഉത്തരം. ഈ അടുത്ത കാലത്തായി നമ്മൾ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ വരെ ബാങ്കുകൾക്കും പ്രതിരോധ മേഖലകൾക്കും നേരെ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഉണ്ടാകുന്നത്.
0: അതായത് വിശ്വസനീയമായ ആന്റിവൈറസ് ഉപയോഗിക്കുക, അതുപോലെ സംശയമുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, ബാക്കപ്പ് സൂക്ഷിക്കുക എന്നിവയാണ് ഇതിനെതിരെയുള്ള ഏതാനും പ്രതിവിധികൾ അല്ലേ? ശരി ഉത്തരം അയച്ച ആദ്യ അഞ്ചുപേരെ നോക്കണ്ടേ?
1: നമുക്ക് വളരെ ആശ്വാസമായിട്ട് അഞ്ചുപേര് വന്നിരിക്കുകയാണ്.
0: വിമല തോമസ് പൂഴനാട് നിന്ന്,
1: രാജേഷ് കല്ലിയൂർ നിന്ന്,
0: കണിയാപുരത്ത് ഉള്ള സോജ,
1: ഗായത്രി പുളിമാത്ത്,
0: ജോജോ വർഗീസ് രാമക്കൽമേട്, ഇവരാണ് ആദ്യം ശരി ഉത്തരം അയച്ച അഞ്ചുപേര്.
1: അതെ. അപ്പോ നമ്മുടെ എനിക്ക് തോന്നുന്നു
0: അവസാനത്തെ ചോദ്യം ഇന്നത്തെ ഈ പരിപാടിയുടെ. അതെ.
1: ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ EPF അക്കൗണ്ടുകൾ കണ്ടെത്താനും അവ ആക്ടിവേറ്റ് ചെയ്യാനുമായി ഈ മാസം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ അവസാനത്തെ ചോദ്യം.
0: ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ EPF അക്കൗണ്ടുകൾ കണ്ടെത്താനും അവ ആക്ടിവേറ്റ് ചെയ്യാനുമായി ഈ മാസം ആരംഭിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? വളരെ ശരി, എളുപ്പമുള്ള ഒരു ഉത്തരമായിരിക്കും അല്ലേ?
1: അതെ.
0: അപ്പം വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ.
1: അപ്പോഴേക്കൊരു പാട്ട് കേൾക്കാം.
0: പാട്ട് കേൾക്കാം. ശരി.

0: ഇതാ ഒരു ചോദ്യം പരിപാടിയിലെ എട്ടാമത്തെ അവസാനത്തെ ചോദ്യം. ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ EPF അക്കൗണ്ടുകൾ കണ്ടെത്താനും അവ ആക്ടിവേറ്റ് ചെയ്യാനുമായി ഈ മാസം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതായിരുന്നു എന്നതായിരുന്നു ചോദ്യം.
1: നമ്മുടെ ശരിയുത്തരം ഇ-പ്രാപ്തി. ഒരുപാട് പേര് ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റിന് ധാരാളം പേര് ഉത്തരവിച്ചു.
0: ആദ്യത്തെ മുഴുവൻ കേടും ഇപ്പം തീർത്തിട്ടുണ്ട്. ആധാർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ പോർട്ടൽ വഴി തൊഴിലാളികൾക്ക് തങ്ങളുടെ പഴയ അക്കൗണ്ടുകൾ എളുപ്പത്തിൽ UAN നമ്പറുമായി ലിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ശരി ഉത്തരം അയച്ച ആൾക്കാരെ നമുക്ക് നോക്കാം.
1: പേരൂർക്കടയിൽ നിന്ന് നിഷ,
0: ഹരി ഇടക്കൂട് നിന്നും,
1: രാഖി കൃഷ്ണ വെള്ളറട,
0: കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറം,
1: കൊട്ടർക്കാവിൽ നിന്നും ആതിര, ഇവരാണ് ആദ്യം ശരി ഉത്തരം അയച്ച അഞ്ചു പേര്.
0: അപ്പോ ഇവരെ ഇവരും കൂടെ ചേർന്ന് ആദ്യം തൊട്ട് അയച്ച എല്ലാവർക്കും നമ്മുടെ ആകാശവാണിയുടെ അഭിനന്ദനങ്ങൾ നേരുകയാണ് അല്ലേ?
1: അതെ. അപ്പം ഇതാ ഒരു ചോദ്യം തത്സമയ ചോദ്യോത്തര പരിപാടി ഇന്നത്തെ സമയം കഴിയുകയാണ്. ധാരാളം പേര് ഇന്ന് പരിപാടിയിൽ പങ്കെടുത്തു. ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ചോദ്യങ്ങൾ തയ്യാറാക്കിയത് സിവിൽ ജിഹാൻ. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് രേഖ അജിത്,
0: രൂപി ബാബു.

0: ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇറ്റാലിയൻ ചിത്രകാരനായ ജിയാം പയോളോ ടൊമാസെറ്റി ഇന്ത്യൻ സംസ്കാരത്തിന് നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. 2008-നും 2013-നും ഇടയിൽ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം 23 ചിത്രങ്ങൾ വരച്ചതായി നരേന്ദ്രമോദി ഇറ്റലിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ജൂൺ 1-ന് സ്കൂൾ തുറക്കുന്നതിന് തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ജൂൺ 5-ന് തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി. ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രിയുമായി സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സൈബർ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് 2 രാജ്യങ്ങളും കരാറുകൾ പരസ്പരം കൈമാറി. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്നു മുതൽ കനാൽ വഴി ജലവിതരണം നിർത്തിവച്ച ശേഷമായിരിക്കും സ്പിൽവേ ഷട്ടറുകൾ ഘട്ടംഘട്ടങ്ങളായി തുറക്കുക. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ നാളെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കും. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന KSRTC ബസിൽ കടത്താൻ ശ്രമിച്ച 548 ഗ്രാം MDMA പാലക്കാട് പിടികൂടി. സംഭവത്തിൽ തൃശൂർ പുതൂർ സ്വദേശി റെനിൽ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. വൈകുന്നേരം 5 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ജെറി അമൽദേവ് സംഗീതം നൽകി യേശുദാസും ചിത്രയും സംഘവും പാടിയത് ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ. ഈ ഗാനമെഴുതിയത് കൈതപ്രമാണ്.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ഇനി യേശുദാസ് പാടിയ ഗാനമാണ്. ചിത്രം ചമ്പക്കുളം തച്ചൻ. ഗാനമെഴുതിയത് ബിച്ചു തിരുമലയാണ്. സംഗീതം നൽകിയത് രവീന്ദ്രനും.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഇനി കേൾക്കാം മിഥുനം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. എഴുതിയത് ONB കുറുപ്പാണ്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 45 മിനിറ്റ്. നമുക്കിനി തിരയപ്പൂക്കൾ ആസ്വദിക്കാം. ആദ്യ ഗാനം ചിത്ര പാടിയതാണ്, ചിത്രം പ്രിയമാന തൂഴി.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി.
1: സഞ്ചാരി
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ വിയറ്റ്നാമിലെ വിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് വിനോദ് കുമാർ.
3: സഞ്ചാരിയുടെ ഈ അധ്യായത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ വിനോദ് കുമാറാണ്. വിനോദ് ഒരുപാട് യാത്രകൾ ഒറ്റയ്ക്കും കൂട്ടുകാരോടൊപ്പം ഒക്കെ നടത്തുന്ന ആളാണ്. വിനോദ് ഈ അടുത്തിടെ പോയ ഒരു യാത്രയെപ്പറ്റി ആണ് ഇന്ന് സഞ്ചാരിയിൽ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം വിനോദ്.
4: ഹലോ.
3: ഞാനായിട്ടത് പറയുന്നില്ല, വിനോദ് എങ്ങോട്ടാണ് പോയത് എന്നൊന്ന് ചുരുക്കത്തിൽ പറയാമോ?
4: എന്റെ ട്രിപ്പ് വന്നിട്ട് വിയറ്റ്നാമിലായിരുന്നു. വിയറ്റ്നാമില് പൊതുവെ എല്ലാരും പോകുന്നത് ഹോച്ചിമിൻ സിറ്റി, ഹലോങ് ബേ അങ്ങനത്തെ ലൊക്കേഷൻസ് ആയിരിക്കും. പക്ഷേ നമ്മൾ രണ്ട് ഫാമിലി ആയിട്ട് പോയത് കൊണ്ട് കുറച്ച് കിഡ് ഫ്രണ്ട്ലി സ്ഥലങ്ങൾ, കിഡ്സിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കി ദനാങ് ആൻഡ് ഫൂക്കോക്ക് ആണ് ചൂസ് ചെയ്ത് പോയത്.
3: ഈ രാജ്യം തന്നെ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ വിയറ്റ്നാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്?
4: ആക്ച്വലി വിയറ്റ്നാം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആണ്. കാരണം നമുക്ക് അഫോർഡബിൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന കൺട്രീസ് ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. തായ്ലൻഡ് ആയാലും മലേഷ്യ ആയാലും സ്റ്റേ, ഫുഡ് എല്ലാം അഫോർഡബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിയറ്റ്നാം ചൂസ് ചെയ്തത്.
3: നമുക്ക് നാട്ടിൽ നിന്ന് പോകണമെങ്കിൽ എങ്ങനെയാണ്, തന്നെ പ്ലാൻ ചെയ്തതാണോ അതോ എങ്ങനെയായിരുന്നു ഒരു പ്ലാനിങ്? എനിക്ക് അതിന്റെ ഒരു അപ്രൂവൽ പ്രോസസ്, വിസ ഒക്കെ വേണ്ടി വരത്തില്ല ഇന്ത്യക്ക്?
4: യെസ്, വിസ ആവശ്യമാണ്. വിസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിസ മാത്രം തരാനായിട്ട് ഒരു ട്രാവൽ ഏജൻസിനെ ഹെൽപ്പ് എടുക്കും. വിസ ആവശ്യമില്ലാത്ത കൺട്രീസ് ആണെങ്കിൽ ജസ്റ്റ് എൻട്രി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം അവരുടെ ഓൺലൈൻ പോർട്ടലിൽ എൻട്രി ചെയ്താൽ മതി. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ സ്വന്തമായി ചെയ്യാൻ പറ്റും. നമ്മളെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് മാത്രം കൊടുത്ത് എൻട്രി ഡേറ്റ്സും കൂടെ കൊടുത്താൽ മതി, റെക്കോർഡാവും. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ വിസ ഒരു ഏജന്റ് വഴി വിസ എടുക്കും.
3: വിയറ്റ്നാമിൽ അങ്ങനെയായിരുന്നു.
4: വിയറ്റ്നാമിന് വിസ ആവശ്യമുണ്ട്, അപ്പൊ നമ്മൾ അത് ഏജന്റ് വഴി എടുക്കുന്നു. പിന്നെ ഫ്ലൈറ്റ് നമ്മൾ നോക്കും, ഓൺലൈൻ സ്കൈ സ്കാനർ അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, സൈറ്റ് വഴി നോക്കും. അത് കമ്പയർ ചെയ്ത് തരും നമുക്ക്, പല സൈറ്റുകളിലെയും പല ഏജന്റുകളുടെയും എയർ കാരിയേഴ്സിന്റെയും കോസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇത് ഓപ്ഷൻ നോക്കി ചൂസ് ചെയ്തിട്ട് സ്വന്തമായി ആ കരിയർ സൈറ്റിലൂടെയോ ആ ഏജന്റ് വഴിയോ ബുക്കിംഗ് ചെയ്യുന്നതാണ് പൊതുവെ.
3: അപ്പോ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേൾക്കാം. വിനോദിന് ഏതെങ്കിലും പാട്ട് സജഷൻ ഉണ്ടോ?
4: എനിക്ക് മോഹൻലാലിന്റെ ഏതെങ്കിലും റീസെന്റ് സിനിമയിൽ നിന്ന് ഒരു പാട്ടുണ്ട്.

0: വിനോദ് ഒരുപാട് സിറ്റികളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ് മുമ്പും. അപ്പോ വിയറ്റ്നാമിൽ എത്തിയപ്പോൾ എന്താണ് ആ സിറ്റിയെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു?
1: വിയറ്റ്നാമിൽ നമ്മൾ ചെന്ന് ഇറങ്ങിയ സിറ്റി എന്ന് പറഞ്ഞത് ദനാങ് ആണ്. ദനാങ് ആക്ച്വലി ഒരു സീ സൈഡ് സിറ്റിയാണ്. അതായത് നമ്മൾ കോവളമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈപ്പ് സിറ്റി തന്നെയാണ്. പക്ഷേ കോവളം നമ്മൾ നോക്കുവാണെങ്കിൽ ആ സീ സൈഡ് സ്ട്രെച്ച് മാത്രം കുറച്ച് ഷോപ്സ് ഉണ്ട്, ഇതുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടെ വലിയ സിറ്റിയാണ്. വലിയൊരു ഓഷൻ സ്ട്രെച്ചുണ്ട്. ഓഷൻ സ്ട്രെച്ചിന് സൈഡിലായിട്ട് കടകളും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ ടൂറിസ്റ്റിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഷോപ്സ് അങ്ങനത്തെ ഇതായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് സിറ്റിയാണ്. നമ്മൾ ഹോച്ചിമിൻ പോലെ നോക്കുകയാണെങ്കിൽ ഒരു റഷുള്ള സിറ്റി അല്ല. അപ്പോൾ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഈ സീ സൈഡ് സ്ട്രെച്ചിൻ്റെ തന്നെയാണ് കുറേ സ്റ്റേ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റേയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ചിലപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് തന്നെ ഈ ബീച്ച് വ്യൂ ഒക്കെ കിട്ടാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു ബീച്ച് വൈബ് അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ
0: സമാധാനത്തിൽ നമ്മൾ കുടുംബമായിട്ട് പോയി.
1: അതെ,
0: അങ്ങനത്തെ ഒരു സമാധാനത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ കോവളം പോലെ, പക്ഷെ കോവളത്തിന്റെ ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള,
1: അതെ അതെ, കോവളം നമുക്ക് ഒരു 10% ആയിട്ട് കരുതാം. ദനാങ്ങിന്റെ ഒരു വലിയൊരു സ്ട്രെച്ച് ഓഫ് ബീച്ച് സൈഡിൽ ഇങ്ങനെ ഷോപ്സ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ള ഏരിയ.
0: ഇപ്പൊ ദനാങ് ഇപ്പോ ഒരു സീ സൈഡ് ടൗൺ ആണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലെ ബീച്ചിന്റെ ഒരു നില നോക്കിയാൽ കോവളമായിട്ട് കമ്പയർ ചെയ്യാം, പക്ഷെ അവിടുത്തെ ഇപ്പോൾ ഒരു തെരുവുകളുടെയൊക്കെ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള സ്ട്രീറ്റ്സ് തന്നെയാണോ, അതോ ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് കുറച്ചുകൂടി വികസിച്ചിരിക്കുന്ന രീതിയിലാണോ തോന്നിയത്?
1: ആക്ച്വലി സ്ട്രീറ്റ്സ് ഒക്കെ കുറച്ചും കൂടെ വികസിച്ചിരിക്കുകയാണ്. കാരണം ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഫുള്ള് ടൂറിസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബീച്ച് സൈഡുള്ള സ്ട്രെച്ചിലുള്ളത്. ആക്ച്വലി സിറ്റിക്ക് അകത്തോട്ടാണ് അവിടുത്തെ ലോക്കൽസ് താമസിക്കുന്നത്. സിറ്റിക്ക് അകത്തോട്ട് ഐ മീൻ ബീച്ച് സ്ട്രെച്ചിലല്ലാതെ ഇൻലാൻഡാണ് ലോക്കൽസ് താമസിക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊക്കെ പോയപ്പം അതൊക്കെ അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഈ ബീച്ച് സൈഡ് സ്ട്രെച്ച് എന്ന് പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയിരുന്നു. വെച്ചാൽ ബിൽഡിംഗ് വൈസും ഷോപ്സ് വൈസും ഷോപ്പിംഗ് അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേക്കും വളരെ ഡെവലപ്ഡ് ഏരിയ ആയിരുന്നു. മെയിൻ അട്രാക്ഷൻ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള ഇതായിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
0: ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു.
1: ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ഊബർ പോലെ അവിടെ ഗ്രാബ് എന്നൊരു ആപ്പ് ഉണ്ട്. ഗ്രാബ് വഴി നമുക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ടാക്സി അല്ലെങ്കിൽ ടൂ വീലർ പോലും നമുക്ക് ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യാം. ഏത് ടൈമിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലോക്കൽ ട്രാൻസ്പോർട്ട് നമ്മൾ നോക്കിയില്ലായിരുന്നു, ഗ്രാബ് അതുപോലെ ടാക്സി സർവീസസ് ആണ് യൂസ് ചെയ്തിരുന്നത്.
0: നമുക്ക് അടുത്ത വിശേഷത്തിന് പോകുന്നതിന് മുമ്പ് മറ്റൊരു പാട്ട് കേൾക്കാം. ഒരു പാട്ട് പറയും, വിനോദിന് ഇഷ്ടമുള്ള മറ്റൊരു പാട്ട്.
1: തമിഴിലെ സൂര്യയുടെ ഏതെങ്കിലും ഒരു.
0: ശരി, അപ്പോൾ നമുക്ക് സൂര്യ അഭിനയിച്ച ഒരു ചിത്രത്തിലെ പാട്ട് കേട്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.

0: ഈ പറഞ്ഞല്ലോ നമ്മള് ഒരുപക്ഷെ വിയറ്റ്നാമിലെ ജനത താമസിക്കുന്നത് ഉള്ളിലേക്കാണ്. അപ്പോ വിനോദിന്റെ കാഴ്ചയിൽ അവരുടെ ഒരു ജീവിത രീതിയെ കുറിച്ച് എന്തെങ്കിലും തോന്നിയിരുന്നു? ഇവരിങ്ങനെ ആയിരിക്കും, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ചെറിയ അസസ്മെന്റ് നടക്കുമല്ലോ. ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഇവരെല്ലാം കച്ചവടക്കാരാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ കർഷകരാണ്, ഇങ്ങനെ ഒരു അസസ്മെന്റ് ഉണ്ടാവുമല്ലോ. വിനോദൻ എന്താണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് തോന്നിയത്?
1: ലൈഫ് സ്റ്റൈൽ ആക്ച്വലി അവിടെയുള്ള ആൾക്കാരെല്ലാരും വളരെ ഫ്രണ്ട്ലി ആണ്. അതൊരു കാര്യമാണ്. ഇപ്പം ഷോപ്പിൽ കയറിയാലും നമ്മളുമായിട്ട് പെരുമാറുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട്ലിനെസ് വേറെ ലൊക്കേഷൻസിൽ അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇന്ത്യൻസ് എന്നുള്ളൊരു സ്റ്റിഗ്മയാണല്ലോ, അല്ലെങ്കിൽ ബിഹേവിയർ വൈസ് ആയാലും ഇന്ത്യൻസിന് അഗേൻസ്റ്റ് ഉള്ള ഒരു ഇത്. അങ്ങനെ ഒരു പെരുമാറ്റം ഒന്നും വിയറ്റ്നാമിലുള്ള ആൾക്കാരുമായിട്ട് ഇല്ലായിരുന്നു.
0: മുൻവിധികളൊന്നും ഇല്ലാതെ നമ്മളോട് സംസാരിച്ചു, നമ്മളെ സ്വീകരിച്ചു.
1: ഷോപ്സിൽ പോയാലും വളരെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ സാധനം വാങ്ങിക്കണമെന്നൊന്നും ഇല്ല, അതായിരുന്നു മെയിൻ ഇത്.
0: അപ്പോൾ ഈ ഭാഷ
1: വിയറ്റ്നാമീസ് ഭാഷയാണ്, പക്ഷേ മോസ്റ്റ്ലി ഈ ഷോപ്സ് റെസ്റ്റോറൻസിലൊക്കെ അവർ ഇംഗ്ലീഷ് അഡ്ജസ്റ്റബിൾ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പം സംസാരിക്കാനും ഇടപഴകാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല?
1: ദനാങ്ങിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു, പക്ഷേ ഫൂക്കോക്കിൽ പോയപ്പോൾ കുറച്ചും കൂടെ ലോക്കൽസ് അധികം ഉള്ള സ്ഥലമായിരുന്നു. അവർ ആക്ച്വലി മൊബൈലിൽ സംസാരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. ഫൂക്കോക്കിൽ കുറച്ചും കൂടെ ബാക്ക്വേർഡ്സ് ആയിരുന്നു, അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദനാങ്ങിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഒരുവിധം എല്ലാവരും ഇംഗ്ലീഷിൽ മാനേജബിൾ രീതിയിൽ സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല.
0: കൂടല്ല, അവർ ടെക്നോളജിയുടെ സഹായത്തോടെ
1: സംസാരിക്കുന്നുണ്ട്. കാരണം
0: സംസാരിക്കാൻ കഴിവുള്ളവരും അത് ഉപയോഗിക്കുന്നവരും ആയിരുന്നു.
1: അതെ അതെ അതെ, ശരിയാണ്.
0: രണ്ട് സിറ്റിയിൽ പോയി പറഞ്ഞല്ലോ, ദനാങ്ങിലേക്കും ഫൂക്കോയിലേക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു ഭക്ഷണ സംസ്കാരം? അപ്പോ നമ്മളിവിടെ നിന്ന് നമ്മുടെ ഭക്ഷണമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണോ എന്ന് തോന്നി?
1: റൈസ് ആണ് മെയിൻ ഫുഡ്. റൈസ് ആൻഡ് നൂഡിൽസ് ആണ് മെയിൻ സ്റ്റേപ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ റെസ്റ്റോറൻറ്റിലും റൈസ് ആൻഡ് നൂഡിൽസ് അവൈലബിൾ ആണ്. പിന്നെ യൂറോപ്യൻ ഡിഷസ്, ബട്ട് മോസ്റ്റ്ലി വിയറ്റ്നാമീസ് ഫുഡ് റൈസ് ആൻഡ് നൂഡിൽ ബേസ് ആണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതലും ചിക്കൻ അല്ല, പോർക്ക് ആൻഡ് ബീഫാണ് അവരുടെ ബേസ്. അപ്പം ഡിഷസിൽ 90% അവരിൽ പോർക്ക് കാണും. ചിക്കൻ ഡിഷ് ഓപ്ഷൻസ് ഉണ്ട്, നമ്മളത് നോക്കി വേണം ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ മീറ്റ് എന്ന് കണ്ടിട്ട് ചിലപ്പം ചിക്കൻ മാത്രമായിരിക്കും എന്നൊരു അസംഷനിൽ വാങ്ങിക്കാൻ പറ്റത്തില്ല. പോർക്ക് കാണാം, ബീഫ് കാണാം, വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്. ഫ്രൈഡ് റൈസിൽ തന്നെ നോക്കുമ്പോൾ വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്, നൂഡിലും വെജിറ്റേറിയൻ ഓപ്ഷൻസും ഉണ്ട്. അപ്പം നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം കഴിക്കാൻ പറ്റുന്ന, ഇന്ത്യക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് വൈബ് തന്നെയാണ്. പിന്നെ യൂറോപ്യൻ ഇതും കിട്ടും, ബർഗേഴ്സ് ആയാലും സാൻഡ്വിച്ച് ആയാലും. അവിടെ ടൂറിസം ഫോക്കസ്ഡ് ആയതുകൊണ്ട് യൂറോപ്യൻ ഡിഷസും മെയിൻ എല്ലാ റെസ്റ്റോറൻസിലും കിട്ടുന്നുണ്ട്.
0: അപ്പോൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി കാര്യമായി അതിനെപ്പറ്റി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടോ? സ്പൈസി ആയിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ പൊതുവെ ആളുകൾ കഴിക്കുന്നത്?
1: പൊതുവെ ആളുകൾ കഴിക്കുന്നത് എനിക്ക് ഒന്ന് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യാൻ

0: അറിഞ്ഞുകൂടാതെ കുക്ഡ് ആണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്ത ഒരു സാധനം റോ ആയിട്ട് ഒരാൾക്ക് കഴിക്കേണ്ടി വന്നു. എന്നിട്ട് സോസും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതാണ് പറഞ്ഞത്, നമ്മൾ മെനു നോക്കി എന്താണ് ഒരു കാര്യം ഒന്ന് അസംഷൻ ചെയ്യാതെ വാങ്ങിച്ചാൽ ബുദ്ധിമുട്ടില്ല.
1: മറ്റൊരു ഭക്ഷണ സംസ്കാരമാണ്, ചിലപ്പോൾ അവർ റോ ആയിട്ട് കഴിക്കും, നമ്മൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം.
0: അതെ,
1: നമുക്ക് മറ്റൊരു പാട്ടുകൂടെ കേൾക്കാം, എന്നിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം.
0: അപ്പൊ തമിഴിലെ ഒരു വിജയ് അണ്ണന്റെ സോങ്.

0: ഇപ്പൊ രണ്ട് സിറ്റിയിലും പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ദനാങ്ങിലേക്കും മറ്റേതായിരുന്നു ഫൂക്കോ എന്ന് പറയുന്ന സിറ്റി. എന്താണ് വിനോദിന് തോന്നിയ വ്യത്യാസം ഈ രണ്ട് സിറ്റി? ഒന്ന് ബീച്ച് ഒബ്വിയസ്ലി ഒരു വ്യത്യാസമുണ്ട്, അപ്പൊ ഈ രണ്ട് സിറ്റിയും ഒന്ന് നമുക്ക് ഒന്ന് വർണ്ണിച്ചു തരാമോ?
1: ദനാങ്ങിൽ നമ്മൾ ചെന്ന് കയറിയതിന് ശേഷം ആദ്യമായിട്ട് പോയ ഒരു ലൊക്കേഷൻ ബുദ്ധയുടെ സ്റ്റാച്യുവിലോട്ടാണ് നമ്മൾ അന്ന് ഈവനിങ് പോയത്. ബുദ്ധയുടെ സ്റ്റാച്യു ആ ലൊക്കേഷനിൽ ചെന്ന് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ആ ബീച്ച് ഫ്രണ്ട് ഫുള്ള് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണാം. അപ്പം നമ്മൾ ഒരു ഈവനിങ് ടൈമിൽ പോയി നൈറ്റ് ടൈം വരെ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം ആക്ച്വലി നൈറ്റ് ടൈം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡിരിക്കുന്ന ബീച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്ന ബിൽഡിങ്സ് ഫുള്ള് അവർ ലൈറ്റ് കത്തിച്ചിരിക്കുകയാണ്. ലൈറ്റ് കത്തിച്ചെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൽ തന്നെ LED ഇട്ടിങ്ങനെ ഓരോ തീമിൽ ലൈറ്റ് കത്തിച്ച് നോക്കുകയാണ്, വച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് സ്കൈ ലൈൻ നോക്കുമ്പോഴത്തേക്കും വളരെ ഭംഗിയായിട്ടുള്ളൊരു വ്യൂ കിട്ടും. അത് തന്നെയാണ് ഒരു മെയിൻ അട്രാക്ഷൻ. ആ സിറ്റിയുടെ ഫുൾ ഒരു വൈബ് നമുക്ക് ഇപ്പുറത്തെ ബുദ്ധ സ്റ്റാച്യു നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും. അതൊരു സ്പെഷ്യൽ

0: വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബുദ്ധ സ്റ്റാച്ചു വന്ന് നെക്സ്റ്റ് പോയതെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ആക്ച്വലി അവർ സെറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ സാന്റോറിനിയുടെ തീമിൽ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രീസ് സ്റ്റൈൽ, ഗ്രീസിൽ ആ റെസ്റ്റോറൻറ്റ് മാത്രം. അപ്പം അതുപോലെ വെച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിലെല്ലാം എക്സ്പെൻസീവ് ആണ്, കാരണം ഈ ഒരു തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നിട്ട് അവർ കുറേ ഫോട്ടോ ഓപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ. അപ്പോൾ ഇപ്പം എല്ലാം ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൾച്ചറാണല്ലോ. അപ്പം അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് കിട്ടുന്ന രീതിയിൽ അവർ കുറേ ഫോട്ടോ ഓപ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റിനകത്ത്. പക്ഷേ ഫോട്ടോ ഓപ്സ് മാത്രമല്ല, ആ വൈബ് പോലും അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ല ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റാണ്, നല്ലതായിരുന്നു. ദനാങ് സിറ്റി ഫുള്ള് ഒരു ഓവറോൾ പിക്ചർ കിട്ടാനായിട്ട് നല്ല ലൊക്കേഷൻസ് ആയിരുന്നു.
1: മറ്റൊരു സിറ്റിയിലേക്ക് പോയ കാര്യം പറയുന്നത് ഫൂക്കോ, ആ സിറ്റിയിലെ കാഴ്ചകളെ കുറിച്ചുകൂടെ ഒന്ന് പറയാം.
0: ഫൂക്കോക്ക് ഒന്ന് ബേസിക്കലി ഒരു ഐലൻഡാണ്, ഒരു വലിയ ഐലൻഡാണ്.
1: ശരി,
0: എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫൂക്കോക്ക് വിയറ്റ്നാം ടൂറിസത്തിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡായിട്ടാണ് തോന്നിയത്. കാരണം അവിടെ ചെന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു സ്റ്റേയിലോട്ട് പോകുന്ന വഴിയിൽ എല്ലാം ലെസ് ഡെവലപ്ഡ് ആണ്. കാരണം റോഡ്സ് സ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിൽഡിങ്സ് സ്റ്റേയ്സ് ആയിരിക്കാം, അതൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിനീളെ കണ്ടതെല്ലാം കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആയിട്ടുള്ള ഇതാണ്. അപ്പം ഇങ്ങനെ ഓൺഗോയിങ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഏരിയയിലാണ് ഫൂക്കോക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫൂക്കോക്കിൽ പോയിട്ട് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്ത ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സൺസെറ്റ് ടൗൺ. സൺസെറ്റ് ടൗൺ എന്ന് വെച്ചാൽ ഒരു യൂറോപ്പിലൊരു ടൗൺ പോലെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സൺസെറ്റ് ടൗൺ എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളെല്ലാം അണ്ടർ കൺസ്ട്രക്ഷനാണ്. റോഡായാലും സൈഡിൽ സ്റ്റേ ആയാലും എല്ലാം ഇങ്ങനെ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു സൺസെറ്റ് ടൗണിൽ എത്തിച്ചേരുമ്പോഴത്തേക്കും വൈബ് ഫുള്ള് മാറുകയാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ടൗൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫുള്ള് എല്ലാം ഇങ്ങനെ എൽ ഇ ഡി ലൈറ്റൊക്കെ കത്തിച്ച് ആൾക്കാർക്ക് ഒരു പാർക്ക് പോലെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, റെസ്റ്റോറൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത ഒരു ടൗണാണ്. ആ ടൗണിനകത്ത് നമുക്ക് പോയി ചെന്ന് കയറുമ്പോഴത്തേക്കും നമ്മളൊരു യൂറോപ്യൻ ഒരു ടൗണിൽ കയറുന്ന ഒരു വൈബ് കിട്ടും.
1: ഒരു മായാനഗരം, ഒരു വേറെ സ്ഥലത്തിൽ നിന്ന് മറ്റൊരു ഒരു മായാനഗരത്തിലേക്ക് പോകുന്നത് പോലെ.
0: എനിക്ക് തോന്നുന്നത് ഒരു വിയറ്റ്നാമീസ് ലോക്കൽ ആൾക്കാണെങ്കിലും അവിടെ പോകുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ ആക്ച്വലി യൂറോപ്പ് രാജ്യങ്ങളിൽ പോകാൻ പറ്റാതെ ആകാം, പക്ഷേ അതിന്റെ ഒരു അനുഭവം കിട്ടാനായിട്ട് ഈ ഒരു സൺസെറ്റ് ടൗണിൽ പോയാൽ മതി.
1: അപ്പോ സാധാരണഗതിയിൽ വിയറ്റ്നാമിൽ പോകുന്നവർ, ഇപ്പോൾ വിനോദ് പോയത് സിറ്റികളിലേക്കാണ്, അപ്പോൾ വിയറ്റ്നാമിൽ പോകുന്നവർ പറയാറുള്ളത് വിയറ്റ്നാമിലൊരു യുദ്ധ ചരിത്രമുണ്ടല്ലോ.
0: അതെ.
1: അപ്പോ ഇപ്രാവശ്യം അങ്ങനെ അത്തരം ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കാനോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും അനുഭവങ്ങൾ കേൾക്കാനോ അവസരമുണ്ടായോ?
0: ഇത്തരം സ്ഥലങ്ങളിൽ പോകാനുള്ള അവസരം ഉണ്ടായില്ല. കാരണം ഫാമിലി ആൻഡ് കിഡ്സ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ കിഡ്സിനും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് പോയത്. പക്ഷേ നമ്മൾ ഹോയാൻ എന്നൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നമ്മളെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ അമേരിക്കയായിട്ടുള്ള ഹിസ്റ്ററിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദനാങ്ങിൽ നിന്ന് ഹോയാൻ പോയുന്ന റൂട്ടിൽ ഇവിടെ എല്ലാം അമേരിക്ക ബോംബ് ചെയ്ത സ്ഥലങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ബോംബ് ചെയ്ത് പലതും ഫുള്ളി നശിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ എന്നായിരുന്നു ഗൈഡ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഹോയാനിൽ ചെന്നപ്പോഴത്തേക്കും പണ്ട് അവർ കൺസ്ട്രക്ട് ചെയ്ത ചൈനീസ് ആൾക്കാർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചൊരു ബ്രിഡ്ജ് കാണിച്ചായിരുന്നു. ഈ ബ്രിഡ്ജ് വന്നിട്ട് ബോംബിങ്ങിനെ സർവൈവ് ചെയ്തൊരു ബ്രിഡ്ജ് എന്നാണ് അവർ പറഞ്ഞത്. അത് എനിക്കൊരു സ്പെഷ്യൽ ഇതായിട്ട് തോന്നി. കാരണം അമേരിക്കയായിട്ട് യുദ്ധത്തിൽ ഇത്രയും ബോംബ് ചെയ്തിട്ടും സർവൈവ് ചെയ്തൊരു ഓൾഡ് ബ്രിഡ്ജ് കാണിച്ചു. ഇതൊരു ഇതുപോലെ
1: യുദ്ധസ്മാരകമായി കണ്ടത് ബ്രിഡ്ജ് മാത്രമാണ്.
0: അതെ അതെ.
1: അപ്പോൾ നേരത്തെ പറഞ്ഞു നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവർ കുറച്ചധികം ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോൾ ഗൈഡിന്റെ അനുഭവം പറഞ്ഞു, യുദ്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച കാര്യം പറഞ്ഞു. മറ്റെന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇന്ററാക്ഷൻ ഉണ്ടോ വിയറ്റ്നാമിൽ പോയിട്ട് അവിടുത്തെ നാട്ടുകാരുമായി മീറ്റ് ചെയ്തിട്ട്?
0: അതായത് ഞാൻ ഒരു സ്ഥലത്ത് നാട്ടിൽ പോകുന്നു മുമ്പേ ആ ഒരു സ്ഥലത്തിന്റെ ഭാഷയുടെ ഹലോവും താങ്ക് യു അവരുടെ ഭാഷയിൽ എങ്ങനെ പറയുന്നു എന്ന് ജസ്റ്റ് എപ്പോഴും
1: അന്വേഷിച്ചു വയ്ക്കും.
0: അപ്പോൾ വിയറ്റ്നാമീസ് ഭാഷയിൽ ഹലോ പറയുന്നത് സിൻചാവ് എന്നാണ്. അതേപോലെ താങ്ക് യു എന്ന് പറയുന്നത് ക്യാം ഏൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചു വിയറ്റ്നാമീസ് ഭാഷയിൽ താങ്ക് യു എന്ന് പറയുന്നത് എങ്ങനെയെന്ന് അറിയാമോ. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാം ഏൺ എന്നല്ലേ. പുള്ളിക്കൊരു അതിശയം, കുറേ പേര് അങ്ങനെ പഠിച്ചിട്ട് പോകുമായിരിക്കും, പക്ഷേ ഞാൻ ജസ്റ്റ് ഈ രണ്ട് വാക്കുകൾ നോക്കി വെച്ചിട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു അതിശയമായിരുന്നു അങ്ങേർക്ക്. പുള്ളി അതിശയിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ അറിയാം, എങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കി വെക്കാറുണ്ട്.
1: യാത്ര ചെയ്യുന്നവരോടെല്ലാം വിനോദ് പറയുന്നത് അതാണ്, അവിടുത്തെ വാക്കുകളൊക്കെ പഠിച്ചു വെക്കുക.
0: ഇങ്ങനത്തെ അല്ല, ബേസിക് ഇങ്ങനെ ഹലോ ആൻഡ് താങ്ക് യു ഒരു മെയിൻ വാക്കുകൾ പോലെയാണ്. ഒരു ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും തീരുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നതും അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്ന വാക്കുകളാണ്.
1: നമുക്ക് മറ്റൊരു പാട്ടുകൂടെ കേട്ടിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. വിനോദിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയും.
0: അത് മമ്മൂട്ടിയുടെ ഏതെങ്കിലും ലേറ്റസ്റ്റ് സിനിമയിലുള്ള സോങ് ആവും.

0: അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ബുദ്ധപ്രതിമയിൽ നിന്ന് നോക്കിയപ്പോൾ വിയറ്റ്നാമിന്റെ ഒരു സ്കൈ ലൈൻ, വിയറ്റ്നാമിന്റെ അല്ല ഈ പറഞ്ഞ
1: ദനാങ്
0: സിറ്റിയുടെ ഒരു സ്കൈ ലൈൻ കണ്ടു, അത് രസമായിരുന്നു എന്ന് പറഞ്ഞു. ഒത്തിരി അധികം ലൈറ്റ് ഉണ്ടായിരുന്നു. പൊതുവെ വിയറ്റ്നാമിലെ രാത്രി ജീവിതത്തിന് എന്താണ് തോന്നിയത്? നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ? എന്താണ് അവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തോന്നും?
1: നമ്മള് ദനാങ് ടൂറിസ്റ്റ് ഏരിയയിലെല്ലാം നൈറ്റ് 12 വരെ കുറച്ച് തിരക്കുള്ള സ്ഥലങ്ങളായിരുന്നു. അതായത് റെസ്റ്റോറൻറ്റ്സ് എല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ബീച്ചിലായാലും ആൾക്കാരൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളി സിറ്റി ഒരു 9 PM ഒരു 10 PM ശേഷം അടയ്ക്കുന്നു എന്നുള്ളൊരവസ്ഥയല്ല. ഒരു 12-1 വരെയൊക്കെ കുറച്ചും കൂടെ ക്രൗഡഡ് ആണ്, ബീച്ചും ആയാലും റെസ്റ്റോറൻറ്റ്സ് ഷോപ്പിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് എല്ലാം ലൈറ്റൊക്കെ കത്തിച്ചിട്ടിരിക്കുകയാണ് സിറ്റി ഫുൾ, ആ ഒരു ബീച്ച് സ്ട്രെച്ച് ഫുള്ള്. അപ്പോൾ നമുക്ക് ഫുൾ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. പിന്നെ തിരക്ക് കുറവൊന്നുമില്ല, ക്രൗഡഡ് ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ നൈറ്റ് കുറച്ച് സമയം അധികം പുറത്ത് ഷോപ്പിങ്ങിന് സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ബീച്ചിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിലും സേഫായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
0: സിറ്റിയിലും അങ്ങനെ തന്നെയായിരുന്നു.
1: ഫൂക്കോക്കിൽ പക്ഷേ അങ്ങനെ അല്ല, എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളൊരു ടൗണിൽ ചെന്ന് എത്തിപ്പെടണം, എന്നാലേ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം, പക്ഷേ ആക്ച്വലി നമ്മൾ സ്റ്റേയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ഔട്ടർ ഏരിയ ആവാം,
0: നമ്മുടെ നാട് പോലെ ഒരു സമയം കഴിയുമ്പോൾ പതുക്കെ എല്ലാം അടച്ച്
1: അടച്ചാ. അതെ അതെ. ഇപ്പോൾ നമ്മളിപ്പം ഫൂക്കോക്കിലാണ് വന്നിട്ട് ബേസിക്കലി ഇതേപോലെ ഒരു സൺസെറ്റ് ടൗൺ അല്ലെങ്കിൽ ഗ്രാൻഡ് സിറ്റി ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൈറ്റ് 12 വരെയോ 1 വരെയോ ആണെങ്കിലും സ്പെൻഡ് ചെയ്യാം. പക്ഷെ അവിടെ നിന്ന് ആക്ച്വലി നമ്മളെ സ്റ്റേയിൽ വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു ട്രാവൽ ടൈം കാണാം, അങ്ങനെ വന്നിട്ട് ഡേ ക്ലോസ് ആവും. ആക്ച്വലി നമുക്ക് അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻസ്.

0: ഇല്ല, ഫുക്കോക്ക്
1: വിനോദ് കൂടുതൽ നഗരങ്ങളിലേക്കാണ് പോയത്. അപ്പൊ ഞാനിത് ചോദിക്കണോ എന്ന് ഒരു ശങ്കയോടെ തന്നെയാണ് ചോദിക്കുന്നത്. വിയറ്റ്നാമിന്റെ ഒരു ഭൂപ്രകൃതിയെ കുറിച്ചൊന്ന് പറയാമോ? അപ്പൊ ഇതിപ്പോ ഒരു പക്ഷെ വിമാനത്തിൽ നിന്ന് കണ്ടതാവാം, അല്ലെങ്കിൽ ഈ നഗരങ്ങളിലേക്കുള്ള യാത്രയിൽ കണ്ടതാവാം. അപ്പോ എങ്ങനെയായിരുന്നു, നമ്മുടെ നാടുമായിട്ട് കമ്പയറബിൾ ആണോ? ഈ പറഞ്ഞതുപോലെ റൈസ് ആണ് അവർ കഴിക്കുന്നത്, അപ്പോൾ കൃഷിയിടങ്ങളുണ്ടോ? എന്താണ് വിനോദ് കണ്ട വിയറ്റ്നാമിന്റെ പൊതുവെയുള്ള ഒരു ഭൂപ്രകൃതി?
0: ആക്ച്വലി വിയറ്റ്നാമിൽ നമ്മൾ പോയ രണ്ട് ലൊക്കേഷനും ബീച്ചിന് സമയമായിട്ടുള്ള ലൊക്കേഷനാണ്. ദനാങ് ബീച്ച് ലൊക്കേഷനാണ്, ഫുക്കോക്ക് ഒരു ഐലൻഡുമാണ്. അപ്പോൾ നമുക്ക് ബീച്ചാണ് മെയിൻ ഫോക്കസ്. ദനാങ് ആയാലും ബീച്ച് സൈഡാണ്, ഫുക്കോക്ക് ഒരു ഐലൻഡുമാണ്. അപ്പോൾ ബീച്ച് തന്നെയാണ് മെയിൻ ഫോക്കസ്. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കോവളം അല്ലെങ്കിൽ വർക്കല വൈബ് എങ്ങനെയാണോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് എഡിഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം വളരെ സ്ട്രെസ് ഫ്രീ എന്ന് വെച്ചാൽ തിരക്ക് എല്ലാം വളരെ കുറവാണ്. ഇവിടെ ഉള്ള ഒരു തിരക്കൊന്നും അനുഭവപ്പെടത്തില്ല. അപ്പം നമുക്ക് വളരെ സ്ട്രെസ് ഫ്രീ ഒരു അനുഭവമാണ് ഇവിടെ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം അനുഭവപ്പെടുന്നത്. പക്ഷേ ലൊക്കേഷൻസ് നോക്കുമ്പോൾ എല്ലാം ഒരു കേരളം പോലെ തന്നെയാണ് എല്ലാം കാണാനും ഇത് ചെയ്യാനും. പക്ഷേ എല്ലാം വളരെ ലെയ്ഡ് ബാക്കാണ്. എല്ലാം ഒരു ബീച്ചിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ആവാം, എല്ലാം ലെയ്ഡ് ബാക്കുമാണ്. റോഡിൽ തിരക്കുകളും വളരെ കുറവാണ്. പോയ വേറൊരു ലൊക്കേഷനെ പറയുകയാണെങ്കിൽ ബണ ഹിൽസ് ആണ് നമ്മൾ പോയത്. ബണ ഹിൽസിൽ ആക്ച്വലി എത്തിപ്പെടാനായിട്ട് നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത്. നമ്മൾ ഈ ബീച്ച് ലൊക്കേഷനിൽ നിന്ന് കുറച്ചൊരു ട്രാവൽ ടൈമുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കേബിൾ കാർ എടുക്കുകയാണ്. കേബിൾ കാർ എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് കേബിൾ കാർ റൈഡ് എന്തുമാണ് ആ ബണ ഹിൽസിലോട്ട് എത്തിപ്പെടുന്നത്. കേബിൾ കാർ റൈഡ് തന്നെ ഒരു 15 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്ഹിൽ ആണ് ട്രാവൽ ചെയ്യുന്നത്. ഈ കേബിൾ കാർ ട്രാവൽ ചെയ്യുന്ന ഈ ബണാഹിൽ ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ പിന്നെ ഒരു മൂന്നാർ വൈബാണ്. ആക്ച്വലി
1: പെട്ടെന്ന് കടലിൽ നിന്നും ഒരു മലയിലേക്ക് എത്തി,
0: അത് തന്നെ ഒരു 15 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ഒരു മൂന്നാർ വൈബിലേക്ക് എത്തുകയാണ്. അവിടെ തണുപ്പും മഞ്ഞും മൂടലൊക്കെയാണ് അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ്. അവിടെയും നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാം. പാർക്സ് ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ഷോപ്പിംഗ് ചെയ്യാൻ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ഒരു തണുപ്പുള്ള വൈബ് ഉടനെ തന്നെ അനുഭവപ്പെടണമെങ്കിൽ നമുക്ക് നേരെ ബണ ഹിൽസിലോട്ട് പോയാൽ മതി.
1: ഈ പറഞ്ഞു വരുന്നത് കടലും മലയും ഒക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി, കേരളത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോഗ്രഫിയിലാണ് വിയറ്റ്നാമോ ഉള്ളത്. നമുക്കൊരിക്കലും അപരിചിതത്വം തോന്നത്തില്ല വിയറ്റ്നാമിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുമായിരുന്നു.
0: അതെ.
1: അപ്പോ ഈ യാത്രയെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ വ്യക്തമായി നിൽക്കുന്ന ഒരു അനുഭവം, അതൊരു ഭക്ഷണമാകാം, ഒരു കാഴ്ചയാകാം, ഒരാളുമായിട്ടുള്ള സംസാരമാകാം, എന്തെങ്കിലും ഉണ്ടോ പങ്കുവയ്ക്കാനായി?
0: ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ വിയറ്റ്നാമിലെ ഫേമസ് ആണ് കോഫി. അവരുടെ കോഫി എന്ന് വെച്ചാൽ വളരെ വളരെ സ്ട്രോങ് ആണ്. വെറുതെ ചെന്ന് ഒരാൾക്ക് കുടിക്കാന്ന് വെച്ചാൽ ഒരു ഞാൻ പറയുന്നത് കോഫി ലവേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള കോഫിയാണ് പറയുന്നത്. അല്ലാതെ കോഫി എൻജോയ് ചെയ്യാതാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വളരെ സ്ട്രോങ് ആണ്. പിന്നെ ബ്ലാക്ക് കോഫിയാണ്. ബ്ലാക്കിൽ അവർ ആക്ച്വലി മിൽക്കിൻ്റെ ക്രീമാണ് എടുത്തു വരുന്നത്. അവിടെ ഫേമസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കോഫിയാണ്. കോഫി ഓൾറെഡി വളരെ സ്ട്രോങ് ആണ്, അതിൽ തന്നെ അവർ സോൾട്ട് ചേർക്കും. കോഫിയിൽ സോൾട്ട് ചേർക്കും, വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കത് സോൾട്ട് വലിയൊരു ഫ്ലേവർ വ്യത്യാസമായിട്ട് തോന്നത്തില്ല. അത് ഒരു ആ ഒരു കോഫി ഫ്ലേവറിനെ ആഡ് ചെയ്യുന്ന പോലെ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ സോൾട്ടും. അപ്പം സോൾട്ട് കോഫിയുണ്ട്, പിന്നെ എഗ്ഗ് കോഫിയുണ്ട്.
1: എഗ് കോഫി, മുട്ടയിട്ട കോഫി?
0: ആ അതെ അതെ, ഞാൻ എഗ് കോഫി ട്രൈ ചെയ്തില്ല, കാരണം റോ എഗ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഒരു രീതിയിലും കുക്ക് ചെയ്ത എഗ് അല്ല അതിനകത്ത് കോഫിക്കകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എഗ് കോഫി ഞാൻ ട്രൈ ചെയ്തില്ല, അതുകൊണ്ട് അതിൻ്റെ അനുഭവം പറയാൻ പറ്റത്തില്ല. പക്ഷെ സോൾട്ട് കോഫി ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ കോഫി ലവറും കൂടെയാണ്, അതുകൊണ്ട് ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു ഐറ്റമാണ് അവിടുത്തെ സോൾട്ട് കോഫി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ മാങ്ങ ആൻഡ് ചക്ക. മാങ്ങ വന്ന് വിയറ്റ്നാമിൽ ഇയർ റൗണ്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതൊരു വലിയ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഇവിടെ കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും
1: സീസണലാണ്,
0: മേ ബി 3 മന്ത്സ് 4 മന്ത്സ് കിട്ടുന്ന ഒരു സാധനമാണ് മാമ്പഴം. പക്ഷേ വിയറ്റ്നാമിൽ ഇയർ റൗണ്ട് നമുക്ക് മാങ്ങ കിട്ടും. ഇവിടത്തെക്കാളിലും വലിയ സ്പെഷ്യൽ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും തോന്നിയില്ല, പക്ഷേ ഇയർ റൗണ്ട് കിട്ടും. ഇപ്പം മാംഗോ ലവേഴ്സ് ഉണ്ടെങ്കിൽ വിയറ്റ്നാമിൽ പോയാൽ ഇയർ റൗണ്ട് എപ്പോഴും വേണമെങ്കിലും മാംഗോ ട്രൈ ചെയ്യാം. പിന്നെ ടേസ്റ്റിലും വ്യത്യാസം തോന്നിയത് അവിടുത്തെ ചക്ക, വളരെ ടേസ്റ്റായിരുന്നു അവിടുത്തെ ചക്ക. ഇവിടുത്തെ ചക്ക എന്ന് പറയുന്നത് നമുക്കൊരു ഹിറ്റ് ഓർ മിസ് ഫീലാണ്. ചില സമയം കൊള്ളായിരിക്കാം, ടേസ്റ്റ് കാണും, ചില സമയം അങ്ങനെ ടേസ്റ്റ് ഒന്നും കാണാതെ പോവാം. പക്ഷെ അവിടുത്തെ ഞാൻ 2-3 തവണ വാങ്ങി കഴിച്ചായിരുന്നു, എല്ലാം വളരെ ടേസ്റ്റുള്ള ചക്കയായിരുന്നു. പക്ഷെ അതും ഇയർ റൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഈ രണ്ട് ഐറ്റംസും വളരെ ടേസ്റ്റ്ഫുൾ സാധനങ്ങളായിരുന്നു. പിന്നെ കണ്ട കാഴ്ചയിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ദനാങ്ങിൽ ചെന്ന് ഇറങ്ങിയ സ്ഥലത്ത് ഒരു ഡ്രാഗൺ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു ആകൃതി എന്ന് വെച്ചാൽ ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്, ഇങ്ങനെ ആർക്ക് ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ബ്രിഡ്ജിൻ്റെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഗൺ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തല വന്നിട്ട് ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ എൻഡിങ് പൊസിഷനിൽ അതിൻ്റെ ഹെഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ വീക്കെൻഡ്സ് വന്നിട്ട് ഈ ഡ്രാഗൺ ബ്രിഡ്ജിൽ ഒരു ഷോ നടത്തും. അതായത് ഈ ഡ്രാഗന്റെ തല

0: ആയിരുന്നു തീ തുപ്പുന്നതായിട്ട് ഷോ. വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇരുന്നാൽ ഈ വ്യൂ ഒന്ന് കാണാൻ പറ്റും. അപ്പൊ തന്നെ അവിടെ ഈ സ്ട്രീറ്റ് ഫുഡ് തട്ടുകട പോലത്തെ ഷോപ്സിലെല്ലാം അവരിങ്ങനെ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റുള്ള പാർക്സിൽ ഇങ്ങനെ കൊണ്ട് സീറ്റിട്ട് ഇങ്ങനെ ഓർഡർ എടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നാൽ മാത്രമാണ് നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ മാത്രമേ അവിടെ ഇരുന്ന് ആ വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. 3 മിനിറ്റ്സ് ഷോയേ ഉള്ളൂ. നമുക്ക് 2-3 തവണ അത് ഇങ്ങനെ ഡ്രാഗൺ തീ തുപ്പുന്നതായിട്ടും കാണാൻ പറ്റും. വാട്ടർ സ്പ്രേ ചെയ്യും, വാട്ടറും ഇങ്ങനെ വായിന്ന് തുപ്പുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരു നല്ല ഇതായിരുന്നു.
1: അപ്പോൾ ഇത്രയും നേരം നമ്മളോട് വിയറ്റ്നാമിലെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വിനോദിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ മാങ്ങയും ചക്കയും സോൾട്ട് കോഫിയും പിന്നെ കടലും മലയും ഒക്കെ ഇഷ്ടമുള്ളവർ പറ്റുകയാണെങ്കിൽ വിയറ്റ്നാം സന്ദർശിക്കാൻ ഇടയാകട്ടെ. നന്ദി, നമസ്കാരം.
2: വിയറ്റ്നാം വിശേഷങ്ങൾ മൃദുൽ ജേക്കബിനോടൊപ്പം പങ്കുവച്ചത് വിനോദ് കുമാർ. ടീം സഞ്ചാരി മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24.
3: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
2: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 അധികം ലഭിക്കുന്നു.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
2: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
3: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
2: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
4: ഇനിയൊരു ഗാനത്തിലേക്ക്. കൂടും തേടി എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രനും വാണി ജയറാമും പാടിയത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിനിനെ കുറിച്ച് സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന രോഗം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാല് തടിച്ച് ചുരുണ്ടുകൂടി വാൽവുകളിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ട് രക്തോട്ടം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ട് വെയിനകത്തെ പ്രഷർ കൂടി നിൽക്കുന്നതിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരാളുടെ കാല് നോക്കിയാൽ കാലിൽ ഒരുപാട് തടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന, കാണാൻ അരോചകമായി തോന്നുന്ന രീതിയിൽ കിടക്കുന്ന തടിച്ച വെയിൻസിനെയാണ് പൊതുവെ സമൂഹം ഇതിനുള്ള ആൾക്കാർ വെരിക്കോസ് വെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വെരിക്കോസ് വെയിൻ തടിച്ച ഞരമ്പുകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ തൊലിക്കും പല പല ചേഞ്ചസും ഉണങ്ങാത്ത മുറിവുകളും ഇതെല്ലാം ചേർന്ന് കിട്ടുന്നതിനാണ് ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ പത്തോളജി എന്ന് നമ്മൾ പറയുന്നത്.
1: സർ, എന്ത് കാരണം കൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന രോഗം ഉണ്ടാകുന്നത്?
2: പ്രധാന കാരണം പലരും പല പല തിയറീസ് ആണിത്. അതിൽ ഒന്നാമത്തേത്, നമ്മുടെ വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തത്തെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കുക. നമ്മുടെ രക്തത്തിന്റെ ചമ്രണം എന്ന് വെച്ചാൽ രണ്ട് തരം രക്തക്കുഴലുകളാണ്, ഒന്ന് ആർട്ടറി, രണ്ട് വെയിൻ. ആർട്ടറിയിലെ ബ്ലഡ് എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് ശരീരത്തിലെ പല കോശങ്ങളിൽ എത്തിക്കുകയാണ് ആർട്ടറിയുടെ ജോലി. ഈ ബ്ലഡിന്റെ ഓക്സിജനൊക്കെ യൂസ് ചെയ്ത് അതിന്റെ പോഷകങ്ങളൊക്കെ യൂസ് ചെയ്ത ശേഷം തിരിച്ച് ഹാർട്ടിലോട്ടും തിരിച്ച് ശ്വാസകോശത്തിലോട്ടും എത്തിച്ച് അതിനെ ഓക്സിജനേറ്റ് ചെയ്യുന്ന ജോലിയാണ് വെയിൻസിനുള്ളത്. വെരിക്കോസ് വെയിനിന്റെ പത്തോളജി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഈ സിസ്റ്റം മനസ്സിലാക്കണം, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരാൾ ശരീരത്തിലെ രക്തം ആർട്ടറി വഴി കോശങ്ങളിലെത്തുകയും ഈ കോശങ്ങളിൽ വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും എടുത്ത് സ്വീകരിച്ച ശേഷം ഈ രക്തം തിരിച്ച് വെയിൻ വഴി നമ്മൾ ശ്വാസകോശങ്ങളിലും ഹാർട്ടിൽ എത്തുകയും അവിടുന്ന് ഓക്സിജനേറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ഹാർട്ട് എന്താ ചെയ്യുന്നത്, പമ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒഴുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, പമ്പിങ് വേണം, ഒരു ഫോഴ്സ് വേണം. അപ്പം ആർട്ടറിയിലുള്ള ബ്ലഡ് ആണെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്ത് കോശങ്ങളിൽ എത്തിക്കുന്നു. തിരിച്ച് ഹാർട്ടിലോട്ട് എങ്ങനെ പോകും, പമ്പിങ് വേറൊരെണ്ണം ഇല്ല. അപ്പം അതിന് എന്താണ് വരുന്നത്, കിട്ടുന്നത് നമ്മുടെ കാലിലെ മസിലുകളുടെ പ്രവർത്തനമാണ് ഒരു പമ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനാണ് കാഫ് മസിൽ പമ്പ് എന്ന് പറയും. നമുക്ക് നോക്കിയാൽ ഈ വെരിക്കോസ് വെയിൻ കാലുകളിൽ മാത്രമേ കാണുന്നുള്ളൂ, കൈകളിൽ വെരിക്കോസ് വെയിൻ നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലാണല്ലോ പ്രഷർ കൂടുതൽ വരുന്നത് എണീറ്റ് നിൽക്കുന്ന ആൾക്ക്. അപ്പം ഈ കാലിലെ മാംസപേശികൾ ചുരുങ്ങുകയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പമ്പിങ് ആക്ഷനാണ് ഈ വെയിനിൽ നിന്നും ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ടും ശ്വാസകോശത്തിലോട്ടും എത്തുന്നത്. ഇതിനെന്തെങ്കിലും പ്രവർത്തനക്ഷമത വന്നു കഴിഞ്ഞാൽ ഈ പമ്പിങ് ആക്ഷൻ എന്തെങ്കിലും കുറഞ്ഞാൽ എന്ത് പറ്റും, ബ്ലഡ് വെയിനുകളിൽ കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ. അപ്പം വെയിനിൽ എന്ത് പറ്റിയെന്ന് പ്രഷർ കുറവായിരിക്കും. സാധാരണ ഒരു വെയിനിൽ

0: പ്രഷർ നമുക്കറിയാം, ഒരു നമ്മളൊരാളുടെ ബി പി എന്ന് പറയുന്നത് 128 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വെയിനിലെ പ്രഷർ ഒരു 10 or 20 മില്ലിമീറ്ററെ പാടുള്ളൂ. അതിനപ്പുറം പ്രഷർ നമുക്ക് താങ്ങാനുള്ള ശേഷി വെയിനുകൾക്കില്ല. അപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരാളെ എണീറ്റ് നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചു, അയാൾക്ക് നമുക്ക് എത്ര പ്രഷർ നമ്മൾ പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ഓഫ് മെർക്കറി വെച്ചാണ്. അപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെയിനിലെ പ്രഷർ സ്വാഭാവികമായിട്ടും കാലിൻ്റെ താഴെ ഒരു 100 മില്ലിമീറ്റർ മെർക്കറി പ്രഷർ എങ്കിലും വരണം. പക്ഷേ അത് വരത്തില്ല. എന്തുകൊണ്ട് വരാത്തത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബ്ലഡിനെ അവിടെ തങ്ങി നിൽക്കാൻ കാഫ് മസിൽ പമ്പ് അനുവദിക്കുന്നില്ല. ഇതിനെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെയിൻ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്യുമ്പം പ്രഷർ കുറയും. എങ്ങാനും ഈ ഫ്ലോയിങ് മെക്കാനിസം കുറഞ്ഞു കിട്ടിയാലോ പ്രഷർ കൂടും. പ്രഷർ കൂടിയാൽ വെരിക്കോസ് വെയിൻ വരും. പിന്നെ കാഫ് മസിൽ പമ്പാണ് ഒരു ഫാക്ടർ. രണ്ട്, ഈ വെയിനുകൾക്കെല്ലാം വാൽവ് ഉണ്ട്. വെയിനുകൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് തൊലിയുടെ പുറത്തുള്ള വെയിൻ, ഇതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി ഉണ്ടാകുന്നത്. പിന്നെ രണ്ട്, മസിൽ കാലുകളുടെ ഉൾഭാഗത്തുകൂടി ബ്ലഡ് പോകുന്ന വെയിനുകൾ, അത് ഡീപ്പ് വെയിൻസ്. അവിടെ വാൽവ് ഇല്ല. പക്ഷേ ഈ തൊലിയിലൂടെ പോകുന്ന വെയിനുകളിൽ വാൽവ് ഉണ്ട്. എന്തിനാണ് ഈ വാൽവിൻ്റെ പ്രവർത്തനം? വാൽവ് ഉള്ളതുകൊണ്ട് ഈ ബ്ലഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അതായത് ഹാർട്ടിൻ്റെ ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. തിരിച്ച് ബ്ലഡ് നമ്മൾ എണീറ്റ് നിന്നാൽ തിരിച്ച് ബ്ലഡ് റിട്ടേൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ റിട്ടേൺ വരുന്ന ബ്ലഡിനെ വാൽവുകൾ തടഞ്ഞു നിർത്തുന്നു. ഈ വാൽവിൻ്റെ പ്രവർത്തനം പോയാലോ തിരിച്ച് വെയിൻ ലീക്ക് ചെയ്യും. അതാണ് അടുത്ത വരാനുള്ള ഏറ്റവും പ്രധാന കാരണം. പിന്നെ ഇത് കൂടാതെ നമുക്ക് അറിയാം, ഈ ബേസിക് പത്തോളജി വെരിക്കോസ് വെയിൻ്റെ എന്ന് പറഞ്ഞാൽ വെയിനകത്തെ പ്രഷർ കൂടുക എന്നുള്ളതാണ്. പ്രഷർ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളാണോ ഫാക്ടേഴ്സ് ആണോ ഈ പ്രഷറിനെ കൂട്ടുന്നത് അതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കും. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കാരണങ്ങൾ കണ്ടു. അടുത്ത ഒരു കാരണം, വയറ്റിനകത്തൂടെയാണല്ലോ ഈ ബ്ലഡ് തിരിച്ചങ്ങ് പോകുന്നത്. വയറിനകത്ത് എന്തെങ്കിലും കാരണവശാൽ പ്രഷർ കൂടിയാൽ ഇപ്പോൾ വയറിനകത്ത് നീരുകെട്ട് വരാം, ഇപ്പോൾ ഗർഭിണികൾക്ക് കുഞ്ഞ് വളരുന്നു, പിന്നെ എന്തെങ്കിലും ട്യൂമർ ഉണ്ടാകുന്നു, ഇത്രയും കാരണങ്ങൾ കൊണ്ടും വയറിനകത്തെ പ്രഷർ കൂടുന്നു. അപ്പോൾ എല്ലാം ഈ ബാക്ക് പ്രഷർ വന്ന് വെയിനിലെ പ്രഷർ കൂടുന്നു. ഇതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. വേറൊരു സംഭവം വരാം, അതായത് ഒരു എന്തെങ്കിലും അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ബെഡ്ഡനായി കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പറ്റും? ഈ ഡീപ്പ് വെയിൻസ്, അതായത് കാലുകളുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള വെയിനുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതങ്ങനെ കിടക്കുന്നവരിലാകാം, ഈ കോവിഡ് ബാധിതരിൽ വരാം, അങ്ങനെ എന്തെങ്കിലും ക്ലോട്ടിംഗ് മെക്കാനിസം ഇറഗുലാരിറ്റി ഉള്ളവർക്കും ഡീപ്പ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഇങ്ങനെ ക്ലോട്ട് ചെയ്യുന്നവർക്ക് എന്ത് പറ്റും? ബ്ലഡ് പിന്നെ ഏതിലെ സഞ്ചരിക്കാം? തൊലിയുടെ സൂപ്പർഫിഷ്യൽ വെയിൻസ്, അതായത് ആ വെയിൻസ് വഴിയെ സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ നാൾ നമ്മൾ ചികിത്സ കഴിഞ്ഞ് പിന്നെയും ഈ ഡീപ്പ് വെയിൻസ് തുറന്നു കഴിയുമ്പോൾ ഈ എന്ത് പറ്റും? ഈ വാലുകളൊക്കെ തകരാറിലാകും. അതും വെരിക്കോസ് വെയിൻ അടുത്ത പോസിബിലിറ്റിയാണ്.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: വെരിക്കോസ് വെയിൻ ഭൂരിഭാഗം കേസുകൾക്കും യാതൊരു ലക്ഷണവും വരത്തില്ല. നമ്മളെ രോഗികൾ അറിയത്ത പോലും ഇല്ല. ആകെ കാണുന്നത് ഈ വെയിൻ തടിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കുറെ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ കാല് കഴപ്പ് തുടങ്ങും. അതാണ് ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണം, ആദ്യത്തെ ലക്ഷണം. കാല് കഴപ്പ് തുടങ്ങുമ്പോഴും നമ്മൾ എന്തെങ്കിലും കാല് പൊക്കി വെച്ച് കിടക്കും. അപ്പം പലർക്കും അത് മാറും. അടുത്തതായി വരുന്നത് ഈ കുറെ നാൾ കഴിയുമ്പം ചികിത്സിക്കാതെ പോയി കഴിഞ്ഞാൽ കാല് കഴപ്പ് കൂടി വരുന്നു. പിന്നെ വരുന്നത് കാലിന് നീര് വരും, നീര് വന്നു തുടങ്ങും. കുറച്ച് നാൾ കഴിയുമ്പം കാലില് നിറവ്യത്യാസം വന്നു തുടങ്ങും, ഒരുമാതിരി കറുത്ത നിറം വരും. അതിനുശേഷം നമുക്ക് ചൊറിച്ചിൽ തുടങ്ങും. ചൊറിച്ചിൽ തുടങ്ങി ചൊറഞ്ഞു പൊട്ടിക്കുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടി മുറിവുണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. അപ്പം ഉണങ്ങാത്ത മുറിവുകളിലോട്ട് അവസാനം വരും. ഇത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ നീരടിച്ച കോശങ്ങളെല്ലാം എന്തെങ്കിലും എന്തോ ഒരു പ്രത്യേക തരം മന്തുകാല് പോലെ ആയി മാറും. പിന്നെ അത് തിരിച്ച് പഴയ സ്ഥിതി ആകാത്ത രീതിയിൽ കോശങ്ങൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഴയ സ്ഥിതി ആവുകയില്ല.
1: സർ, ഈ വെരിക്കോസ് വെയിൻ ഒരു പാരമ്പര്യ രോഗമായി നമുക്ക് കണക്കാക്കാനാവുമോ?
0: പാരമ്പര്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാൽവ് ആണ് ഈ വെയിനിന്റെ, നമുക്ക് പറയാം ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്ന പ്രധാന കാരണം വെയിനുള്ളിലെ പ്രഷർ കൂടുക. ഈ പ്രഷറിനെ കുറയ്ക്കാനുള്ള ഒരു ഫാക്ടർ എന്താണ്? വാൽവിന്റെ പ്രവർത്തനമാണ്. ഈ വാൽവിന്റെ പ്രവർത്തനം തകരാറിലാകുന്നതുമ്പോഴാണ് ഒരു വെരിക്കോസ് വെയിൻ വരാൻ ഒരു കാരണം. വാൽവിന്റെ എങ്ങനെയാണ് പ്രവർത്തനം തകരാറിലാവുന്നത്? ചിലർക്ക് ജന്മനാ അതിൽ ഇലാസ്റ്റിൻ കൊളാജൻ ചില പ്രോട്ടീൻസ് ഉണ്ട്, ഇതിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വാൽവിൻ്റെ ബലം കുറയാം. അപ്പോൾ അങ്ങ് പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടിയ ചില അസുഖങ്ങൾ കാരണം ചിലരുടെ വാൽവിന് പാരമ്പര്യമായിട്ട് ബലം കുറവ് കാണാം. അങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് ചിലർക്ക് വെരിക്കോസ് വെയിൻ വരുന്നത്. പിന്നെ രണ്ടാമത്, ചിലർ ചെയ്യുന്ന ജോലി പാരമ്പര്യമായിട്ട് ഒരേ ജോലിയായിരിക്കും, ഒരേ കണക്കിന് നിന്ന് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പം ഒരു ചായ അടിക്കുന്നയാൾ, അയാളുടെ മകനും മക്കളും എല്ലാം ഒരേ കണക്കിന് നിന്ന് ജോലി ചെയ്യുന്നവരാണ്. ടീച്ചേഴ്സ്, സർജന്മാർ, ഇവരൊക്കെ ഒരേ കണക്കിൽ നിന്ന് നിൽക്കുന്നവർക്കും ഈ വാൽവിന് തകരാറ് വരാം. വെയിൻ ബ്ലഡ് കെട്ടിക്കിടന്ന് വെരിക്കോസ് വെയിൻ സാധ്യതയുണ്ട്.
1: സർ, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച്

0: ഒന്ന് പറയാമോ?
1: നമ്മൾ ഇപ്പം ചികിത്സ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോക്കിങ്സ് കംപ്രഷൻസ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ്. കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് ആൾക്കാർ അത് അധികം പോപ്പുലർ അല്ലാത്തത്. എന്തായാലും കംപ്രഷൻ സ്റ്റോക്കിങ്സിന്റെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറമേ നല്ല ടൈറ്റ് ആയിട്ട് ചുറ്റുമ്പോൾ ഈ വെയിനിന് ബ്ലഡ് ഒരുപാട് വെയിലിൽ കളക്ട് ചെയ്തിരിക്കുന്നത് പ്രിവെന്റ് ചെയ്യും. പ്രിവെന്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ അങ്ങനെ കുറയും. അങ്ങനെ പ്രഷർ കുറയ്ക്കലാണ് ഈ കംപ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളേരം നിൽക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ എന്തെങ്കിലും കാല് കഴപ്പുള്ളവർ നേരത്തെ തന്നെ സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാൻഡേജോ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കാല് കഴപ്പ് വന്നാൽ ഉടനെ പോയി കിടന്ന് കാല് പൊക്കി വെച്ച് കിടക്കുക. പിന്നെ എന്തെങ്കിലും അസുഖമായി കിടക്ക ലോങ് ആയിട്ട് കിടക്കുമ്പോൾ സാധാരണ ഡോക്ടർമാരത് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ക്ലോട്ട് ചെയ്യാറ്. പിന്നെ അടുത്തതായി നമ്മൾ കണ്ടു വന്നീ കോവിഡ് ബാധിതരിലെല്ലാം ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലുള്ളവർക്ക് എന്തെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് ഡോക്ടർമാരെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൽ ശരിയാകാതെ വരുന്ന വെരിക്കോസ് വെയിൻസിനെ നമ്മൾ പിന്നെ ചെയ്യുന്നത് ഓപ്പറേഷൻ ആയിരുന്നു. ഇപ്പം അതിൻ്റെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ നൂതന ചികിത്സകൾ പലതും വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഓപ്പറേഷൻ്റെ തുല്യമായ ഇത് കിട്ടുന്ന സംഗതികൾ തന്നെയാണ്. അപ്പം നൂതന ചികിത്സകൾ, ഒന്ന് നമ്മൾ പിന്നെ ലേസർ കൊണ്ട് ഈ വെയിനിനെ നമ്മൾ എന്താ വെരിക്കോസിൻ്റെ ചികിത്സ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള വെയിൻസ്, ഈ പ്രവർത്തനം നശിച്ച വെയിൻസിൻ്റെ ഇതിലൂടെയുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ ബ്ലഡ് കൂടുതലും ഡീപ്പ് വെയിൻസിലൂടെ ഒഴുകി അങ്ങ് പോകും. തൊലിയിലുള്ള രക്ത ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ നമ്മൾ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസിലൂടെ വിടലാണ് ഓപ്പറേഷൻ കൊണ്ടും എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം പരമ്പരാഗതം നമ്മൾ ചെയ്തു വരുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിനുകളെല്ലാം തൊടയിലെ ഒരു ഗ്രോയിൻ റീജിയനിൽ പോയി ചേരുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ നമ്മൾ പിന്നെ തടസ്സപ്പെടുത്തുന്നു, ഒരു ലൈ കെട്ടിട്ട് അതിൻ്റെ ബ്രാഞ്ചസിനെ തടസ്സപ്പെടുത്തുന്നു, അതാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ഈ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റുന്നു. ഇപ്പോൾ വെയിൻ്റെ മെയിൻ വാൽവ് വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊലിയിലുള്ള നീണ്ട ഞരമ്പുകൾ ഞരമ്പ് പോയി ഗ്രോയിൻ റീജിയൻ, അതായത് തുടയിടുക്കിൻ്റെ ഭാഗത്ത് പോയി ഡീപ്പ് വെയിനിലോട്ട് കയറും. അവിടെ ഒരു വാൽവുണ്ട്, സഫിനോ ഫിമറൽ വാൽവ് എന്ന് പറയും. ഈ വാൽവിൻ്റെ തകരാറാണ് മെജോറിറ്റി ഓഫ് വെരിക്കോസ് വെയിനിൻ്റെ ഒരു കാരണം. അപ്പോൾ ആ വാൽവിനെ, വാൽവിൻ്റെ പ്രവർത്തനം നശിപ്പിച്ച് കിടക്കുന്ന സാധനത്തിനെ നമ്മൾ ഒബ്ലിട്രേറ്റ് ചെയ്യുകയാണ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെയിൻ അവിടെ കെട്ടി അത്രയും ഭാഗത്തിനെ മാറ്റും, അവിടെയുള്ള ബ്രാഞ്ചസും മാറ്റിക്കൊടുക്കും. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ അതുപോലെ തന്നെ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റും. ഇത് ഓപ്പറേഷൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വേദന ഉണ്ടാക്കും, പുറമെ ഇൻസിഷൻ വരും, അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനാണ് പുതിയ നൂതന ചികിത്സാ മാർഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവയെന്ന് പറഞ്ഞാൽ, ഒന്ന് ലേസർ രശ്മികൾ കൊണ്ട് ഇതിനെ ഈ വെയിനിനെ നശിപ്പിച്ച് കളയുന്നത്, അതായത് ഈ ലോങ് വെയിൻ, ഈ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള സഫീനസ് വെയിൻ എന്ന് പറയുന്നത് തൊടയുടെ ഭാഗത്ത് വരുന്നതിനെ അതിനെ അന്ന് കരിച്ച് കളയുക. ഒരു പ്രോബ്, ലേസർ പ്രോബ് വെയിനകത്ത് കയറ്റിയിട്ട് വെയിനിനെ ചെറുതായിട്ട് കരിക്കുമ്പോൾ വെയിൻ അങ്ങ് ചൊട്ടിപ്പോകും. അപ്പം എന്ത് പറ്റും, ഈ വെയിൻ ഇതുവഴി ഈ ഞരം ബ്ലഡ് ഇതുവഴി ഒഴുകാതെ ഡീപ്പ് വെയിൻസ് വഴി തിരിച്ച് വിടുന്നു. അതാണ് ലേസർ. രണ്ടാമത് RFA എന്ന് പറയുന്നത്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അത് റേഡിയോ ഫ്രീക്വൻസിയും പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷേ അത് ഒരു ചൂട് കൊണ്ടാണ്, ഇലക്ട്രിക് കറന്റ് കൊണ്ട് ചൂട് ഉൽപ്പാദിപ്പിച്ചാണ് വെയിനിനെ നശിപ്പിക്കുന്നത്. അതും ഒരു പ്രോബ് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഈ തുടയ ഭാഗത്തെ വെയിനിനെ നശിപ്പിച്ച് കളയുന്നു. നശിപ്പിച്ചെന്ന് വെച്ചാൽ അതിനെ അടയ്ക്കുന്നു. അടച്ചു കഴിയുമ്പോൾ വെയിൻ ഈ ബ്ലഡ് പുറമേ ഒഴുകുന്ന ബ്ലഡിൻ്റെ ഇത് കുറയ്ക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതിന് പകരം ഒരു ഗ്ലൂ കൊണ്ട് ഒബ്ലിട്രേറ്റ്, എംബോളൈസേഷൻ എന്ന് പറയും, ഒരുതരം ഗ്ലൂ. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനസ്തേഷ്യ ഒന്നും വേണ്ട, നമുക്ക് നേരിട്ട് തന്നെ ഒരു പിന്നെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരു പ്രോബഗേറ്റ് ഗ്ലൂ കൊണ്ട് ഇതിനെ അടയ്ക്കുക എന്നുള്ളതാണ്. ഈ മൂന്നാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ്. അപ്പോൾ ഈ ഗ്ലൂ ആണ് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതിൻ്റെ ഒരു ദോഷം. ഈ സർജറിയാണ് ഏറ്റവും ചീപ്പ്, ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം സർജറി തന്നെയാണ്. മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും സർജറിയിലാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത്. എന്നാലും പുതിയ നൂതനമായ മാർഗങ്ങൾ ഉണ്ട്. പിന്നെ വേറൊരു പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോംസ് ക്ലീറോ തെറാപ്പി എന്ന് പറയും, ഒരുതരം കെമിക്കൽ, അതായത് ഒരു ഡിറ്റർജൻ്റ് ആണ്, സോഡിയം ടെട്രാഡക്കെ സൾഫേറി STD സൊല്യൂഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ഫോമാക്കും, ഫോമാക്കിയിട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ നമ്മൾ വെയിനകത്ത് കുത്തിവെക്കും. കുത്തിവെച്ചാലും ഈ വെയിനിനെ ഡിസ്ട്രോയ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പുറമേ ഒഴുകുന്ന ബ്ലഡിൻ്റെ കൂടുതൽ ബ്ലഡ് ഒഴുകുന്നതിനെ വഴി തിരിച്ച് ഡീപ്പ് വെയിൻസ് വഴി കടത്തിവിടാൻ നോക്കുന്നു. ഇതാണ് വെരിക്കോസിൻ്റെ ബേസിക് ചികിത്സ. പുറമേ ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഒഴുകുന്നതാണ് നമുക്ക് പെത്തോളിയുടെ എല്ലാം കാരണം. അതിനെ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസ് വഴിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുറമേയുള്ള വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അടുത്ത ചികിത്സ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതാണ് ഏറ്റവും ഗുരുതരമായ

0: രോഗം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാതാക്കുന്ന ആന്റി കോയാഗുലൻസ്, ഹെപ്പാരിൻ, ആസ്പിറിൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്താണ് അതിനെ ചികിത്സിക്കുന്നത്. അത് കിടത്തി ചികിത്സ വേണ്ടി വരുന്ന, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. പിന്നെ ഉണങ്ങാത്ത മുറിവുകൾ, ഈ ഉണങ്ങാത്ത മുറിവുകളിൽ നമ്മൾ മിക്കവാറും ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മുറിവ് കൾച്ചർ ചെയ്ത് അതിനെ കുറച്ച ശേഷം മാത്രമേ പിന്നീട് വെരിക്കോസ് വെയിൻ ഓപ്പറേഷനിലോട്ട് പോകാനും പറ്റത്തുള്ളൂ. ഇതെല്ലാ ചികിത്സയും കൊണ്ട് 100% മെച്ചം ഒന്നും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഭൂരിഭാഗം ആൾക്കും നല്ലൊരു രീതിയിൽ അവരുടെ ജീവിത രീതി കൊണ്ടുപോകാൻ പറ്റും.
1: വെരിക്കോസ് വെയിൻ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇപ്പോൾ സമയം 4 മണി. പ്രിയ ശ്രോതാക്കളെ, നമുക്കിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യം ഒ എൻ വി കുറിപ്പ് എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയതാണ് പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിന്.
5: ഇനി പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനമാണ് അഫ്സലും ജോത്സനയും പാടിയത്. ഈ ഗാനം എഴുതിയത് കൈതപ്രമാണ്, സംഗീതം നൽകിയത് എം ജയചന്ദ്രനും.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, അഫ്സൽ യൂസഫ് സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സോണി സായിയും സുധീഷും പാടിയത്.

0: പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം

0: തിളങ്ങട്ടുണ്ട്, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ജോണി വാക്കർ ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

ഇനി കേൾക്കൂ വാണിജ്യറാമും ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം ഒന്നിങ്ങി വന്നെങ്കിൽ. ഈ ഗാനം എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. എഴുതിയത് ചുനക്കര രാമൻകുട്ടി. ചിത്രം എങ്ങനെ നീ മറക്കും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രസിഡന്റ് സെർജിയോ മറ്റലാരിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. UELPG മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് തീരുമാനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ. സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. കെ മുരളീധരന് ആരോഗ്യം, ദേവസ്വം. AP അനിൽകുമാറിന് റവന്യൂ. PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം വകുപ്പുകൾ ലഭിക്കും. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. N ശംസുദ്ദീൻ വിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ്, പിന്നാക്ക വികസനം. KM ഷാജി തദ്ദേശഭരണം. PK ബഷീർ പൊതുമരാമത്ത്. VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി. മോൻസ് ജോസഫ് ജലവിഭവം, ഭവന വകുപ്പുകൾ കൈകാര്യം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കൊടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായതിന് പിന്നാലെയാണ് നടപടി. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി എസ് ബാലകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ആദ്യ ഗാനം. ചിത്രം മഴവിൽ കൂടാരം.
1: മഞ്ഞിൽ മായം സായം കാലം

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മഴ,
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
4: കൈതപ്പനം വരികൾ എഴുതി സുരേഷ് പി ടെ, സീണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ മറ്റൊരു ഗാനം ചിത്രം വൺ മാൻ ഷോ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൈതപ്പുറം വരികളെഴുതി മോഹൻ ചിത്താര ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം ചിത്രം നക്ഷത്രങ്ങൾ പറയാതിരുന്നത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971.
3: ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് രമേശ് നാരായണൻ ഈണം പകർന്ന് പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം മേഘമൽഹാർ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: രാജീവ് നായർ വരികൾ എഴുതി രതീഷ് വേഗയണം പകർന്ന് ഹരിചരൺ പാടിയ ഗാനം, ചിത്രം പിക്കറ്റ് 43.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ചിത്രപാടിയ ഗാനം ചിത്രം ബ്ലാക്ക് ഡാലിയ, IS കൊണ്ടൂറിന്റെ വരികൾക്ക് സൈൻ അൻവറിന്റെ സംഗീതം.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ചിത്രപാടി ഒരു ഗാനം കൂടി, പ്രേംദാസ് ഇരുവള്ളൂർ വരികൾ എഴുതി മോഹൻ സിത്താര ഈണം പകർന്നത്. ചിത്രം ബ്രേക്കിംഗ് ന്യൂസ് ലൈവ്.

0: സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 28 83 856.
3: മനോയാനം.
4: ശാരീരിക വ്യായാമവും സാമൂഹികമായ ഇടപെടലുകളും ഒത്തുചേരുമ്പോൾ അത് തലച്ചോറിൽ ഇരട്ടി മധുരം നൽകുന്ന ഒരു ഔഷധമായി മാറുന്നു. ശാരീരിക അധ്വാനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻഡോർഫിനുകളും സ്നേഹബന്ധങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിനും ഒത്തുചേരുമ്പോൾ മസ്തിഷ്കം അതിന്റെ ഏറ്റവും മികച്ച അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. മനുഷ്യ ശരീരവും മനസ്സും പരസ്പര പൂരകങ്ങളായാണ് പ്രകൃതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നാം ചലിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തെളിയുന്നു. നാം മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശാന്തമാകുന്നു. ശാരീരികമായ വ്യായാമവും സാമൂഹികമായ ഇടപെടലുകളും ഒത്തുചേരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ വിസ്മയകരമാണ്. നാം നടക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുകയും കോശങ്ങൾക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ രാസവസ്തുക്കളായ എൻഡോർഫിനുകൾ തലച്ചോറിൽ സ്രവിക്കപ്പെടുന്നു. എന്നാൽ ഈ നടത്തം പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോടൊപ്പമാണെങ്കിൽ ഗുണങ്ങൾ ഇരട്ടിയാകുന്നു. സ്നേഹബന്ധങ്ങൾ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും സുരക്ഷിതബോധം നൽകുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ ചലനവും മനസ്സിന്റെ വിനിമയവും ഒത്തുചേരുന്ന ഈ നിമിഷങ്ങൾ വൈകാരികമായ സന്തുലിതാവസ്ഥയ്ക്ക് വലിയൊരു അടിത്തറയാണ് നൽകുന്നത്. ശാരീരിക വ്യായാമം ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഗുണകരമാണ് അതൊരു ഗ്രൂപ്പായോ അല്ലെങ്കിൽ സുഹൃത്തിനോടൊപ്പമോ ചെയ്യുന്നത്. നമ്മെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വലിയ തോതിൽ കുറയുന്നു. നിസ്സാരമെന്ന് തോന്നുന്ന 10 മിനിറ്റിലെ നടത്തം പോലും ഉത്കണ്ഠ കുറയ്ക്കാനും കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാനും നമ്മെ സഹായിക്കുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ സാമൂഹികമായ ചലനങ്ങൾ നമ്മുടെ നാഡീവ്യൂഹത്തെ കൂടുതൽ വഴക്കമുള്ളതാക്കുന്നു. ആവർത്തിച്ചുള്ള ഇത്തരം അനുഭവങ്ങൾ തലച്ചോറിൽ പുതിയ നാഡീബന്ധങ്ങൾ രൂപപ്പെടുത്തുകയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് നൽകുകയും ചെയ്യുന്നു. നമ്മുടെ തലച്ചോറിൽ സോഷ്യൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഈ ഭാഗം കൂടുതൽ സജീവമാകുന്നു. നടത്തത്തിനിടയിൽ നാം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും തമാശകളും നമ്മുടെ ഉള്ളിലെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് വിശ്വാസവും ഐക്യദാർഢ്യവും വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നാം നമ്മുടെ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരാളോടൊപ്പം നടക്കുമ്പോൾ ആ ചിന്തകളിൽ നിന്ന് പുറത്തുകടക്കാനും ലോകത്തെ മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണാനും നമുക്ക് സാധിക്കുന്നു. ശാരീരികമായ ഉന്മേഷത്തിനൊപ്പം മാനസികമായൊരു വിമലീകരണം കൂടി ഇവിടെ സംഭവിക്കുന്നു. ആധുനിക കാലത്തെ പല ജീവിതശൈലി രോഗങ്ങൾക്കും വിഷാദ രോഗങ്ങൾക്കും ഏറ്റവും ലളിതമായ ഒരു പ്രതിവിധിയാണിത്. പ്രിയപ്പെട്ടവരുമായി നടക്കാൻ പോകുന്ന ശീലം കേവലം ഒരു വ്യായാമമല്ല, മറിച്ച് അതൊരു വലിയ തെറാപ്പിയാണ്. ഇത് തലച്ചോറിലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന പ്രതിഭാസത്തെ ഉത്തേജിപ്പിക്കുന്നു. അതായത്, തുടർച്ചയായ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ വഴി നമ്മുടെ തലച്ചോർ സമാധാനവും ആത്മവിശ്വാസവും കൈമുതലായുള്ള ഒരു പുതിയ രീതിയിലേക്ക് സ്വയം മാറുന്നു. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കും മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കും ഈ വാക്കിംഗ് ആൻഡ് ടോക്കിംഗ്, അതായത് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന രീതി, വലിയൊരു ആശ്വാസമാണ്. തിരക്കേറിയ ജീവിതത്തിൽ സുഹൃത്തുക്കൾക്കായി സമയം കണ്ടെത്തുക എന്നത് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. എന്നാൽ ഈ സമയത്തെ നമ്മുടെ ആരോഗ്യത്തിനായുള്ള ഒരു നിക്ഷേപമായി കാണണം. ആഴ്ചയിൽ 1-2 തവണയെങ്കിലും പ്രിയപ്പെട്ടവരോടൊപ്പം നടക്കാൻ സമയം കണ്ടെത്തുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ മറവി രോഗങ്ങളെയും വാർദ്ധക്യ സഹജമായ മാനസിക തകർച്ചകളെയും തടയാൻ സഹായിക്കും. സാമൂഹികമായ ഒറ്റപ്പെടൽ പുകവലിയേക്കാൾ ദോഷകരമാണെന്ന് ആധുനിക പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ചങ്ങാത്തവും ചലനവും ചേർത്തുവയ്ക്കുന്നത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും. സമാധാനവും സന്തോഷവും ആരോഗ്യവും കൈകോർക്കുന്ന ഒരു ജീവിതശൈലി രൂപപ്പെടുത്താൻ ലളിതമായ ഈ പാത നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്രകാരം സ്വീകരിച്ചാൽ ജീവിതശൈലിയിലൂടെ ആയുസ്സും ആരോഗ്യവും പരിഭാവനമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം.

0: പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പുതിമ,
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ ഏറെ വിളവ് തരുന്നതും കർഷകർക്ക് ലാഭകരവുമാണ്. ഹൈടെക് കൃഷി, ഹരിതഗൃഹങ്ങൾ, പോളിഹൌസ്, ഗ്രീൻ ഹൌസ് തുടങ്ങി വിവിധ തരം കൃഷികൾ മികച്ച വിളവാണ് നേടിത്തരുന്നത്. കീടരോഗങ്ങൾ താരതമ്യേന കുറവും നല്ല കായ്ഫലവും ഇത്തരം കൃഷിയിലൂടെ ലഭ്യമാകുന്നു. ഇന്ന് നമുക്ക് കൃത്യതാ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാം. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ജലം, പോഷകമൂലകങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ സസ്യങ്ങൾക്ക് നൽകുന്ന കൃഷി സമ്പ്രദായമാണിത്. ജലസേചനത്തിനായി ട്രിപ്പും ജലസേചനത്തിനൊപ്പം തന്നെ രാസവളങ്ങളും നൽകുന്ന ഫെർട്ടിഗേഷൻ സംവിധാനവും ഉപയോഗിച്ച് നടത്തുന്ന ഈ കൃഷി സമ്പ്രദായം പോളിഹൌസിലും തുറസായ സ്ഥലത്തും നടത്താം. കൃത്യതാ കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി എസ്.
1: കൃത്യതാ കൃഷി എന്നുള്ള ഒരു വസ്തുതയെക്കുറിച്ച് നാം കേട്ടു തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. കൃത്യതാ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
2: പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ പുതിയ സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ എന്നല്ല, അതിൽ ഉപരിയായി കൃത്യതയോടുകൂടിയുള്ള കൃഷി പരിപാലനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി പരിപാലനം, അതിലൂടെ ഉയർന്ന ഉൽപാദനക്ഷമതയും ലാഭവും കർഷകർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമുക്കറിയാം, പൊതുവെ നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ വിള, മണ്ണ്, കാലാവസ്ഥ എന്നിവയുടെ കാര്യക്ഷമമായ വിനിയോഗവും ഉയർന്ന ഉൽപാദനവും എന്നതാണ് ഇതിനെ നമുക്ക് നിർവചിക്കാനാവുക. സാധാരണ പരമ്പരാഗത കൃഷിരീതിയിൽ കർഷകർ കൃഷിഭൂമി മൊത്തമായി എടുത്തുകൊണ്ടുള്ള വളപ്രയോഗവും മരുന്ന് തളിക്കലുമാണ് ചെയ്തു വരുന്നത്. എന്നാൽ കൃത്യതാ കൃഷിയിൽ കൃഷിഭൂമിയെ മാനേജ്മെന്റ് സോൺസായി വേർതിരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഓരോ സോണിനും വ്യത്യാസപ്പെട്ടിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള പരമപ്രധാനമായ വ്യതിയാനം.
1: കൃത്യതാ കൃഷിയിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ടെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്, അത് എന്തൊക്കെയാണ്?
2: പ്രിസിഷൻ ഫാമിംഗിൽ പ്രധാനമായും 5 R's എന്ന് പറഞ്ഞാൽ, റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പിംഗ് ചെയ്ത് മൂലകങ്ങളുടെ തോത് കണ്ടുപിടിക്കുന്നു. അതായത് നമ്മളിപ്പോൾ 25% നൈട്രജന്റെ കുറവോ ഫോസ്ഫറസിന്റെ കുറവോ ഉണ്ടെങ്കിൽ ആ പ്രത്യേക സ്ഥലത്തെ ഇത്ര പെർസെന്റേജ് ആണോ കുറവ്, അതിനടിസ്ഥാനമാക്കി ഉള്ള മൂലകങ്ങൾ ആ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. അതിന് VRT മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വേരിയബിൾ റേറ്റ് ടെക്നോളജി മെത്തേഡ് എന്നുള്ളതാണ്. കൃത്യമായ സമയത്ത് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് ചെയ്ത് കണ്ടെത്തുന്ന

0: കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ടൈം. പിന്നീട് നമുക്ക് റൈറ്റ് സോഴ്സ്. റൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു മെഷീന്റെ സഹായത്തോടുകൂടി അതത് സമയത്ത് നമ്മൾ മണ്ണിന്റെ അവസ്ഥ മനസ്സിലാക്കി മൂലകങ്ങളുടെ കുറവ് കണ്ടെത്തുക. ശരിയായ സ്രോതസ്സിൽ നിന്നുള്ള ഡേറ്റകൾ ശേഖരിച്ച് നിലവിലെ കർഷകന്റെ വിളയിലെയും മണ്ണിന്റെയും അവസ്ഥ കണ്ടുപിടിക്കുന്നതിനാണ് റൈറ്റ് സോഴ്സ് എന്ന് പറയുക. പിന്നീട് റൈറ്റ് പ്ലേസ് ആണ്. റൈറ്റ് പ്ലേസ് എന്നാൽ കൃഷിഭൂമിയെ വിവിധ സോണുകളായി തിരിച്ച് സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുന്നു. ഉദാഹരണത്തിന് 1 ഹെക്ടർ കൃഷിഭൂമി നമ്മൾ കണക്കിലെടുക്കുക. ആ 1 ഹെക്ടർ കൃഷിഭൂമിയിലെയും നിലവിലെ മണ്ണിന്റെ അവസ്ഥയും വിളയുടെ നിലവാരവും നമ്മൾ ഒരുമിച്ച് ഒരേ രീതിയിൽ കണക്കിലെടുത്തതിന് ശേഷമാണ് അതിന്റെ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുക, കീടനാശിനികൾ തളിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ 1 ഹെക്ടർ ഭൂമിയിനെ നമ്മൾ 50 സെന്റാക്കി പല ബ്ലോക്കുകളായി തിരിച്ചായിരിക്കും പ്രിസിഷൻ ഫാമിംഗിൽ ഓരോ സോണായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുക, അതായത് വിവിധ സോണുകളാക്കി കൃഷിഭൂമിയെ തിരിച്ചുകൊണ്ടുള്ള സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് എന്നതാണ് റൈറ്റ് പ്ലേസ്. ശരിയായ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ സോണിന്റെയും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിപാലന മുറകൾ കർഷകർ നടപ്പിലാക്കുന്ന രീതി. റൈറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ മാനേജ്മെന്റ് സോണുകളിലെ പ്രദേശത്തെ ഓരോ മൂലകങ്ങളുടെയും കുറവ്, അതിനനുസൃതമായിട്ട് ശരിയായ ക്വാണ്ടിറ്റിയിൽ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുന്നു. റൈറ്റ് മാനർ എന്ന് പറഞ്ഞാൽ വിവിധ രീതികളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡിൽ വിതരാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് പറ്റും ഫെർട്ടിഗേഷൻ വഴി. അപ്പൊ ഏത് രീതിയിൽ ആണോ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കർഷകരുടെ കൃഷിസ്ഥലത്തെ പ്രശ്നത്തിനനുസരിച്ച് നൽകുന്നത് അതിനെ റൈറ്റ് മാനർ എന്നും പറയും. ഇത്തരം മിക്ക രീതികളും പാശ്ചാത്യ രാജ്യങ്ങളിൽ സാറ്റലൈറ്റിന്റെ അടിസ്ഥാനത്തോടുകൂടി ഡേറ്റകൾ സമന്വയിപ്പിച്ച് ട്രാക്ടറിനോട് ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രങ്ങളുടെ സഹായത്താലാണ് നിലവിൽ പ്രവർത്തിച്ച് വരുന്നത്.
1: കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന കൃത്യതാ കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
0: ഗുണനിലവാരമുള്ള വിത്ത്, തൈയ്, കൃത്യതയോടുകൂടിയുള്ള നിലമൊരുക്കൽ, കൃത്യസമയത്തുള്ള വിത അഥവാ നടീൽ, ജൈവ അല്ലെങ്കിൽ രാസവള പ്രയോഗങ്ങൾ, പിന്നീട് ഡ്രിപ്പ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ജലസേചനം, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, രോഗകീട നിയന്ത്രണ ഉപാധികൾ, ഇവയൊക്കെ തന്നെയാണ് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, അതേപോലെ തന്നെ ക്രോപ്പ് ജിയോമെട്രി അല്ലെങ്കിൽ രോഗകീട നിയന്ത്രണം എന്നീ 4 ഘടകങ്ങളാണ് കർഷകർ ശ്രദ്ധ കൊടുത്ത് ഇതിൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
1: കേരളത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഒരുവിധം കർഷകരും അവരവരുടെ കൃഷിയിടത്തിൽ നടപ്പിലാക്കി വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രയോജനം കുറച്ചുകൂടെ കാര്യക്ഷമമായി കർഷകർക്ക് കിട്ടുന്നതിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ?
0: സാധാരണഗതിയിൽ വിവിധ വിളകൾക്ക് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് എല്ലാം കർഷകർ ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഫെർട്ടിഗേഷൻ സംവിധാനം ഇതിനോടുകൂടി ചേർക്കണം. വെറുതെ ജലസേചനം മാത്രമല്ലാതെ വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വളങ്ങൾ, ജൈവവളങ്ങളാണെങ്കിലും രാസവളങ്ങളാണെങ്കിലും, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകിക്കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ജലവും മൂലകങ്ങളും വേരുപടലങ്ങളിൽ തുള്ളി തുള്ളിയായി ചെടികളുടെ ചോട്ടിൽ ലഭ്യമാവുകയും അത് പൂർണ്ണമായും വേരുകൾ വലിച്ചെടുത്ത് കാര്യക്ഷമമായ വിളവുൽപാദനം കൃഷിക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പ്ലാസ്റ്റിക് മൾച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഈ പ്രിസിഷൻ ഫാമിംഗിൽ ഒരു റേസ്ഡ് ബെഡ്, ഒരു വരമ്പ് കൃത്യമായി എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡ്രിപ്പിന്റെ ലൈനുകൾ ലേഔട്ട് ചെയ്യുക, ഫെർട്ടിഗേഷനായിട്ട് ഒന്നുകിൽ വെഞ്ചുറി അല്ലെങ്കിൽ പമ്പ് ഇഞ്ചക്ടർ മെയിൻ കൺട്രോൾ ഹെഡിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇതിനെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് മൾച്ചുകൊണ്ട് മൂടിയിടുക, അതായത് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ ഉള്ളവ സാധാരണ നമ്മൾ പച്ചക്കറി വിളകളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു സംവിധാനമാണ്. ഈ പ്ലാസ്റ്റിക് മൾച്ചിടുന്നതോടും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം എന്തെന്നാൽ നമുക്ക് ജലം സംരക്ഷണം സാധ്യമാകുന്നു. ബാഷ്പീകരിച്ച് ജലം പോകുന്നതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചെടികൾക്ക് അവിടെ തന്നെ ലഭ്യമാകുന്നു, ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പൊ ആയതിനാൽ പുതയിടൽ സംവിധാനവും വെഞ്ചുറി സിസ്റ്റവും ഡ്രിപ്പിനോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇത്തരം പ്രിസിഷൻ ഫാമിംഗ് കർഷകർക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും.
1: സംരക്ഷിത കൃഷിയിലും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചാണല്ലോ കൃഷി നടപ്പിലാക്കുന്നത്.
0: പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അഥവാ സംരക്ഷിത കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈടെക് ഫാമിംഗ് കൃഷി രീതി എന്നാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായും പോളി ഹൌസുകൾ തന്നെയാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്തെന്നാൽ ഒരു കൃത്രിമമായ കാലാവസ്ഥ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നു. അതായത് താപനില

0: ആർദ്രത, സൂര്യപ്രകാശം എന്നിവ വിവിധ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിയന്ത്രിച്ചിട്ടാണ് കൃഷി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഹൈടെക് ഫാമിംഗ് കൃഷിയിൽ പോളിഹൌസുകളിൽ പല ഡിസൈനുകളിലുള്ള നിർമ്മിതികൾ ലഭ്യമാണ്. ഫോഴ്സ്ഡ് വെന്റിലേഷൻ ഗ്രീൻഹൌസ്, നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൌസ്, ഇൻസെക്ട് പ്രൂഫ് നെറ്റ് ഹൌസ്, ഷെയ്ഡ് നെറ്റ് ഹൌസ്, പ്ലാസ്റ്റിക് ടണൽ ആൻഡ് മൾച്ചിങ്, റേസ്ഡ് ബെഡ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്നീ നൂതന സംവിധാനങ്ങൾ സമന്വയിപ്പിച്ചാണ് ചെടികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പരമപ്രധാനമായ ഗുണം എന്തെന്നാൽ, ഓഫ് സീസൺ ക്രോപ്സും വിവിധ ഘട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിപണിയിലെത്തിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള കൃഷി, അതായത് ഇപ്പോൾ കൂൾ സീസൺ വെജിറ്റബിൾസ് ആ ഒരു കാലാവസ്ഥയിൽ മാത്രമേ പുറത്തെ അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും വിഭിന്നമായി വർഷം മുഴുവനും ഏത് വിളയും നമുക്ക് കൃത്രിമമായ കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിളയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത് വിളവ് ഉൽപ്പാദനം വർഷം മുഴുവനും നമുക്ക് നടത്താനായിട്ട് സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും നമുക്ക് ആർക്കും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകവുമായതിനാൽ സംരക്ഷിത കൃഷിക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇവയിൽ കേരളത്തിൽ മഴമറകൾ അഥവാ നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൌസ്, റെയിൻ ഷെൽട്ടറുകളാണ് ഏറെ വിപുലമായ രീതിയിൽ മട്ടുപ്പാവിലും അതേപോലെ ചെറുകിട കർഷകർ 2.5 സെന്റ് കൃഷിഭൂമിയിലൊക്കെ നടപ്പിലാക്കി വരുന്ന സംരക്ഷിത കൃഷി. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഗേബിൾ സ്ട്രക്ചറുകളാണ് കേരളത്തിന് അനുയോജ്യം. ഇനി പോളിഹൌസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, സോട്ടൂത്ത് മോഡലിലുള്ള പോളിഹൌസുകളും കേരളത്തിലേറെ പ്രചാരത്തിലുണ്ട്. ഇത്തരം കൃഷിയിൽ നമ്മൾ അതിന്റെ പ്രവർത്തന മാർഗങ്ങൾ വിവിധ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. താപനില നിയന്ത്രിക്കുന്നതിനും ആർദ്രതയ്ക്കുമായി ഹൈഗ്രോമീറ്റർ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ തോത് വിവിധതര ലാമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ വായുസഞ്ചാരം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വെന്റിലേഷനുള്ള സംവിധാനങ്ങളും അതുപോലെ ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റംസും ഒക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ മോഡലുകളിലും അതിൻ്റെതായ യന്ത്രോപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ ഏകദേശം ഇരട്ടിയിലധികം വിളവ് നമുക്ക് തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് സംരക്ഷിത കൃഷിയിൽ ലഭ്യമാക്കാവുന്നതാണ്.
1: കൃത്യതാ കൃഷിയുടെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി ഇതുവരെ പങ്കുവച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി.എസ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം, ശുദ്ധ ഊർജ്ജം തുടങ്ങിയവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് തീരുമാനമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധനകാര്യം, നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ, സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററികാര്യം, കെ മുരളീധരന് ആരോഗ്യം, ദേവസ്വം, എ പി അനിൽകുമാറിന് റവന്യൂ, പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം വകുപ്പുകൾ ലഭിക്കും. എം ലിജുവിന് സഹകരണം, എക്സൈസ്, റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, ടി സിദ്ദിഖിന് കൃഷി, കെ എ തുളസിക്ക് പിന്നാക്കക്ഷേമം, ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ, വനിതാ ശിശു സംരക്ഷണം, ക്ഷീരവികസനം, ഒ ജെ ജനീഷിന് കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം, ഷിബു ബേബി ജോണിന് വനം, സി പി ജോണിന് ഗതാഗതം വകുപ്പുകൾ നൽകി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി, എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ്, പിന്നാക്ക വികസനം, കെ എം ഷാജി തദ്ദേശഭരണം, പി കെ ബഷീർ പൊതുമരാമത്ത്, വി എ അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി, മോൻസ് ജോസഫ് ജലവിഭവം, ഭവന വകുപ്പുകൾ കൈകാര്യം ചെയ്യും. എറണാകുളം മലയിടം തുരത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. കേരള പി എസ് സി ഈ മാസം 23 നടത്താനിരുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിലേക്കുള്ള ഒഎംആർ പരീക്ഷയ്ക്ക് കണ്ണൂർ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം. കണ്ണൂർ സിറ്റി DIS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് പകരം അഴീക്കോട് ഹൈസ്കൂളിൽ വച്ചാണ് പരീക്ഷ നടത്തുക. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. തേനീച്ചകൾ പ്രകൃതിയുടെ ചെറുരക്ഷകർ. ഡോക്ടർ അമൃത വി എസ് സംസാരിക്കുന്നു. തുടർന്ന് മാവേലിക്കര ഹോർട്ടികോർപ്പ് തേനീച്ച പരിശീലന കേന്ദ്രം റീജിയണൽ മാനേജർ ബി സുനിലുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 9:00 മൊഴിയാം ഒരു കഥയിൽ രാജലക്ഷ്മി എഴുതിയ കഥ ആത്മഹത്യ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ എം എം ദണ്ഡപാണി ദേശികർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയറിലെ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പുലിയൂർ എം എൻ പി നമ്പൂതിരി. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷ മലരി, സിസ്റ്റർ മേരി ബെനിഗ്നയുടെ ഗാന്ധി സൂക്തങ്ങൾ, ആലാപനം എൽ പ്രമീള, ഉദയഗീതം എം ജി ശ്രീകുമാർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്. ഡോക്ടർ ജിഞ്ചു എസ് അവതരിപ്പിക്കുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി. നമുക്ക് ചുറ്റും 8:30 ബാലരാമപുരം സുബയ്യ ജോലേഴ്സ് നോവൽ സഞ്ചാരം. ഉറുവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 24 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജോലേഴ്സ് സ്മൃതി മധുരം.

8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ബൌദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം. 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. 12:40 പ്രകാശധാര. കുടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ഷാൻ SB സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം ഇപ്പോൾ ഇത്രമാത്രം. രചന സതീഷ് ചന്ദ്രൻ. ശബ്ദം നൽകിയവർ ആറന്മുള രാമചന്ദ്രൻ, TP രാധാമണി, ആറ്റിങ്ങൽ പത്മിനി, സുഷമ മോഹൻ, MGK പിള്ള, കൃഷ്ണകുമാരൻ തമ്പി തുടങ്ങിയവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം. 3:45 റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർ പരിപാടി. 4:00 കാതിലൊരു പാട്ട്. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 5:02 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 ആയുരാരോഗ്യം. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലുംവീടും പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 മുതൽ 9:30 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധയിൽ BV രാമൻ, BV ലക്ഷ്മണൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരപ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.3 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണിയാണ് പുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി അവസിപ്പിച്ച നീണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം വാഴുന്നോർ.

0: ചെയ്യും ഈ ചന്ദ്രികയും ഇരമാറും ഞാനും.
1: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
3: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
4: അല്ല ഇത് എവിടെ സംഭവം?
3: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
4: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
5: MRT ഓംനീഡ്സ് മെയിൻ റോഡ് ചാല.
6: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
7: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
6: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: ഗിരീഷ് പുത്തഞ്ചേരി മലയാളം എഴുതി ജോൺസൺ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം ചിത്രം ഈ പുഴയും കടന്ന്.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കളിപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം പാടിയത് ജോസാഗറാണ്. സാംജീവന്റെ വരികൾക്ക് ഗോപൻ സാഗരുടെ സംഗീതം. ചിത്രം സ്നേഹതീർത്ഥം.

0: മുരുകൻ കാട്ടാക്കട വരികൾ എഴുതി എം ജി ശ്രീകുമാർ ഇടമിട്ട് പാടിയ ഗാനം കേൾക്കാം. ചിത്രം വൈറ്റ് പേപ്പർ.
1: ഓം ഹ്രീം ഹ്രീം ഹ്രീം ശ്രീം ശ്രീം ശ്രീം ഐം ഐം ഐം മഹാകാളി മഹാലക്ഷ്മി മഹാ

0: ഇനി 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി.

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, ഐ ടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലൂണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
1: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പും വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29-ാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
0: സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1-ന് തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും.

0: ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ മെയ് 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 വർദ്ധിപ്പിച്ചു. ജൂൺ 1 വിലവർദ്ധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 പാൽ സൊസൈറ്റിക്ക് 25 ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 100 ബില്യൺ US കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 ഉയർന്ന് 75,318 നിഫ്റ്റി 41 നേട്ടത്തിൽ 23,659 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 വർദ്ധിച്ച് 116,120 ഗ്രാമിന് 14,515 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി VD സതീശൻ. ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 വില വർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 കഴിഞ്ഞ് 40:18. സന്ധ്യാഗീതം തുടരുന്നു. വയലാർ രാമവർമ്മ വരികളെഴുതി ദേവരാജൻ ഈണം പകർന്ന് P ലീലയും ലതാരാജുവും പാടിയ ഗാനം ചിത്രം സ്വപ്നങ്ങൾ.

0: യേശുദാസ് പാടിയ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി.
1: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മുടെ തെറ്റുകളും കുറവുകളും നമ്മൾ സ്വയം മനസ്സിലാക്കണം. സ്വയം തിരുത്തുന്നതാണ് എപ്പോഴും മറ്റൊരാൾ തിരുത്തുന്നതിനേക്കാൾ ഉത്തമം. ഈ സത്യചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ലോക തേനീച്ച ദിനമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രധാന പരിപാടികൾ ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിലാദ്യം ലോക തേനീച്ച ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, തേനീച്ചകളെയും പരാഗണകാരികളെയും കുറിച്ചുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പ്രോജക്റ്റിന്റെ പ്രധാന ഗവേഷകയും പ്രൊഫസറുമായ ഡോക്ടർ അമൃത വി എസ് സംസാരിക്കുന്നു. തുടർന്ന് തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലുള്ള തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെയും തേനീച്ച കൃഷിയുടെ സാധ്യതകളെയും കുറിച്ച് തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രത്തിന്റെ റീജിയണൽ മാനേജർ ശ്രീ ബി സുനിലുമായുള്ള ഒരഭിമുഖ സംഭാഷണവും കേൾക്കാം. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. എന്താണ് പൊട്ടാഷ് സമാഹരണ ബാക്ടീരിയ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പ്രിയ ശ്രോതാക്കളെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക തേനീച്ച ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, തേനീച്ചകളെയും പരാഗണകാരികളെയും കുറിച്ചുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പ്രോജക്റ്റിന്റെ പ്രധാന ഗവേഷകയും പ്രൊഫസറുമായ ഡോക്ടർ അമൃത വി എസ് സംസാരിക്കുന്നു.
1: ആധുനിക തേനീച്ച വളർത്തലിൽ സമഗ്രമായ സംഭാവനകൾ നൽകിയ ആന്റൺ ജാൻസ എന്ന തേനീച്ച കർഷകൻ 1734 മെയ് 20 യൂറോപ്പിലെ സ്ലോവേനിയയിൽ ജനിച്ചത്. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് മെയ് 20 ലോക തേനീച്ച ദിനമായി ആചരിച്ചു വരുന്നത്. ആഗോള ഭക്ഷ്യസുരക്ഷയിലും ആവാസ വ്യവസ്ഥയുടെ ഭദ്രമായ നിലനിൽപ്പിനും പരാഗണകാരികളായ തേനീച്ചകൾ വഹിക്കുന്ന നിർണായകമായ പങ്കിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് മെയ് 20 ലോക തേനീച്ച ദിനമായി പ്രഖ്യാപിക്കാൻ സ്ലോവേനിയൻ ഗവൺമെന്റ് ഐക്യരാഷ്ട്രസഭയോട് നിർദ്ദേശിച്ചത്. ബി ടുഗദർ ഫോർ പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ്, എ പാർട്ണർഷിപ്പ് ദാറ്റ് സസ്റ്റെയിൻസ് അസ് ഓൾ എന്നതാണ് ഈ വർഷത്തെ ലോക തേനീച്ച ദിനത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രമേയം. അതായത്, മനുഷ്യനും തേനീച്ചയുമായിട്ടുള്ള പങ്കാളിത്തം പരിസ്ഥിതിയെ എത്രത്തോളം സുസ്ഥിരമാക്കുന്നു എന്നതാണ് ഈ പ്രമേയം വ്യക്തമാക്കുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുൾപ്പെടെ നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏകദേശം 1/3 തേനീച്ചകളാണ് പരാഗണം നടത്തി വരുന്നത്. ആയതിനാൽ കീടനാശിനി പ്രയോഗം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഭീഷണികളിൽ നിന്നും തേനീച്ചകളെ സംരക്ഷിക്കുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇപ്രകാരം പ്രകൃതിയിൽ ജൈവ വൈവിധ്യം നിലനിർത്തുവാനും സുസ്ഥിരമായ കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കുവാനും നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ സസ്യ സംരക്ഷണത്തിന് പ്രയോഗിക്കുന്ന മിക്ക കീടനാശിനികളും തേനീച്ചകൾക്ക് ദോഷകരമായിട്ടുള്ളവയാണ്. ഓർഗാനോഫോസ്ഫേറ്റ്സ്, കാർബമേറ്റ്സ്, പൈറത്രോയിഡ്സ് എന്നിവയാണ് ഏറ്റവും അപകടകാരികളായ ഈ കീടനാശിനികൾ. ഇവയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് പൂമ്പടി വഴിയുള്ള അവശിഷ്ട വിഷാംശം, തേനീച്ചകളുടെ തൽക്ഷണമായ മരണത്തിന് വഴിയൊരുക്കുന്നു. എന്നാൽ പുത്തൻ തലമുറയിൽപ്പെട്ട നിയോനിക്കോട്ടിനോയിഡ്സ് പോലുള്ള കീടനാശിനികൾ തേനീച്ചകളുടെ നാവിഗേഷൻ പവർ തകരാറിലാക്കുന്നതായി കണ്ടുവരുന്നു. തന്മൂലം തേനീച്ചകൾ മധുവും പൂമ്പൊടിയും ശേഖരിച്ചതിനു ശേഷം തിരിച്ച് കൂട്ടിലെത്താനാകാതെ കോളനി ദുർബലപ്പെടുകയും അവയുടെ വംശനാശ ഭീഷണി ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് തടയുവാനായി തേനീച്ചകൾക്ക് സുരക്ഷിതമായിട്ടുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവ സസ്യ സംരക്ഷണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. വിളകൾ പൂക്കുന്ന സമയത്തും തേനീച്ചകൾ സജീവമായിരിക്കുമ്പോഴും കഴിയുന്നത്ര കീടനാശിനി പ്രയോഗം കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, തേനീച്ച

0: ഭക്ഷണത്തിന് വേണ്ടി സസ്യങ്ങളിൽ സന്ദർശിക്കുന്ന സമയത്ത് കഴിയുന്നതും കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക. കീടനാശിനി പ്രയോഗത്തിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രതിഭാസം തേനീച്ചകളുടെ എണ്ണത്തെയും തേൻ ഉൽപ്പാദനത്തെയും സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം ചൂട് കൂടുന്നതിന്റെ ഫലമായി പൂക്കൾ പതിവിലും നേരത്തെ വിരിയുകയും ഇത് കാരണം തേനീച്ചകൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാതാവുകയും ചെയ്യുന്നു. ഇത് തേനീച്ചയും സസ്യവുമായിട്ടുള്ള സമന്വയത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഭക്ഷണ ദൗർബല്യം കോളനികൾ ക്ഷയിക്കാൻ കാരണമാകുന്നു. മഴയുടെ ലഭ്യതക്കുറവും തന്മൂലം ഉണ്ടാകുന്ന കടുത്ത വരൾച്ചയും സസ്യങ്ങളുടെ മധു ഉൽപ്പാദനത്തെയും അതിന്റെ ഗുണനിലവാരത്തെയും ഗണ്യമായി കുറയ്ക്കുന്നതായി കണ്ടുവരുന്നു. ഇതിനു പുറമെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളായ ഉഷ്ണതരംഗങ്ങൾ, മഴയുടെ അഭാവം എന്നിവ തേനീച്ചയുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ഇത് തേനീച്ചകളിൽ വറവ പോലുള്ള മണ്ടരുകളുടെയും നൊസീമ പോലുള്ള രോഗങ്ങൾക്കും അടിമപ്പെടുത്തുന്നു. വൈവിധ്യമാർന്ന പൂമ്പൊടി, മധു എന്നിവ നൽകുന്ന സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴിയും ചെറിയ കല്ലുകൾ നിറഞ്ഞ ആഴം കുറഞ്ഞ ജലസ്രോതസ്സുകൾ നൽകുന്നത് വഴിയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങളുടെ കാഠിന്യം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ മനുഷ്യരാശിയുടെ സുസ്ഥിരമായ ഭാവി ഉറപ്പിക്കുവാൻ നമ്മൾക്ക് തേനീച്ചകളെയും മറ്റു പരാഗണകാരികളെയും സംരക്ഷിക്കാം എന്ന് ഒരിക്കൽ കൂടി ഈ ലോക തേനീച്ച ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.
1: ലോക തേനീച്ച ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തേനീച്ചകളെയും പരാഗണകാരികളെയും കുറിച്ചുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പ്രോജക്ടിന്റെ പ്രധാന ഗവേഷകയും പ്രൊഫസറുമായ ഡോക്ടർ അമൃത വി എസ് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഡോക്ടർ അമൃത വി എസിന്റെ ഫോൺ നമ്പർ 9447428656. നമ്പർ ഒരിക്കൽ കൂടി 9447428656. അടുത്തതായി ബി സുനിലുമായുള്ള അഭിമുഖമാണ്. അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലുള്ള തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെയും തേനീച്ച കൃഷിയുടെ സാധ്യതകളെയും കുറിച്ച് തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രത്തിന്റെ റീജിയണൽ മാനേജർ ശ്രീ ബി സുനിലുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
1: സുനിൽ സർ, തേനീച്ച കൃഷി തന്നെ നമ്മളിപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്, ഇതൊരു കൃഷി മാത്രമല്ല, നമ്മുടെ വിളവിനെ കൂട്ടുവാനും നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാനും ഒക്കെ ഇതിനൊരു റോളുണ്ടെന്ന്. താങ്കളുടെ അഭിപ്രായം എന്തുവാണ്?
2: പ്രകൃതിയിലെ പ്രത്യുൽപാദന പ്രക്രിയയിൽ വൈവിധ്യത്തിൻ്റെ നിറച്ചാർത്ത് നൽകിയ ജീവജാലങ്ങളാണ് തേനീച്ചകൾ. നമ്മുടെ പരാഗണത്തെ സഹായിക്കുന്ന ജീവജാലം എന്ന് നമ്മൾ പൊതുവേ ഈ ഷഡ്പദങ്ങളെ പറയാറുണ്ട്. എങ്കിൽ ഈ ഷഡ്പദങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായി തേനീച്ചകൾ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, പരാഗണ പ്രക്രിയയിൽ അതിൻ്റെ ശരീരം ധാരാളം രോമാവൃതമായ ശരീരമാണ്. ശാരീരിക ഘടന ഈ പരാഗണത്തെ പരിപോഷിക്കുന്നതിന് ഉതകുന്നതാണ്. ധാരാളം രോമാവൃതമായ ശരീരമായതുകൊണ്ട് ഈ തേനീച്ചകൾക്ക് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് സഞ്ചരിക്കുമ്പോൾ, തേനും പൂമ്പൊടിയും എടുക്കുമ്പോൾ തന്നെ ശരീരത്ത് മുഴുവൻ ഈ പരാഗരേണുക്കൾ പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മറ്റു പുഷ്പങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റു ഷഡ്പദങ്ങളെ അപേക്ഷിച്ച് അനായാസം പരാഗണം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് തേനീച്ചകളുടെ ഏറ്റവും വ്യത്യസ്തമായി നിലനിർത്തുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റു ഷഡ്പദങ്ങൾ ഒരു പൂവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനാവശ്യമായ ആഹാരപദാർത്ഥം മാത്രമേ ശേഖരിക്കുള്ളൂ. തേനീച്ചകൾ അങ്ങനെയല്ല, തൻ്റെ കൂട്ടിലിരിക്കുന്ന മറ്റംഗങ്ങൾക്കും അതിനകത്തുള്ള കുഞ്ഞുങ്ങൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും ആവശ്യമായ ആഹാരപദാർത്ഥം കൂടി ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ഗുണം? കൂടുതൽ സമയം കൂടുതൽ പുഷ്പങ്ങളിൽ സന്ദർശിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ സന്ദർശിക്കുമ്പോഴും ഇനി പരാഗണത്തെ കൂടുതൽ സഹായിക്കുന്ന മറ്റു ഷഡ്പദങ്ങളെ അപേക്ഷിച്ച്. മൂന്നാമത്തൊരു പ്രത്യേകത, നമ്മൾ സാധാരണ വളർത്തുന്ന തേനീച്ചകൾ അത് ഏകമാന സ്വഭാവമുള്ള പൂക്കളിൽ നിന്നാണ് തേനെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു പടവല തോട്ടത്തിലേക്ക് ഒരു തേനീച്ച പോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ പുഷ്പിച്ച് നിൽക്കുന്ന പടവലമാണെങ്കിൽ അതിൽ നിന്ന് മാത്രമേ തേനെടുക്കുള്ളൂ. കാരണം ഇവർക്ക് ഈ തേനീച്ച കൂട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേ സ്വഭാവമുള്ള തേനായിരിക്കണം, അല്ലെങ്കിൽ ഒരേ ജലാംശമുള്ള തേനായിരിക്കണം. സാധാരണ നമ്മൾ വളർത്തുന്ന തേനീച്ചകൾ കൂടുതലും ഏകമാന സ്വഭാവമുള്ള വിളകളിൽ നിന്നാണ് തേനെടുക്കുന്നത്. അതും ഒരു കാരണമാണ് ഈ പരാഗണത്തെ സഹായിക്കുന്നത്. ഇപ്പം പടവലത്തിന് നേരെ കുമ്പളത്തിലേക്ക് പോയി, അല്ലെങ്കിൽ മത്തനിലേക്ക് പോയി കഴിയുമ്പോൾ പരാഗണം സഹായിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഏത് ക്രോപ്പാണോ ഏറ്റവും കൂടുതൽ പൂവിട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് തേനെടുക്കാനായിട്ട് തേനീച്ചകൾ ശ്രമിക്കുന്നത്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഈ തേനീച്ചകളാണ് മറ്റു ഷഡ്പദങ്ങളെ അപേക്ഷിച്ച് ഈ പരാഗണത്തെ പരിപോഷിച്ചുകൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അഭംഗുരമായൊരു പങ്ക് വഹിക്കുന്ന ജീവജാലമായി നിലനിൽക്കുന്നത്.
1: ഇപ്പൊ തേനീച്ചകളുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പം സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു പ്രത്യേക ശൈലിയിൽ തന്നെയാണ് ഇവര് ഈ പോളിനേഷൻ ചെയ്യുന്നത്. അത് നമ്മുടെ മാനവരാശിക്ക് തന്നെ അതൊരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഇതൊഴിച്ച് മറ്റ് പ്രത്യേകതകളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: മറ്റൊരു, അതൊരു ജീവശാസ്ത്രം തന്നെ, ജീവിത വൈശ്ലേഷ്യം തന്നെ വളരെ രസകരമായൊരു രീതിയുള്ളൊരു ജീവജാലമാണ്. ഏറ്റവും രസകരമായി പറയാനുള്ളത് ഈ ഭാവി ജീവിതം ഭാസുരീകരിക്കുന്ന ഒരു ജീവജാലമാണ്. ഇന്നുകളിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പരമാവധി മുതലെടുത്തുകൊണ്ട് തൻ്റെ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ആഹാരപദാർത്ഥങ്ങൾ ഇന്നുകളിൽ ശേഖരിച്ച് സംസ്കരിച്ച് സൂക്ഷിക്കുന്ന ജീവജാലമാണ്. അതായത് മനുഷ്യന് പഠിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്, വർത്തമാനകാലത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പരമാവധി മുതലെടുത്തുകൊണ്ട് ഭാവിയെ ബാസുരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടലാണ് വർത്തമാനകാല ജീവിതം എന്നാണ് തേനീച്ചകൾ നമ്മെ പഠിപ്പിക്കുന്ന ഗുണപാഠം.
1: ഒരു മോറൽ സയൻസും അവിടെ ഉണ്ട്.
2: തീർച്ചയായിട്ടും.
1: സുനിൽ സർ, പൊതുവെ ഒരു തേനീച്ച കൃഷിയുടെ ഒരു തൽസ്ഥിതി എന്തുവാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്?
2: തേനീച്ച കൃഷി ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് കേരളത്തിൽ തേനീച്ച കൃഷി വ്യാപകമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പഴയ കാലത്തൊക്കെ ചില പ്രത്യേക പ്രദേശങ്ങൾ, പ്രധാനമായിട്ടും തെക്കൻ തിരുവിതാംകൂറിലെ നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്കിലുള്ള പ്രദേശങ്ങളിൽ മാത്രം ആയിരുന്ന തേനീച്ച വളർത്തൽ ഇന്ന് കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളും തേനീച്ച വളർത്തലേക്ക് വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുണ്ടാവും, ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികളുണ്ടാവും. ഇതുവഴി ഉള്ള പ്രചരണവും മറ്റു ബീ കീപ്പിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട്, പ്രചരണം നടത്തുന്ന ഏജൻസികളുണ്ട്. ഇവരുടെ എല്ലാം ഒരു ശ്രമകരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇന്ന് തേനീച്ച വളർത്തൽ കേരളത്തിലെമ്പാടും വ്യാപിച്ച് വിപുലീകരിച്ചു പോകുന്നൊരു ഒരു കൃഷിരീതിയായിട്ട് മാറിയിട്ടുണ്ട്. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന തേനീച്ച വളർത്തൽ. ഇപ്പം നമ്മുടെ വൻകിട തേനീച്ച കർഷകർ, ഇപ്പം 500 മുതൽ 1000 തേനീച്ച കൂടൊക്കെയുള്ള ഒരു കർഷകരൊന്നും അവരുടെ സ്വന്തം പറമ്പിലല്ലേ സ്ഥാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്രയും കൂടുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് വയ്ക്കാനും കഴിയില്ല. ഒരു 20-25 തേനീച്ച കോളനികൾ ഒരു പ്രത്യേക പ്രദേശത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 കിലോമീറ്റർ മുതൽ 1 കിലോമീറ്റർ മാറി അടുത്ത ഒരു 20 കോളനികൾ സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മുടെ കേരളത്തിലെ വൻകിട തേനീച്ച കർഷകർ മുഴുവൻ മറ്റുള്ളവരുടെ പറമ്പിലാണ് തേനീച്ച കോളനി വെച്ച് തേനെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വസ്തുവകകളൊന്നും ഇല്ലാതെ തന്നെ ഒരു കൃഷി നടത്താൻ കഴിയുന്ന ഏക കൃഷി തേനീച്ച വളർത്തൽ.
1: തേനീച്ച പരിശീലന കേന്ദ്രത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ട്രെയിനിങ് എന്തായാലും കൊടുക്കുന്നുണ്ട്, ഇതൊഴിച്ച് ബ്രീഡേഴ്സിനെ ഒക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്?
2: നമുക്ക് പരിശീലനം കൊടുക്കുന്നത് കൂടാതെ തന്നെ ഈ പരിശീലനം സിദ്ധിച്ച ആൾക്കാർക്ക് തേനീച്ച കോളനികളും അനുബന്ധ ഉപകരണങ്ങളും 40% സബ്സിഡിയിൽ അത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായ തേനീച്ച കോളനികൾ നൽകുന്നതിനാവശ്യമായ തേനീച്ച കൂടുകൾ നിർമ്മിക്കുന്നതും ഹോർട്ടിക്കോർപ്പ് തന്നെയാണ്. ചേർത്തലയുള്ള ഒരു ഉപകരണ നിർമ്മാണ യൂണിറ്റിൽ ഈ തേനീച്ച പെട്ടികളും ഉപകരണങ്ങളും തയ്യാറാക്കുന്നുണ്ട്. ഇത് നേരെ അംഗീകൃത ബ്രീഡിംഗ് യൂണിറ്റുകൾ കൊടുത്തിട്ട് അവരിൽ നിന്നാണ് തേനീച്ച കോളനികൾ ശേഖരിച്ചാണ് നമ്മൾ കേരളത്തിലെമ്പാടുമുള്ള കർഷകർക്ക് തേനീച്ച കോളനികൾ നൽകുന്നത്. ഇത് നമ്മുടെ ഒരു പ്രധാന പ്രവർത്തനമായിട്ട്, തേനീച്ച വളർത്തലിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 40% സബ്സിഡിയിലാണ് ചെയ്യുന്നത്.
1: അപ്പോൾ ഈ ബ്രീഡേഴ്സിനെയൊക്കെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യും, അവർ പരിശീലനം കിട്ടിയ ആളാണ് അല്ലെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി ക്വീൻ അല്ലെങ്കിൽ ആ കോളനിയുടെ ക്വാളിറ്റി അത്രയും നല്ലതാണ്, ഇതൊക്കെ ഉറപ്പ് വരുത്തുക?
2: തീർച്ചയായിട്ടും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർഷകരെന്ന് വെച്ചാൽ ചെറിയ 1-2 കോളനി ഉള്ള ആളായിരിക്കും, 500-1000 തേനീച്ച കോളനി ഉള്ള ആളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് ഈ തേനീച്ച കോളനി ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അത് ബ്രീഡ് ചെയ്ത് പുതിയ ക്യൂനെയൊക്കെ ആക്കി നമുക്ക് നൽകുന്നുണ്ട്. അതിന് തയ്യാറുള്ള അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള, അതിന് കഴിവുള്ള, അതിന് അർഹതപ്പെട്ട ആൾക്കാർക്കാണ് ഈ തേനീച്ച ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മൾ നൽകിയിരിക്കുന്നത്.
1: പിന്നെ ഈ ബ്രീഡിംഗ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു വരുന്നത് ഇൻബ്രീഡിംഗ്, നമ്മൾ ഒരേ കോളനി ഒരേ സ്ഥലത്ത് വെച്ച് നമ്മളത് ബ്രീഡിംഗ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആ റാണിയുടെ ക്വാളിറ്റി അത്ര കൂടാനുള്ള സാധ്യതകൾ കാണത്തില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്?
2: തീർച്ചയായിട്ടും. തേനീച്ച തന്നെ ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രീഡിങ്ങിന് നമ്മൾ കുറച്ച് കോളനി വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു കന്യകാറാണി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കന്യകാറാണി ഇണ ചേരുന്ന സമയത്ത് ഒരിക്കലും അത് ഇൻബ്രീഡിങ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കും. അവർ തന്നെ ശ്രദ്ധിക്കുന്ന, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ക്യൂൻ ആയി അതൊരു പ്രത്യേകതരം ഒരു ഫെറമോൺ പുറപ്പെടുവിച്ചുകൊണ്ട് പരിചാരകര തേനീച്ചകളുമായി അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെയാണ് മേറ്റിംഗ് നടത്താനായിട്ട് ശ്രമിക്കുന്നത്. കോളനിയിൽ നിന്ന് ഇറങ്ങിയ ക്യൂൻ എന്തു ചെയ്യും? ആ കോളനിയുടെ സമീപത്തോ അതിനകത്തു വെച്ചോ ഈ മണം പുറപ്പെടുവിക്കില്ല, അത് കുറേ ദൂരം പോകും. ഈ കോളനിയിൽ നിന്നും കുറച്ചധികം ദൂരം പോയതിന് ശേഷമാണ് ഈ മണം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഈ കോളനിയിലെ ഒരാണീച്ചയും ഈ കന്യകാറാണിയുമായിട്ട് ഇണചേരാനായിട്ട് വരില്ല.
1: അതൊക്കെ പ്രകൃതിയിൽ തന്നെ
2: ആ സിസ്റ്റം നിലനിർത്തുന്നുണ്ട്. തേനീച്ച അവൾ കൃത്യമായിട്ടത് ഒരു കുറവും വരാതെ ആ ഇൻബ്രീഡിങ്ങിനെ സ്വയം ഒഴിവാക്കുന്നുണ്ട്.
1: സുനിൽ സാർ, ട്രെയിനിങ് പരിപാടിയെ കുറിച്ച് സംസാരിച്ചാൽ ഇത് നിരന്തരമായിട്ട് നിങ്ങളുടെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ?
2: നമുക്ക് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ട്രെയിനിങ് ആണ് നടക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ 3 ദിവസം നടക്കുന്ന ഓഫ് സ്റ്റേഷണൽ ട്രെയിനിങ് ആണ്, അതായത് പ്രദേശത്ത് പോയി പരിശീലനം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണുള്ളത്. രണ്ടാമതുള്ളത് നാഷണൽ ബീ ബോർഡിൻ്റെ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണ്. മാവോലിക്കര തന്നെയുള്ള ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ഒരു 7 ഡേയ്സ് ആണ് ആ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ട്രെയിനിങ് ഒരു 10 ട്രെയിനിങ്ങുകളും ഉണ്ടായിരുന്നു.
1: തേനീച്ച കൃഷിയിലെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തേനിൽ നിന്ന് നിർമ്മിക്കുന്നതാണല്ലോ.
2: തേനിലെ ഏറ്റവും വലിയൊരു സവിശേഷമായ ഗുണമെന്ന് പറഞ്ഞാൽ തേൻ ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള പ്രകൃതിദത്തമായ ഒരു ഉൽപ്പന്നമാണ്. സാറിനറിയാം, നമ്മുടെ സാധാരണ ഒരു ആഹാര പദാർത്ഥം നമ്മൾ മേടിക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേട് വരാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാസ്യം മെറ്റാബോളൈസ് സൾഫേറ്റ്, സോഡിയം ബെൻസോറ്റ് പോലുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. പക്ഷേ തേൻ ഒരു അസെറ്റ്സ് ഒരു പ്രിസർവേറ്റീവ് ആയതുകൊണ്ട്, ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളൊരു പദാർത്ഥമായതുകൊണ്ട് പല പഴ

0: പഴങ്ങളും പഴവർഗ്ഗങ്ങളും നമ്മൾ തേനിനകത്ത് സംസ്കരിക്കാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടി കൂടാതെ മറ്റൊരു പ്രത്യേകതയുണ്ട്, അതിശക്തമായ ഹൈഗ്രോസ്കോപ്പിക് നേച്ചറുള്ളതാണ്. ഈ തേനിനകത്ത് ഏതെങ്കിലും ഒരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ജലാംശത്തെ തേൻ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഡ്രൈയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നീ തെർമൽ പ്രോസസ്സിലോ ഡ്രൈയിങ് അല്ലെങ്കിൽ സോളാർ ഡ്രൈയിങ് ഒക്കെയാണ്. ഇതിലെല്ലാം കൂടെ പല ഗുണനിലവാരവും നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ. പക്ഷേ തേനകത്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ ജലാംശം വലിച്ചെടുക്കുന്നത് തെർമൽ പ്രോസസ്സിലൂടെ അല്ല, അതിലെ ജലാംശത്തെ ഹൈഗ്രോസ്കോപ്പിസിറ്റി കൊണ്ട് വലിച്ചെടുക്കുന്നതിൽ ഇതങ്ങ് ഉണങ്ങുകയും ചെയ്യും. സെയിം ടൈം ഈ ഏത് പഴമാണോ തേനകത്ത് ഇട്ടിരിക്കുന്നത് ആ പഴത്തിൻ്റെ മണമുള്ള ടേസ്റ്റുള്ള തേൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് രണ്ട് പ്രോഡക്റ്റ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒന്ന് ഈ ഇൻഫ്യൂസ് ചെയ്യപ്പെട്ട ഹണിയും കിട്ടും, ഒപ്പം തന്നെ ഈ ഹണി ഡ്രൈഡ് ഫ്രൂട്ടും കിട്ടും. ഇത് ഫ്രൂട്ട്സിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, ആയുർവേദ മരുന്നുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തുളസി ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും, ജിഞ്ചർ ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും, ആടലോടകം പോലുള്ള സാധനം നമുക്ക് ഇൻഫ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെയുള്ള എക്യുപ്മെൻസും ഹോർട്ടികോർപ്പ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനാവശ്യമുള്ള.
1: ഇതൊഴിച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെയും ഇത് വെച്ചുണ്ടാക്കാറുണ്ട്.
0: പ്രധാനമായിട്ടും ബീ വാക്സ് ബേസ്ഡ് ആണ്. തേനീച്ചയുടെ മെഴുകിന് വെളിച്ചെണ്ണയും ചേർത്ത് വളരെ രസകരമായ കുറേ ഉൽപ്പന്നങ്ങളുണ്ട്. ഒന്ന് ഈ തലവേദനയ്ക്കുള്ള ബാം ഉണ്ടാക്കാൻ കഴിയും, ശരീരവേദനയ്ക്കുള്ള പലതരത്തിലുള്ള ബാം ഉണ്ടാക്കാൻ കഴിയും, ബ്യൂട്ടി ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പറ്റും. ഇങ്ങനെ പല രീതിയിലുള്ള ക്രീമുകൾ ബാമുകൾ ലേപനങ്ങൾ നമ്മൾ തേനീച്ചയുടെ മെഴുകിൽ ചെയ്തെടുക്കാൻ പറ്റും, വെളിച്ചെണ്ണയും ചേർത്തുകൊണ്ടുള്ളതാണ്.
1: നല്ല സ്കോപ്പ് ഉണ്ട് ഇതിന്, സാധ്യതകൾ ഒത്തിരിയുണ്ട്.
0: സത്യത്തിലെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വീട്ടിൽ പോയി സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വലിയ മെഷീനറീസ് ഒന്നും വേണ്ടാതെ വളരെ ചെറിയ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് ഇത്. നല്ലൊരു ശതമാനം
1: സുനിൽ സാർ, നമ്മൾ ഈ തേനീച്ച കൃഷിയിൽ സാർ പറഞ്ഞ മാതിരി ബി വാക്സ് നമ്മൾ എടുക്കാറുണ്ട്, തേൻ നമുക്ക് കിട്ടാറുണ്ട്. ഇതൊഴിച്ച് മറ്റേ പ്രോഡക്ട്സ് ചില ഇതിൻ്റെ വെനമുണ്ട്, ബി വെനമുണ്ട്, റോയൽ ജെലി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള വല്ലതും സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ടെക്നിക്സ്?
0: പല രാജ്യങ്ങളിലും തേൻ കൂടാതെ ബി പോളൻ വളരെ പ്രധാനമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ ബി വെനം, തേനീച്ചയുടെ വിഷം, ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ സാറ് പറഞ്ഞ റോയൽ ജെല്ലി, റോയൽ ജെല്ലി നമ്മുടെ സംസ്ഥാനത്തൊന്നും വലിയ അറിവില്ലാത്തൊരു ഒരു ഉൽപ്പന്നം കൂടെയാണ്. ഈ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം ഈ റാണി റാണി ആക്കുന്നത് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടാണ്. മറ്റു തേനീച്ചകളും തേനും പൂമ്പൊടിയും കൊടുത്ത് വളർത്തുമ്പം, അത് ആണീച്ചയ്ക്കും പെണ്ണീച്ചയ്ക്കും തേനും പൂമ്പൊടിയും കൊടുത്ത് വളർത്തുമ്പം, ഈ റാണി ആകേണ്ട ആൾക്ക് അതൊരു വിലക്കാരി തേനീച്ച, അതായത് പെണ്ണീച്ച തന്നെയാണ്. അതിലെ മുട്ട വിരിഞ്ഞു വന്ന പുഴുക്കൾക്ക് റോയൽ ജെല്ലി എന്ന് പറയുന്നൊരു പദാർത്ഥം കൊടുത്താണ് ഇവരെ വളർത്തുന്നത്. ഈ റാണിയുടെ ആദ്യം തൊട്ട് ജീവിത അവസാനം വരെയും കഴിക്കുന്ന റോയൽ ജെല്ലിയാണ്. ഈ റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ടാണ് റാണി ആകുന്നത്. തേനീച്ചക്കൂട്ടിലെ ഏത് പെണ്ണീച്ചയ്ക്കും പെണ്ണായി വിരിഞ്ഞു വരേണ്ട ആക്കും റാണിയാകാം. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തേനും പൂമ്പൊടി കൊടുക്കുന്നതിന് റോയൽ ജെല്ലി കൊടുക്കും. റോയൽ ജെല്ലി കൊടുത്താൽ അഡ്വാൻറ്റേജ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ദിവസമാണ് ഒരു പെണ്ണീച്ചയുടെ ആയുർദൈർഘ്യം, 2 മാസം. ഈ 2 മാസം ആയുർദൈർഘ്യമുള്ള ആൾ തേനും പൂമ്പൊടി കഴിച്ചാൽ 2 മാസമാണ്. പക്ഷേ റോയൽ ജെല്ലിയാണ് കഴിക്കുന്നതെങ്കിൽ 2 മാസം എന്നുള്ള 2 മുതൽ 3 വർഷം വരെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, വേലക്കാരി ഈച്ചകൾ എന്ന് പറയുന്നത് തേനീച്ചകൾക്ക് മുട്ടയിടാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ റോയൽ ജെല്ലി കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യുൽപാദനം വികസിച്ചിട്ട് ഒരു ദിവസം 500 മുതൽ 800 മുട്ട നിക്ഷേപിക്കാനുള്ള അതിശക്തമായ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ലഭിക്കുന്നുണ്ട്. ഈ റോയൽ ജെല്ലി ഒരു ആഹാര പദാർത്ഥമായിട്ട്, നമ്മുടെ സൗന്ദര്യവർദ്ധ വസ്തുവായിട്ട്, ഒപ്പം തന്നെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റോയൽ ജെല്ലി. പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്യുന്നത് ഇന്ത്യൻ തേനീച്ച എന്ന് പറയുന്ന വിഭാഗമാണ്. ഇന്ത്യൻ തേനീച്ചയിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ അത്രത്തോളം, അതായത് ഇറ്റാലിയൻ ബീസ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന തേനീച്ചകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ വലിയ തോതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പോളൻ ട്രാപ്പൊക്കെ ഉണ്ട്, പോളൻ്റെ ഉണ്ട്. പക്ഷെ ഈ ബീ വനം എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും റോയൽ ജെല്ലി എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ നാഷണൽ ബീ ബോർഡിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. റോയൽ ജെല്ലിയും ഒപ്പം തന്നെ ബീ വെനോ ഇന്ത്യൻ ബീസിന്റെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി.
1: സുനിൽ സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് ലോക തേനീച്ച ദിനമാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഇത്ര നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ചു, വളരെ നന്ദി.
0: താങ്ക് യു.
2: തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കര തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെയും തേനീച്ച കൃഷിയുടെ സാധ്യതകളെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രം റീജിയണൽ മാനേജർ ശ്രീ ബി സുനിൽ. ഷിബു ജോർജാണ് ശ്രീ ബി സുനിലുമായി സംസാരിച്ചത്. ബി സുനിലിന്റെ ഫോൺ നമ്പർ 9633225260. നമ്പർ ഒരിക്കൽ കൂടി 9633225260.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കരിങ്കൂവളം അഥവാ നീലോൽപ്പലം മുൻകാലങ്ങളിൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിലും കുളങ്ങളിലും തോട്ടുവക്കിലും സാധാരണയായി കണ്ടുവന്നിരുന്ന വെയിലേറ്റാൽ വാടിപ്പോകുന്ന ഒരു ചെടിയാണ് കരിങ്കൂവളം അഥവാ നീലോൽപ്പലം. കരൾ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ഇതിന്റെ വേര് ഉപയോഗിക്കുന്നു. പല്ലുവേദനയ്ക്കും ഈ വേര് നല്ലൊരു ഔഷധമാണ്. ശരീരതാപത്തെ ശമിപ്പിക്കുന്ന നല്ലൊരു ഔഷധം കൂടിയാണ് കരിങ്കൂവളം. കരിങ്കുവളം പ്രധാന ചേരുവയായി ഉണ്ടാക്കുന്ന നീലോൽപ്പലാദി എണ്ണ മാനസിക രോഗങ്ങൾക്ക് തലയ്ക്ക് തണുപ്പ് കിട്ടാൻ ഏറെ ഉത്തമമാണ്. കരിങ്കുവളക്കിഴങ്ങ്, മണ്ടൂരം, നെല്ലിക്കാത്തൊണ്ട്, ചെമ്പരത്തിപ്പൂവ് ഇവ സമം പൊടിച്ച് പശുവിൻ പാൽ യോജിപ്പിച്ച് മൺകുടത്തിൽ ഒഴിച്ച് അടച്ചു വെക്കുക. ഇത് മണ്ണിൽ പൊതിഞ്ഞ് 41 ദിവസം കുഴിച്ചിട്ടതിനു ശേഷം ഇതെടുത്ത് തലയിൽ തേച്ചാൽ നരച്ച മുടി കറുക്കുമെന്ന് നാട്ടുവൈദ്യത്തിൽ പറയുന്നു. ആമ്പലിന്റെ പൂവും കരിങ്കൂവളത്തിന്റെ പൂവും ഒന്നിച്ച് സർബത്താക്കി സേവിക്കുന്നത് വർഷകാലത്തുണ്ടാവുന്ന പനി, വൈറൽ പനി, ജലദോഷം, ചുമ എന്നീ രോഗങ്ങളെ ശമിപ്പിക്കും.
2: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് പൊട്ടാഷ് സമാഹരണ ബാക്ടീരിയ? ഉത്തരം, വിവിധ മൺധാതു ലവണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പൊട്ടാസ്യം സമാഹരിച്ച് ചെടികൾക്ക് നൽകാൻ കഴിവുള്ള ബാക്ടീരിയയാണ് പൊട്ടാഷ് സമാഹരണ ബാക്ടീരിയ. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയ എല്ലാ വിഷയങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.
3: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
4: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് ചിത്രയും രവീന്ദ്രനും പാടിയത് ചിത്രം മഴ.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം മധുര നൊമ്പരക്കാറ്റ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് യേശുദാസും ചിത്രയും വിദ്യാസാഗറും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം നിറം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. ജനീവയിൽ നടക്കുന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിനിടെ കേന്ദ്രമന്ത്രി JP നദ്ദ മാതൃശിശു നവജാത ശിശു ആരോഗ്യ ബോർഡ് ചെയർപേഴ്സൺ ഹെലൻ ക്ലാർക്കുമായി ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തരവകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും.

നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വില വർധനവ് നിലവിൽ വരും. നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും നീതിയുക്തവുമായി നടത്തുന്നതിന് കൂടുതൽ ജാഗ്രത ആവശ്യമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: അടുത്ത പരിപാടിക്ക് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് രാജലക്ഷ്മി എഴുതിയ കഥ ആത്മഹത്യ, അവതരിപ്പിക്കുന്നത് സെവിൽ ജിഹാൻ.
2: ആത്മഹത്യ ഭീരുത്വത്തിന്റെ ലക്ഷണമാണ്, കൊള്ളരുതായ്മയുടെയും ഭീരുത്വത്തിന്റെയും. ഭീരുത്വം എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. ഓടുന്ന തീവണ്ടിയുടെ മുമ്പിൽ തലവെക്കുന്നത് ഭീരുത്വമാണത്രേ ഭീരുത്വം. പിന്നെ അല്ല, ധീരതയാണ്. അവരവർ വിചാരിച്ച പോലെയെല്ലാം നടക്കാതെ വരുമ്പോൾ ഉടനെ പോയെങ്ങ് മരിക്കുക, റിവഞ്ചസ് ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാതെ ഒളിച്ചോടിപ്പോവുക എന്നുവെച്ചാൽ ഭീരുത്വം എന്ന് തന്നെ പറയും ഞാൻ. പുരുഷന്മാർ അധികമുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ചൂട്

പിടിച്ച വാദം നടക്കുകയാണെങ്കിൽ അതിലിടപെടാതിരിക്കുകയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നവളാണ് താൻ. അവരോ അവർ കൊള്ളാവുന്നവരാണ് എന്ന് പുരുഷന്മാർ പറയണമെങ്കിൽ കാര്യമായി അഭിപ്രായമൊന്നും പ്രകടിപ്പിക്കാതെ രണ്ട് കൂട്ടരും പറയുന്നത് കേട്ട് ചിരിച്ച് അങ്ങനെ മയത്തിൽ നിൽക്കുകയാണ് വേണ്ടത്. ഈ പ്രായോഗിക വിജ്ഞാനം ഓർത്തല്ല അന്ന് ഞാൻ മിണ്ടാതിരുന്നത്. ആത്മഹത്യയെപ്പറ്റിയുള്ള പ്രസ്താവനകൾ പേടിയോടുകൂടെയല്ലാതെ കേൾക്കാൻ എനിക്ക് കഴിയില്ല. പത്രത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കണ്ടാൽ ആളുടെ പേര് വായിച്ചു കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. കൊച്ചനിയൻ പത്രത്തിൽ നിന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരണമാരണങ്ങൾ ഉറക്കെ വായിക്കുമ്പോഴും എനിക്ക് പരിഭ്രമമാണ്. ഒരു ശപിക്കപ്പെട്ട ദിവസം നീരജ ചക്രവർത്തിയുടെ പേരും ഇക്കൂട്ടത്തിൽ വരുമോ? നീരജ ചക്രവർത്തി, തൂവെള്ള നിറവും കുറേശ്ശെ ചെമ്പിച്ച മുടിയും കുറച്ച് പൂച്ചക്കണ്ടിന്റെ സംശയവുമുള്ള നീരജ. നീരജ ടാഗോറിന്റെ മാലഞ്ചോവിലെ ഭാഗ്യം കെട്ട നായികയുടെ പേരും നീരജ എന്നാണ്. മാലഞ്ചോയ്ക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു വിവർത്തനം ഞാൻ വായിച്ചിട്ടില്ല. ബംഗാളി അറിയാവുന്ന ഒരേട്ടൻ കഥ പറഞ്ഞു തന്നതാണ്. കഥ എഴുതിയില്ലെങ്കിലും കഥകൾ ഉള്ളിത്തട്ടുന്ന വിധം പറഞ്ഞൊപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് കുട്ടേട്ടന്. വെള്ളിമേഘങ്ങൾക്കിടയിലൂടെ അമ്പിളിപ്പൊളി കാണുമ്പോൾ വെള്ളശാലിനടിയിലൂടെ ടാഗോറിന്റെ നീരജയുടെ വെളുത്ത കാല് കാണുന്നതാണ് ഞാൻ ഇന്നും ഓർമ്മിക്കുക. നീരജ ചക്രവർത്തിയെ ഞാൻ പരിചയപ്പെട്ടിട്ട് 3 കൊല്ലമാവുന്നു. ഒരു ഞായറാഴ്ച ആപ്പീസി പോകണ്ടല്ലോ എന്നുള്ള സുഖകരമായ വസ്തുത ആസ്വദിച്ചുകൊണ്ട് പറമ്പിൽ നടക്കുകയായിരുന്നു ഞാൻ. ഒപ്പോളെ, ദേ തെക്കേലെ സ്ത്രീ വിളിക്കണു, കൊച്ചനിയൻ ഓടി വന്നു പറഞ്ഞു. ഞങ്ങളുടെ തൊട്ടു തെക്കുവശത്തെ വലിയ കെട്ടിടത്തിൽ പുതിയ കൂട്ടർ താമസത്തിന് വന്നിട്ട് 4-5 ദിവസമേ ആയിട്ടുള്ളൂ. നേവിയിൽ വലിയ ഉദ്യോഗസ്ഥനാണ്, വടക്കേ ഇന്ത്യക്കാരനാണ്, ഇത്രയും അറിഞ്ഞിരുന്നു. ഞാൻ തെക്കേ വേലിക്കൽ ചെന്നപ്പോ അവരുടെ പണിക്കാരിത്തിയാണ് അവിടെ. അമ്മയ്ക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയുമോ എന്ന് ചോദിക്കണു. ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയാം. ജോലിക്കാരി അകത്തേക്ക് കയറിപ്പോയി. എന്റെ ക്ഷമയറ്റു തുടങ്ങിയപ്പോൾ നീരജ ഇറങ്ങി വന്നു. അവളുടെ ചടച്ചൊതുങ്ങിയ ദേഹത്തിന്റെ ഭംഗി അന്നും ശ്രദ്ധിച്ചു. അവൾ എന്തോ ഒന്ന് ചോദിച്ചതിന് ഞാൻ ഭയങ്കര ഭാവത്തിൽ 4-5 വാചകം ഇംഗ്ലീഷിൽ തട്ടിവിട്ടു. ഞാൻ ഹിന്ദി മീഡിയത്തിലാണ് പഠിച്ചത്, അവൾ സങ്കോചത്തോടെ പറഞ്ഞു. ഇതിനോടാണല്ലോ ഭാവം കാണിക്കാൻ പോയത് എന്ന് തോന്നിപ്പോയി. ജോലിക്കാരി 8 മണിയായിട്ടാണ് വരുന്നത്, അത് പോരാ, കുറച്ച് നേരത്തെ വരാൻ പറയണം, ഇതാണ് അവളുടെ ആവശ്യം. ഞാൻ പണിക്കാരത്തി ഉമ്മയോട് കാര്യം പറഞ്ഞു. അവർ സമ്മതിക്കുകയും ചെയ്തു. ഞാനും നീരജയും കുറച്ചുനേരം സംസാരിച്ചു നിന്നു. ഭർത്താവ് 8 മണിക്ക് പോകും, വേലക്കാരിയും 9-9.5 ആകുമ്പോൾ പോകും. പിന്നെ അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. പേടിയാകും ചിലപ്പോൾ. പേടിയാവുകയോ വേറെ എന്തെങ്കിലും ആവശ്യം വരികയോ ചെയ്താൽ ഇങ്ങോട്ട് പോരാൻ ഞാൻ പറഞ്ഞു. ഇടവേലി പൊളിച്ച് പടിവെച്ചിരിക്കുന്ന ഇടം കാട്ടി കൊടുക്കുകയും ചെയ്തു. തെക്കേതിൽ മുമ്പ് താമസിച്ചിരുന്ന കൂട്ടർ ഞങ്ങളുമായി അടുപ്പത്തിലായിരുന്നു. അന്നത്തെ ഏർപ്പാടാണ് ഈ പടി. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ആപ്പീസിൽ നിന്ന് വന്ന് ചായ കുടിച്ച് കൈ കഴുകുമ്പോൾ അവൾ മടിച്ച് മടിച്ച് കടന്നു വന്നു. കയ്യിൽ ഒരു കടലാസിൽ കുറച്ച് പെരിഞ്ചീരകവുമുണ്ട്. അതിന് മലയാളത്തിൽ എന്താണ് പറയുക എന്ന് അറിയണം അവൾക്ക്. ഞാൻ പറഞ്ഞു കൊടുത്ത പേർ ഹിന്ദിയിൽ കുറിച്ചെടുത്ത് പിന്നെയും കുറച്ചുനേരം വർത്തമാനം പറഞ്ഞു നിന്ന് അവൾ പോയി. പരിചയം ഇത്ര വലിയ അടുപ്പമായത് എന്നു മുതൽക്കാണെന്ന് അറിഞ്ഞുകൂടാ. വൈകുന്നേരം ഞാൻ എത്തിയാൽ 6 മണിക്ക് അവളുടെ ഭർത്താവ് വരുന്നതുവരെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുക പതിവായി. മിക്ക ഞായറാഴ്ചയും അവളുടെ ഭർത്താവിന് സ്പെഷ്യൽ ഡ്യൂട്ടിയോ എന്തെങ്കിലും കാണും. അദ്ദേഹം പോയാലുടൻ അവൾ ഞങ്ങളുടെ അവിടെ എത്തുകയായി. ഓപ്പോളുടെ വെള്ളപ്പാറ്റ എന്നാണ് എന്റെ അനിയന്മാർ അവൾക്ക് പേരിട്ടിരിക്കുന്നത്. ജീവിക്കാനുള്ള പണമുണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ബദ്ധപ്പാട് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അവൾക്ക് എന്റെ ജോലി തിരക്കും സമയമില്ലായ്മയും എല്ലാം പുതുമയായിരുന്നു. നോക്കിത്തീരാത്ത കടലാസുകൾ വീട്ടിലേക്ക് കൊണ്ടുവരിക, അർദ്ധരാത്രി വരെ ഫയലുകളുമായി കുത്തിയിരിക്കുക, ഒരു സ്ത്രീ ഇങ്ങനെ പാടുപെടുന്നത് അവൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്നെ ചേച്ചിയെന്ന് വിളിക്കാൻ മാത്രം മലയാളം അവൾ അധികം താമസിയാതെ പഠിച്ചു. വീട്ടുജോലി ചെയ്യാൻ എനിക്കിഷ്ടമില്ല, എങ്കിലും കൂടാതെ കഴിയുമോ? എല്ലാത്തിനും കൂടി ഒരു ഞായറാഴ്ചയുണ്ട്. ഞാൻ നിന്ന് വിയർത്ത് തേക്കുന്നത് അവൾ ഒരു ദിവസം കണ്ടുകൊണ്ട് വന്നു. അതിൽ പിന്നെ ഞാനില്ലാത്തപ്പോൾ വന്ന് എന്റെ സാരികളെടുത്ത് മടക്കി തേച്ചു വെക്കുക അവൾ ഒരു പതിവാക്കി. തന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി തേച്ച്

0: തിരിച്ചു കൊണ്ടുവരികയാണ് ചിലപ്പോൾ ചെയ്യുക. വീട്ടിൽ അനിയന്മാരുള്ള സമയമാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങ് എടുത്തുകൊണ്ടുപോകും. അതിനമ്മ എന്നെയാണ് കുറ്റപ്പെടുത്തുക. വലിയൊരു ഉദ്യോഗസ്ഥന്റെ ഭാര്യ, അതിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ശരിയാണോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് കുണ്ഠിതമാവുകയേ ഉള്ളൂ. ധനികനും പ്രതാപിയും മധ്യവയസ്കനുമായ ആ ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം അവൾക്ക് സുഖമായിരുന്നില്ല. നേവിയിലല്ലേ, കുടിക്കാത്തവർ കാണുമോ? അവളൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടുകാര്യങ്ങൾ അധികം പറയാറേയില്ല. പരാതികളുണ്ടെങ്കിൽ പറയാതെ തന്നെ അറിഞ്ഞുകൂടെ? അവളുടെ ഇരിപ്പിലും നടപ്പിലും എന്നോടുള്ള അടുപ്പത്തിൽ പോലും ഞാൻ ആ വിഷാദത്തിന്റെ കഥ വായിച്ചിരുന്നു. ബെറില്ലിയിലെ കുന്നുകളുടെ താഴ്വരയിൽ മഞ്ഞുമൂടിയ മലകളുടെ പശ്ചാത്തലത്തിൽ തന്റെ നാട്ടിൻ പുറത്ത് തനിക്കൊരു റോമിയോ ഉണ്ടായിരുന്നോ എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലാതെയും ഇരിക്കാം. ജോലി തിരക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടാനും കുറച്ച് സ്വസ്ഥമായിരിക്കാനും വേണ്ടി ഞാൻ കിട്ടാനുള്ള അവധി മുഴുവൻ എടുത്ത് നാട്ടിലേക്കുള്ള ഒരു ചെറിയമ്മയുടെ കൂടെ താമസിക്കാൻ പോയി. കുറച്ച് വണ്ണം വെച്ച് ഞാൻ തിരിച്ചെത്തിയപ്പോഴാണ് അറിഞ്ഞത് നീരജ അമ്മയാവാൻ പോവുകയാണെന്ന്. അവളുടെ പ്രശ്നങ്ങൾ ഇനി തീരും ഞാൻ കരുതി. വീർത്ത വയറും വരിച്ച് ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണെങ്കിലും അവളെന്റെ സാരികൾ തേച്ചു തരാനും എനിക്ക് തലമുടി കെട്ടിത്തരാനും വന്നു. അവളെ പ്രസവത്തിന് കൊണ്ടുപോയാക്കാൻ ഭർത്താവ് പോയില്ല. ഷിപ്പായിയോ ഓർഡർലിയോ ആരോ ഒരാളാണ് കൂടെ പോയത്. അവൾ പോയതിന്റെ പിറ്റേ ദിവസം അടിച്ചുവാരി തുടയ്ക്കാനെത്തിയ അവരുടെ പണിക്കാരി വന്ന് എന്നോട് പറഞ്ഞു അവരുടെ മുഷിഞ്ഞതിടുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു കുപ്പി ഗുളിക കിട്ടിയെന്ന്. ആ സ്ത്രീ അത് എന്നെ കാണിച്ചു. ദേഹരക്ഷയ്ക്ക് കഴിക്കുന്ന ഇരുമ്പും വിറ്റാമിനുമൊക്കെയുള്ള ഗുളിക നീരജയ്ക്ക് ഡോക്ടർ കൊടുത്തതായിരിക്കണം. ഒന്ന് രണ്ട് ഗുളികയെ എടുത്തിട്ടുള്ളൂ. മുഷിഞ്ഞ മുണ്ടിന്റെ ഇടയിൽ കൊണ്ടുവന്ന് അതൊളിപ്പിച്ചു വെക്കേണ്ട കാര്യം ദുസ്വാദെന്ന് പറയാൻ വയ്യ. ആ ഗുളിക മിഴുങ്ങുകയേ വേണ്ടു. പിന്നെ ആ അമ്മ അങ്ങനെ തന്നെയാണ്. കുടിക്കാനൊരു മരുന്നുണ്ട്, അതെടുത്ത് ജനലിൽ കൂടി പുറത്തേക്ക് ഒഴിക്കുന്നത് ഞാൻ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ അനാവശ്യം പറയരുത്, ആ കുട്ടി മറന്നു വെച്ചതായിരിക്കും ഈ ഗുളിക കുപ്പി. അമ്മ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെയാവട്ടെ. ആ ഒളിച്ചുവെച്ച ഗുളികകളും മുറ്റത്തേക്കൊഴിച്ചു കളഞ്ഞ മരുന്നുകളും കുറച്ച് ദിവസത്തേക്ക് എന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ നിന്നു. അനിയം പറഞ്ഞാണ് വിവരം അറിഞ്ഞത്. അവൻ മിസ്റ്റർ ചക്രവർത്തിയെ വഴിയിൽ കണ്ട് സംസാരിച്ചു. നീരജ പ്രസവിച്ചു, കുട്ടിയില്ല. അവൾ പനി കലശലായി കിടപ്പാണ്. 3 മാസം കഴിഞ്ഞേ അവൾ മടങ്ങി വന്നുള്ളൂ. വരുമ്പോൾ കാണാൻ പറ്റിയില്ല. എനിക്ക് ആപ്പീസ് ഉണ്ടായിരുന്നു. വൈകുന്നേരം അവൾ വീട്ടിൽ വന്നു. പോയതിൽ പകുതിയായി ആള്. ഒരു 10 വയസ്സ് പ്രായം കൂടിയതുപോലെ തോന്നും. അന്ന് ആദ്യമായിട്ട് ഞാൻ അവളുടെ കണ്ണുനീർ കണ്ടു. ഒരാളായിട്ട് പോകുമെന്ന് ഞാൻ കരുതിയില്ല ചേച്ചി. രണ്ടുപേരും കൂടി ഒന്നിച്ചു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവളെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. പിന്നെ അധിക ദിവസം അവൾ എന്റെ അയൽക്കാരിയായി താമസിച്ചിട്ടില്ല. അവളുടെ ഭർത്താവിന് സ്ഥലം മാറ്റമായി. സാധനങ്ങൾ കെട്ടാനും പെട്ടി ഒതുക്കാനുമായി സഹായിക്കാനായി ഞാൻ ചെന്നെങ്കിലും അവൾ എന്നെ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. നേവൽ ബേസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്, അയാൾ പാക്ക് ചെയ്തോളും. ചേച്ചി എവിടെ ഇരുന്നാ മതി. അവർ പോകുന്ന ദിവസം ഞാൻ ലീവ് എടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവളുടെ ഭർത്താവിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പടിക്കൽ തന്നെ നിന്നതേയുള്ളൂ. അവൾ അമ്മയെ തൊഴുത് യാത്ര പറഞ്ഞു. ഏട്ടന്റെ മകനെ എടുത്ത് ലാളിച്ച് നിലത്ത് നിർത്തി. അവൾ കരയുന്നുണ്ടായിരുന്നില്ല, വല്ലാത്തൊരു വിളർച്ച മാത്രമായിരുന്നു മുഖത്ത്. ചേച്ചി ഗുഡ് ബൈ എന്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു. യു മീൻ ഓറിവ? ഞാൻ പറഞ്ഞു. അല്ല, ഗുഡ് ബൈ തന്നെയാണ്. അർത്ഥം മനസ്സിലായാണോ അവൾ പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ. എന്റെ മനസ്സിനകത്തിരുന്ന് ആരോ പറഞ്ഞു, ശരിയാണ്, ഇനി കാണുകയുണ്ടാവില്ല, ഇത് അവസാനത്തെ വിടവാങ്ങൽ തന്നെയാണ്. അവളുടെ ഉരുണ്ട കൈയക്ഷരത്തിൽ എഴുത്തുകൾ 1-2 മാസം കൂടുമ്പോൾ വരും. അവളുടെ വിശേഷങ്ങളൊന്നും അതിലുണ്ടാവില്ല. എന്റെ മറുപടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള എഴുത്തുകൾ. ആത്മഹത്യ ചെയ്യുന്നവർ ഭീരുക്കളും വിഡ്ഢികളുമാണെന്ന് ഇത്ര വളരെ സ്നേഹിക്കാനറിയുന്ന എന്റെ നീരജ. പേടി എന്തെന്നറിഞ്ഞുകൂടാത്ത നീരജ.
1: മുഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് രാജലക്ഷ്മി എഴുതിയ കഥ ആത്മഹത്യ. അവതരിപ്പിച്ചത് സെവിൽ ജിഹാൻ.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്പുറം വരികളെഴുതി ശരത് ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയത് ചിത്രം സിന്ദൂരരേഖ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നമുക്ക് 10:30 നിശാസുരഭയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9:30.
1: സംഗീത സുധ.
2: ഇപ്പോൾ MM ദണ്ഡപാണി ദേശികരുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ RS ഗോപാലകൃഷ്ണൻ, മൃദംഗം പാലക്കാട് കെ കുഞ്ചുമണി, ഘടം RS കൃഷ്ണമൂർത്തി റാവു. സ്വന്തം കൃതിയായ എന്നെ നീ മറവാതെ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അമൃതവർഷിണി, ആദിതാളം.

കാവവ കാവവൻ തനി നിത്യ നിദഗ്ഗ സതി.

ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗ

അടുത്തതായി മംഗളാഭരണം രാഗത്തിൽ ജാലം സെയ്വത് എന്നാരംഭിക്കുന്ന വേദനായകം പിള്ളൈ കൃതി രൂപകതാളം.

ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗമ ഗ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MM ദണ്ഡപാണി ദേശികരുടെ സംഗീത കച്ചേരി. വയലിൻ RS ഗോപാലകൃഷ്ണൻ, മൃദംഗം പാലക്കാട് കെ കുഞ്ചുമണി, ഘടം RS കൃഷ്ണമൂർത്തി റാവു. ഇനി ശങ്കരാഭരണ രാഗത്തിൽ ഈ വരകു എന്ന് തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കീർത്തനം ആദ്യതാളം.

മക തവ മക പാമക മകാക മകാരിക തരിക മകാക മ കാമക മമുദ മക മമുദ മകരിക മകരി പാമകരി ദരി ദരി ദരി ദരി

ഇതുവരെ കേട്ടത് MM ദണ്ഡപാണി ദേശികരുടെ സംഗീത കച്ചേരി. വയലിൻ RS ഗോപാലകൃഷ്ണൻ, മൃദംഗം പാലക്കാട് K കുഞ്ചുമണി, ഘടം RS കൃഷ്ണമൂർത്തി റാവു.

നാളെ രാത്രി 9:30 സംഗീതസുധയിൽ ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. നാളെ രാത്രി 9:30 സംഗീതസുധയിൽ.

യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ലല്ലേ. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014. ഇമെയിൽ വിലാസം airtvmpm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി airtvmpm@gmail.com.

ശുഭാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ നിശാസുരഭി കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി രഘുകുമാർ ഈണം പകർന്ന് യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം മായാമയൂരം.

0: പ്രിയ ശ്രോതാക്കളെ, സുജാത പാടിയ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി സുഭാഷിതം, അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്.
1: മഹാഭാരതം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാവുന്ന ചില സംശയങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങാറാകുമ്പോൾ ഉദ്ധവർ ചോദിച്ചത്. മന്ത്രിയായിരുന്ന ഉദ്ധവർ കാലങ്ങളായി ഭഗവാന്റെ സന്തത സഹചാരിയും കൂടെ നടന്ന് ഭഗവാന്റെ ശക്തി മഹിമകൾ നിറയെ അനുഭവിച്ച ആളുമാണ്. ചോദ്യം ഇതായിരുന്നു: ഭഗവാനെ, അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാമായിരുന്നില്ലേ? പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ചൂതുകളിയിൽ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. രാജ്യവും ധനവും സഹോദരങ്ങളെയും പണയം വെച്ച് യുധിഷ്ഠിരൻ ദുര്യോധനനുമായി ചൂത് കളിച്ചപ്പോഴും ശകുനിയെക്കൊണ്ട് യുധിഷ്ഠിരനെ കള്ളച്ചൂതിൽ തോൽപ്പിക്കുമ്പോഴും അങ്ങ് ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ്? അഞ്ചുപേരുടെയും ഭാര്യയായ പാഞ്ചാലിയെ പണയം വെച്ച് കളിച്ചപ്പോഴും അങ്ങ് ഇടപെട്ടിട്ടില്ലല്ലോ. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം വരെ കാര്യങ്ങളെത്തിയിട്ടും അങ്ങ് ഒന്നിലും ഇടപെടാതെ നിസ്സംഗനായി നിന്നത് എന്തിനായിരുന്നു? അറിവില്ലാത്ത എനിക്ക് അതിൻ്റെ പൊരുൾ പറഞ്ഞു തന്നാലും. ഉദ്ധവരുടെ ചോദ്യങ്ങൾ സശ്രദ്ധം കേട്ട ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഉദ്ധവരെ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. നിനക്ക് മാത്രമല്ല, മാലോകർക്കെല്ലാം തോന്നുന്ന സംശയമാണ്. ഞാൻ ഭഗവാനല്ലേ? എന്തും ചെയ്യാൻ കഴിവുള്ളവനല്ലേ? ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ചവനല്ലേ? എന്നൊക്കെ. പക്ഷേ എന്നോട് ആരും സഹായം ആവശ്യപ്പെട്ടില്ല. ചോദിക്കുന്നവർക്കല്ലേ സഹായം നൽകേണ്ടതുള്ളൂ? അതല്ലേ ന്യായം? ഉദ്ധവരോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു: വിവേകശാലികളാണ് വിജയിക്കുന്നത്. ദുര്യോധനന് വിവേകമുണ്ടായിരുന്നു, യുധിഷ്ഠിരന് അതില്ലാതെ പോയി. അതാണ് പരാജയമുണ്ടായത്. ധാരാളം സമ്പത്തും രാജ്യഭരണവും ഉണ്ടായിട്ടും ദുര്യോധനൻ ചൂതുകളെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ദുര്യോധനൻ എന്താണ് ചെയ്തത്? കളി അറിയുന്ന അമ്മാവനായ ശകുനിയെ കളി ഏൽപ്പിച്ചു. ചൂതുകളെ അറിയാതിരുന്ന യുധിഷ്ഠിരനും കളിക്കാൻ എന്നെ ക്ഷണിക്കാമായിരുന്നില്ലേ? ഞാനും ശകുനിയും കൂടി കളിച്ചിരുന്നെങ്കിൽ പാണ്ഡവപക്ഷം തോൽക്കില്ലായിരുന്നു. തന്നെയുമല്ല, ഞങ്ങൾ ചൂത് കളിക്കുന്നത് ശ്രീകൃഷ്ണൻ അറിയരുതെന്ന് യുധിഷ്ഠിരൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ തന്നെ പുറത്തു നിർത്തേണ്ടി വന്നു. കളിയിൽ തോൽക്കുമ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ പാണ്ഡവപക്ഷത്തേക്ക് എന്നെ വിളിക്കുമെന്ന് കരുതി എല്ലാത്തിനും സാക്ഷിയായി പുറത്തു തന്നെ ഞാനുണ്ടായിരുന്നു. കൗരവർ കള്ളച്ചൂതിൽ ജയിച്ചപ്പോൾ ദുര്യോധനനെ പഴിക്കുകയാണ് പാണ്ഡവർ ചെയ്തത്. യുധിഷ്ഠിരൻ്റെ ധാർഷ്ട്യം, കളി അറിയാതെ അറിയാമെന്ന ഭാവവും ആണ് പരാജയം ഏറ്റുവാങ്ങിയത്. ചൂതുകളിൽ തോറ്റില്ലായിരുന്നുവെങ്കിൽ പാണ്ഡവ കൗരവ കഥ മറ്റൊരു വഴിത്തിരിവാകുമായിരുന്നു. കളിയിൽ തോറ്റതോടെ യുധിഷ്ഠിരന് സ്വന്തം സഹോദരങ്ങളെയും പാഞ്ചാലിയെയും സകല സമ്പത്തും കൗരവർക്ക് അടിയറ വച്ച് വനവാസത്തിന് പോകേണ്ടിയും വന്നു. ദുശാസനൻ രജസ്വലയായിരുന്ന പാഞ്ചാലിയെ രാജ്യസഭയിൽ മഹാരഥന്മാരെല്ലാം സന്നിഹിതരായിരിക്കുന്ന വേദിയിൽ തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോൾ പോലും പാഞ്ചാലി എന്നെ വിളിച്ചില്ല. സ്വന്തം ശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് എന്നെ ഓർത്തത്. പാഞ്ചാലിയുടെ കൃഷ്ണ എന്നെ രക്ഷിക്കൂ എന്ന ദീനരോധനം കേട്ടപ്പോൾ മാത്രമാണ് എനിക്കകത്ത് കയറാൻ കഴിഞ്ഞത്. ഉദ്ധവ, നീ അത് അറിയണം. ഇത്രയും പറഞ്ഞതുകൊണ്ട് നീ അറിയേണ്ട ചിലതുകൂടി പറയാം. ഓരോരുത്തരുടെയും കർമ്മഫലം ആണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഞാനൊന്നും നടത്തി കൊടുക്കുന്നയാളല്ല, ഒന്നിലും ഇടപെടുന്നയാളുമല്ല. എല്ലാവരും അവരവരുടെ യുക്തിക്കു അനുസരിച്ച് ചെയ്യണം. അതിനുള്ള ബുദ്ധിയും കഴിവും ജന്മം കൊണ്ടേ നേടിയവരാണ് എല്ലാവരും. അത് തിരിച്ചറിയണം. സകലതിനും സാക്ഷിയായി ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉദ്ധവരുടെ സംശയം വീണ്ടും: ആളുകൾ പാപം ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാതിരുന്നാൽ ദുരിതങ്ങൾ കൂടുതലാവില്ലേ? ഉദ്ധവ, ഞാൻ എല്ലാത്തിൻ്റെയും സാക്ഷിയായി നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്യാനാവുക? ഞാനൊന്നും അറിയുന്നില്ല, ഞാനൊന്നും കാണുന്നില്ല എന്ന് കരുതി നിങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാനറിയാതെ ചൂതുകളിയിലേക്ക് അവർ പോയതാണ് സർവ്വനഷ്ടങ്ങൾക്കും കാരണം. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ചൂതുകളിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഭരണാധികാരികളുടെ സ്വന്തമല്ല രാജ്യവും സമ്പത്തും. അവർ പരിപാലകരാണ്. സ്വന്തം നേട്ടത്തിന് വേണ്ടി രാജ്യവും സമ്പത്തും പണയം വയ്ക്കുന്നത് ഒരു ഭരണാധികാരിക്കും ഭൂഷണമല്ല. അത് നാശത്തിലേ കലാശിക്കൂ. സൂക്ഷ്മഭാവത്തിലുള്ള ഈശ്വരനെ സ്ഥൂലഭാവത്തിലുള്ള ശരീരങ്ങൾക്ക് ദർശിക്കാനാവില്ല എങ്കിലും അനുഭവങ്ങളിലൂടെ അനുഗ്രഹവർഷമായി നിറയുന്ന സാക്ഷിഭാവം സത്യമാണ്. അതുമാത്രമേ സത്യമായുള്ളൂ. ബാക്കിയെല്ലാം മിഥ്യയാണ്.
0: സുഭാഷിതം അവതരിപ്പിച്ചത് അരവിന്ദൻ കണിച്ചുകുളങ്ങര. സുഭാഷിതം വീണ്ടും എത്തും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പുലിയൂർ MNP നമ്പൂതിരി. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 5 സെക്കൻഡും. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.
2: ജാഗാ ഹൂ ഫരിഷ്തോ.

Gamaga Sagama Pagama Dini Sadani Sagama Pagama Panita